0: ഇപ്പൊ നോർത്തേൺ ലൈറ്റ്സ് കണ്ടു, പിന്നെ എന്താണ് ചെയ്തത് നെക്സ്റ്റ് ഡേ?
1: അടുത്ത ദിവസത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പ്രൂഡ്ഹോ ബേ എന്ന് പറയുന്ന അവിടുത്തെ തന്നെ ആർട്ടിക് ഓഷന്റെ കരയിലുള്ള ഒരു ഓയിൽ ഫീൽഡാണ്. ആ ഓയിൽ ഫീൽഡും ആർട്ടിക് ഓഷൻ ഇത് രണ്ടുമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ ഈ ആർട്ടിക് ഓഷനിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ ഫീൽഡ് കടന്നു വേണം പോകാൻ. അവിടെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലവ് ചെയ്യില്ല. അതുകൊണ്ട് അവരുടെ തന്നെ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്, ആ സർവീസിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം വൈകുന്നേരം 3 മണിക്കുള്ള ഷട്ടിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം തോറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ ട്രാവലും പിന്നെ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്നതും ഒക്കെ കൂടെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. സോ രാവിലെ എണീറ്റപ്പോഴും തന്നെ ഓൾമോസ്റ്റ് 8:30 മണിയായി. പിന്നെ ആ തണുപ്പത്ത് കുളിച്ചു കുളിച്ചില്ലെന്നൊരു കാക്ക കുളിയും കുളിച്ച് കൈ കിട്ടിയ സാധനം കുറെ തിന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയത് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാധനത്തിന് ഒരു ടേസ്റ്റും ഇല്ലാത്ത ഒരു സ്ഥലമാണത്. ബ്ലാൻഡ് ആയിട്ടുള്ള ഫുഡ് മാത്രം കിട്ടുന്നുണ്ട് അവിടെ. കുറെ ഫ്രഞ്ച് ഫ്രൈസും മേടിച്ച് പാർസൽ ചെയ്തിട്ട് ഞങ്ങള് കാറെടുത്ത് സ്ഥലം വിട്ടു. ഈ പോകുന്ന വഴി കൊയുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിവർ ഉണ്ട്, ആ നദിയൊക്കെ കടന്നു വേണം ഞങ്ങൾ പോവാൻ. കൊയുക്ക് നദിയൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്കും വലിയ മലകളുടെ ഏരിയ തുടങ്ങും. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു കുന്നാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ സൈസ് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത് അതിന്റെ താഴെ ഒരു ട്രക്ക് നിർത്തിയിരിക്കുന്നുണ്ട്. ട്രക്ക് എന്ന് വെച്ചാൽ ഈ വലിയ റിഗ് ഒരെണ്ണം നിർത്തിയിരിക്കുന്നുണ്ട്. ട്രക്ക് കണ്ടപ്പോഴാണ് ശരിക്കും ആ മല എത്ര വലുതാണെന്നുള്ളത് മനസ്സിലായത്, അത് എത്ര ദൂരെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. ആരുമില്ലാത്ത റോഡില് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഹാലൂസിനേഷൻ ഉണ്ട്, റോഡ് ഹിപ്നോസിസ് എന്ന് പറയും. സോ അത് കാരണം നമുക്ക് ഈ ദൂരവും സൈസും ഒക്കെ നമുക്ക്

0: മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത് ആൾട്ടിറ്റ്യൂഡിന്റെ അങ്ങോട്ട് ഒരു പ്രശ്നമാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് തിക്നെസ് എന്നും പറയുന്നതിന്
1: ഓക്കെ.
0: എടുക്കുന്നത് റിസ്ക് ആണോ അല്ലയോ എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവില്ല. ഐ തിങ്ക് അത് അവിടുത്തെ ഓക്സിജന്റെ കുറവ് ഒക്കെ അതിന് ഫാക്ടറാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ മലയൊക്കെ താണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ഗെയിം ഓഫ് ത്രോൺസിലുള്ള ദി വാൾ ആണ് അത്, അതുപോലെ ഉണ്ട് അത് കാണാനായിട്ട്. അത്രയും മഞ്ഞും മൂടി അതിനിടയ്ക്ക് കൂടെ ഒരു ചെറിയൊരു പാസ്വർണ്ണുണ്ട്. ആ ഒരു മലയിടുക്കിൽ കൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ആ മലയിടുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആകും. അപ്പോഴത്തേക്കും നമുക്ക് കാതൊക്കെ അടയും, നമ്മുടെ മൂക്കിന്ന് ബ്ലഡ് വരും, ചെറിയ വെയിൻസ് ഒക്കെ ബ്രേക്ക് ആയിട്ട് ചെറുതായിട്ട് നമുക്ക് മൂക്കിന്ന് ബ്ലഡ് ഒക്കെ വരും. ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിനൊക്കെ തയ്യാറായിട്ടാണ് ഞങ്ങൾ പോയത്. പഞ്ഞിയൊക്കെ മൂക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ആ മൗണ്ടൻ പാസ് ഞങ്ങൾ കടന്ന് ഒരു ടേൺ ഞങ്ങൾ ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യനുണ്ട്, സൂര്യന്റെ രണ്ട് സൈഡിലും വേറെ രണ്ട് സൂര്യന്മാരുണ്ട്. ഇത് അവിടെ സാധാരണയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിന്റെ പേര് സൺ ഡോഗ് എന്നാണ്. അത് വന്നിട്ട് സൂര്യൻ ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത അളവ് ഈർപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെൻസിങ് എഫക്റ്റ് കാരണമാണ് ഈ സൂര്യന്റെ രണ്ട് സൈഡിലും ചെറിയ രണ്ട് സൂര്യന്മാരെ കാണാൻ പറ്റുന്ന പ്രതിഭാസം. ദാറ്റ് വാസ് ബ്രത്ത് ടേക്കിംഗ് വൺ. എന്നുവെച്ചാൽ എനിക്ക് ഒരു 12 മണിക്കൂർ ഗ്യാപ്പിനുള്ളിൽ നോർത്തേൺ ലൈറ്റ്സും സൺഡോക്സും കാണാൻ പറ്റി എന്നുള്ളത് അത് ഭാഗ്യമെന്നല്ല എനിക്കൊന്നും പറയാനില്ല.
1: അതെ അതെ അതെ, അപൂർവങ്ങളിൽ അപൂർവം,
0: അപൂർവങ്ങളിൽ അപൂർവം. ഓക്കെ, അത്രയും ദൂരം കാർ ഓടിച്ചിരുന്നത് എന്റെ കസൻ ആയിട്ടുള്ള സതീഷ് ആയിരുന്നു. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സതീഷ് ഒരുമാതിരി ടയർഡായിട്ട് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയത് അവിടെ അന്നത്തെ ദിവസം. ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാറ് എടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ സമയം ഓൾമോസ്റ്റ് ഒരു 11 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 മണിക്ക് മുമ്പ് പ്രൂഡോബ എത്തുക വേണം. ഈ ഡാൽട്ടൺ ഹൈവേയുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 മൈൽ പെർ അവർ ആണ്. ഞങ്ങൾക്ക് 3 മണിക്ക് മുമ്പ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 50 മൈൽ പെർ അവറിൽ പോയാൽ നടക്കില്ല. ആ ഒരു അർജൻസി ഫീലും പിന്നെ എനിക്കത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ മേ ബി ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസിന്റെ ഒരു എഫക്റ്റും കൂടെ ആയിരിക്കാം, റിസ്ക് ഒന്നും ഞാൻ നോക്കിയില്ല. ഒരല്പം ഓവർ സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പോകുന്ന വഴിയിൽ ഞങ്ങൾ മറ്റ് ഒന്ന് രണ്ട് കാറുകളൊക്കെ ഓവർടേക്ക് ചെയ്തൊക്കെ പോയി. മെയിൻ ആയിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാല് സതീഷിന് ആഹാരം കഴിക്കണം. സോ ഞാൻ കാർ ഓടിക്കുന്നു, സതീഷ് അടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നു, അങ്ങനെ പോവായിരുന്നു. സോ നല്ല സ്പീഡിലാണ് പോകുന്നത്. പോയി കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സതീഷ് ആഹാരം കഴിച്ചിട്ട് ഓക്കെ ഞാൻ ഇനി വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ട് സതീഷ് ഇപ്പറെ വന്നു. ഞാൻ ആഹാരം കഴിക്കാനായിട്ട് അപ്പുറത്ത് പോയി. അപ്പോ ഞങ്ങൾ വണ്ടി എടുത്തു അതുകൊണ്ട് ഒച്ചത്തില് എ ആർ റഹ്മാന്റെ ഏതാണ്ട് തട്ടുപൊളിപ്പം പാട്ടുമൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നോക്കുമ്പോഴുണ്ട് സൈഡിൽ മറ്റൊരു കാർ വന്ന് ഞങ്ങളെ കൈ കാണിക്കുന്നുണ്ട്, നിർത്താൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരനായിരുന്നു, ഓവർ സ്പീഡിലാണ് പോകുന്നത്, അങ്ങനെയാണ് ഓവർടേക്ക് ചെയ്തത്. അതും ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ ഓവർടേക്ക് ചെയ്ത് റാഷ് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. ചുരുക്കത്തിൽ ഞങ്ങൾ പോലീസ് പിടിച്ചു. ഞങ്ങൾക്ക് തന്നെ തോന്നി ഇതെന്ത് പോലീസാണ്, കാര്യം ഞങ്ങളെ പോലും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തൊരു പോലീസോ എന്നുള്ളത് അതിശയായിരുന്നു ഞങ്ങൾക്ക്. സംഗതി ഞാനാണ് ഓവർ സ്പീഡ് ചെയ്തതെന്നുണ്ടെങ്കിലും ടിക്കറ്റ് കിട്ടിയത് സതീഷിനാണ്, കാര്യം സതീഷ് ഓടിച്ചോണ്ടിരുന്നപ്പോഴാണ് പിടിച്ചത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ വണ്ടി നിർത്തി, ഞാൻ ഇപ്പറേ ഒന്ന് സതീഷ് വണ്ടി ഓടിക്കാൻ കയറി, എന്നിട്ട് ഓടിച്ചു പോകുമ്പോഴാണ് ഈ പോലീസുകാരൻ പറയാൻ ചേസ് ചെയ്തൊന്ന് പിടിക്കുന്നത്. ഇത് പറയാനൊരു കാര്യമുണ്ട്, കോയിൻസിഡൻസ്, ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഒരുമിച്ചാണ് വന്നോണ്ടിരുന്നതെന്ന്. കാര്യം 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ നോർത്തേൺ ലൈറ്റ്സും കണ്ടു, സൺഡോഗും കണ്ടു. ആ ഒരു വലിയ ഒരു പ്രവിശ്യ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ആ ഒറ്റ പോലീസുകാരനാണ്. 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് നോർത്തേൺ ലൈറ്റ്സും കാണാൻ പറ്റി, സൺഡോഗും കാണാൻ പറ്റി. ആ പ്രവിശ്യയിലുണ്ടായിരുന്ന ആ ഒറ്റ പോലീസുകാരെ ഞങ്ങൾ പിടിക്കുകയും ചെയ്തു. അങ്ങനെ $400 പെറ്റിയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു.
1: യാത്ര പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ പോകുന്ന സ്ഥലത്ത് നിയമങ്ങളൊക്കെ വളരെ കർശനമായി തന്നെ പാലിക്കുക.
0: മുൻകൂട്ടി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങുക, ഞങ്ങളെ പോലെ ഉറങ്ങി പോവാതിരിക്കുക.
1: അതെ അതെ. അപ്പൊ നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം, പാട്ട് കേട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
0: ഒരു തമിഴ് പാട്ടായാലോ?

0: ഇപ്പോ ഏതാണ്ട് ആർട്ടിക് ഓഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ആർട്ടിക് സർക്കിളിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. നമ്മൾ പഴയ ജോഗ്രഫി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതൊരു ടൻഡ്ര റീജൻ എന്നാണ് പറയുന്നത് അല്ലെ?
1: ചന്ദ്ര.
0: അവിടെ പ്രത്യേക തരം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോ അത്തരം കാഴ്ചകൾ കാണാൻ സാധിച്ചോ, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: ഓഫ് കോഴ്സ്, ആദ്യം ഈ ടൻഡ്ര എന്താണെന്ന് ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം നമുക്ക് അത്ര കണ്ടുപരിചയമുള്ള ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഈ ടൻഡ്ര റീജ്യൻ എന്ന് പറയുന്നത്. കാര്യം പെർമാഫ്രോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം 2 വർഷമോ അതിൽ കൂടുതലോ മഞ്ഞിൽ ഉറഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ടെറൈൻ ആണ് ഈ ടൻഡ്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോടിക്കണക്കിന് വർഷങ്ങൾ ഇതുപോലെ മഞ്ഞ് മൂടിക്കിടന്ന് ഒരു പ്രദേശത്ത് പിന്നീട് പുല്ല് മുളയ്ക്കുകയും അത് വളർന്നു വലുതായിട്ട് വീണ്ടും മഞ്ഞ് വന്ന് അതിനിങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഈ മഞ്ഞ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ആക്ച്വലി അവിടെ മണ്ണേ ഉണ്ടാവില്ല, ഫുള്ള് ഈ പുല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. പുല്ലും മഞ്ഞും മാത്രം വെച്ചിട്ട് പെർമനന്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണത്. ശരിക്കും അവിടെ മണ്ണില്ല, അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ ടൻഡ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നാച്ചുറൽ റിസോഴ്സസ് വളരെ കുറവാണ്. ആ ഉള്ള റിസോഴ്സസിൽ ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടെ ഉള്ളൂ. അവിടെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആർട്ടിക് റെഡ് ഫോക്സ് എന്ന് പറയുന്ന കുറുക്കന്മാരുണ്ടായിരുന്നു അവിടെ. കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കൊഞ്ചിക്കാൻ തോന്നുമെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഈ പേവിഷവും മറ്റ് സംഗതികളൊക്കെ ഉണ്ടാകും. പിന്നെ ഇവര് പാക്കുകളായിട്ടാണ് സഞ്ചരിക്കുന്നത്, കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടത് ഒന്ന് രണ്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ടിക് ഫോക്സുകളാണ് കണ്ടത്. നല്ല ചുവന്ന നിറമുള്ള വാലും നല്ല നീല കണ്ണുകളൊക്കെ ഉള്ള ഒരു സുന്ദര കുറുക്കൻ, അങ്ങനത്തെ ആർട്ടിക് ഫോക്സുകളൊക്കെ ഉണ്ടായിരുന്നു. കുറുക്കന്മാരല്ലാതെ ഞങ്ങൾ കണ്ട മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ കാരിബോസ് എന്ന് പറയാനുള്ള കലമാൻ പോലത്തെ ഒരു ഒരു മൃഗമാണത്. പക്ഷെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലുതാണത്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു ജീവി. കാരിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു കോമൺ കൾച്ചറിൽ ഇതിനെ റെയിൻഡിയേഴ്സ് എന്ന് വിളിക്കും. നമ്മുടെ ക്രിസ്മസ് സമയത്തൊക്കെ സാന്റാക്ലോസിനെ വലിച്ചുകൊണ്ട് വരുന്ന ആ മാനുണ്ടല്ലോ, അതാണ് സാധനം. അപ്പൊ ഇവ വലിയ ഗ്രൂപ്പുകളായിട്ടാണ് പോകുന്നത്, അത് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. കാര്യം വലിയൊരു കമ്പിളിപ്പതപ്പ് ഇങ്ങനെ നീന്തി നീന്തി പോകുന്ന പോലത്തെ ഒരു സീനാണത്. നല്ല ഭംഗിയുള്ള ഒരു സംഗതിയായിരുന്നു. ഈ കാരിബോസിനൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ മൂസ് എന്ന് പറയുന്ന ടൈപ്പ് മാനുകൾ, മൂസിന്റെ കൊമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈപ്പത്തി പോലെ, കലമാന്റെ പോലത്തെ കോല് പോലായിട്ടുള്ള കൊമ്പല്ല അതിന്റെ, കൈപ്പത്തി പോലെ ഇങ്ങനെ ഫുള്ള് വിങ്ഡ് ആയിട്ടുള്ള കൊമ്പുകളാണ് ഈ മൂസ് എന്ന് പറയുന്ന മൃഗത്തിനുള്ളത്. സോ ആ മൂസുകളെയും ഒക്കെ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളാർ ബെയേഴ്സ് ആയിരുന്നു. പക്ഷെ അതിന് ഇനിയും വടക്കോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. മാത്രമല്ല അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിന്റർ ടൈമിൽ പോകേണ്ടി വരും, കരടികളെ കാണാൻ പറ്റിയില്ല.
0: നമ്മൾ ഈ ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കുമ്പോൾ വൈ പഠിക്കുമ്പോൾ യാക്ക് എപ്പോഴും പഠിക്കുന്നതാണ്. യാക്കിനെയൊക്കെ കാണാൻ പറ്റിയോ?
1: കൃത്യമായിട്ട് പറഞ്ഞാൽ യാക്ക് അല്ല, പക്ഷെ അവർ വേറെന്തോ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഈ കാട്ടുപോത്തിന്റെ ടൈപ്പ് ഒരു കാറ്റിൽസിനെ ഞങ്ങൾ കണ്ടായിരുന്നു.
0: കണ്ടിരുന്നു.
1: അതെ അതെ, യാക്കുകൾ പോലെ അല്ല, കുറെ കൂടെ ഈ ജടാധാരികളായിട്ടുള്ള കാറ്റിൽസ് ആയിരുന്നു അത്. ഒരുപാട് രോമമൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു സിംഹം മാടിന്റെ വേഷമിട്ട് വന്നാൽ എങ്ങനെ അതുപോലെ ഇരിക്കും കാണാൻ.
0: ഇതെല്ലാം നമ്മൾ ഈ പോകുന്ന റോഡിന് ഇരുവശത്തായിട്ടാണോ കാണാറ്, അതോ ഇവയെ
1: അതെ അതെ, കാണാനായിട്ട് ഞങ്ങൾ ഒന്നും പോയില്ല. ഈ റോഡെന്ന് പറയുന്നത് തന്നെ വലിയ റോഡെന്നൊന്നും പറയാനില്ല, ആകപ്പാടെ റോഡാണെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് റോഡിന്റെ വശത്തൊക്കെ ഒരു 4 അടിക്ക് ഒരു കോല് വെച്ചിട്ട് അതിനകത്തൊരു റിഫ്ലക്ടർ ഒരു പീസ് വെച്ചിട്ടുണ്ടാവും രണ്ട് സൈഡിലും. സോ അതിനിടയ്ക്ക് റോഡാണെന്ന് സങ്കല്പിച്ച് ഞങ്ങൾ ഓടിക്കണം, അത്ര തന്നെ. കാര്യം ഇതിനകത്ത് ടാറിട്ട റോഡൊന്നും അല്ല, വെറും ഗ്രാവലാണ്, ഫ്രോസൺ തറയാണല്ലോ. അതിനിടയിൽ ഇവർ മണ്ണിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്, ദാറ്റ്സ് ഓൾ. അവിടെ ടാറിട്ട റോഡൊന്നും ഞാൻ കണ്ടതേ ഇല്ല, അങ്ങുമില്ല. ഈ ബെയർ ബാങ്ക്സ് താണ്ടി നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഫുള്ള് മണ്ണ് റോഡാണ്. റോഡ് സൈഡിൽ നമുക്ക് ചില സ്ഥലത്ത് ഈ ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്തിരി വീതിക്ക് വെച്ചിട്ടുണ്ട്, ആ കാര്യം വണ്ടി നിർത്തിയിടാനായിട്ട്. കാരണം ഇവിടെ ട്രാഫിക് ഫുള്ള് വലിയ ലോഡ് എടുക്കുന്ന വണ്ടികളാണ്, ട്രക്കുകളാണ് ഇവിടെ മെയിൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. ട്രക്കുകളും പിന്നെ ഈ RVs എന്നല്ല, റിക്രിയേഷണൽ വെഹിക്കിൾസ്, അതായത് അകത്ത് തന്നെ താമസിക്കാനും കിടക്കാനും ഉറങ്ങാനും ഒക്കെ സൗകര്യമുള്ള ടൈപ്പ് വണ്ടികളുണ്ടല്ലോ, ഈ രണ്ട് ടൈപ്പ് വണ്ടികളാണ് അവിടെ കൂടുതൽ ഓടുന്നത്. ഇവര് നിർത്താതെ വണ്ടി ഓടിക്കാൻ അവരെ സഹായിക്കണം എന്നുള്ളതുകൊണ്ട് ഈ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ടാകും. നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ജസ്റ്റ് പുറത്തിറങ്ങി നിന്നാൽ മതി നമുക്ക് ആർട്ടിക് ഫോക്സ് ഒക്കെ ഞങ്ങളുടെ കാറിന്റെ അടുത്ത് നിന്ന് നിന്നു. സോ അങ്ങനെയാണ് കണ്ടത്, കാണാനായിട്ട് ഞങ്ങൾ എങ്ങും പോയില്ല, റോഡിനടുത്ത് തന്നെ നിന്ന് കാണാൻ പറ്റി.
0: ശരി, ഞാനവിടെ ഈ ആർട്ടിക് സർക്കിളിനോട് അടുക്കാൻ നേരത്ത് നമുക്ക് ദീർഘകാലം പകലും രാത്രിയൊക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്താണോ പോയത്, അതോ അതിന്റെ കുറച്ചുകൂടി നോർത്തിലാണോ ഈ പറയുന്ന പ്രതിഭാസം?
1: അതിന് ഇനിയും നോർത്ത് പോകണം. പോളാർ നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിംഡ് ലൈറ്റ് ആയിരിക്കും, സൂര്യനെ കാണാൻ പറ്റും, പക്ഷെ വളരെ കുറച്ച് സമയം കാണാൻ പറ്റുള്ളൂ വിന്റർ ടൈമിൽ പോവുകയാണെങ്കിൽ. പക്ഷെ ഞങ്ങൾ പോയത് ഇവരുടെ സമ്മർ ടൈമിലാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പകൽ കൃത്യമായിട്ടുള്ള പകൽ ഉണ്ടായിരുന്നു.
0: ശരി, നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം.
1: ഞാൻ കുറെ കാലം ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും തമിഴ് പഠിക്കുകയും തമിഴിന്റെ ഒരു ഫാൻ ആകുകയൊക്കെ ചെയ്തായിരുന്നു. സോ അങ്ങനത്തെ എന്റെ നാക്കിലൊട്ടിയ ഒരു പാട്ടാണത്. PB ശ്രീനിവാസ് എന്ന് പറയുന്ന സിംഗർ സുമതാംഗി എന്ന് പറയുന്ന സിനിമയിൽ പാടിയ മനിതൻ എൻപവൻ ദൈവമാകലാം എന്ന് പറയുന്ന പാട്ട്.
0: ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.

0: പിന്നെ എങ്ങോട്ടാണ് പോയത്?
1: ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന ക്യാമ്പ് പോലെ തന്നെയാണ്. ഇവിടെ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നതും ഒരു ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഈ ഡെഡ് ഹോഴ്സിന്റെ അടുത്താണ് ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ ഓയിൽ ഫീൽഡുകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരും അത് മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സും ഒക്കെ താമസിക്കാനായിട്ട് അവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ അവർ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ ട്രാവലേഴ്സിന് തങ്ങാനും റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഈ കോൾഡ് ഫുഡ് പോലെ തന്നെ ഇവിടെ ഡെഡ് ഹോഴ്സിലും ഒരു ക്യാമ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്യാമ്പിലാണ് ഞങ്ങൾക്ക് എത്താനുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ വെതർ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ അതിന് ഏകദേശം ഒരു 5 മൈല് മുൻപ് തന്നെ ഞങ്ങൾക്ക് കാറ് നിർത്തിയിടേണ്ടിരുന്നു. കാര്യം ഞങ്ങൾക്ക് മുൻവശത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് മൂടൽ മഞ്ഞായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇനി ഡെഡ് ഹോഴ്സിൽ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് ആകുന്ന തരത്തിലുള്ള ഒരു മൂടൽ മഞ്ഞായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മൂടൽ മഞ്ഞ് ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ ഞങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളൊരു റിസ്ക് എടുത്ത് കാറും എടുത്ത് മുന്നോട്ട് പോയി. ലക്കിലി ഞങ്ങൾ അവിടെ ഡെഡ് ഹോഴ്സിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഷട്ടിൽ പോയിട്ടില്ലായിരുന്നു. ഈ വെതറിന്റെ കാരണം കൊണ്ട് തന്നെ അവർ ഷട്ടിൽ ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3 മണിയുടെ ഷട്ടിൽ പുറപ്പെട്ട് തന്നെ 4:30 ഞങ്ങൾ വെറുതെയാണ് ഈ ഓവർ സ്പീഡിൽ ഓടിച്ചു വന്നതും ഒക്കെ. 4:30 പുറപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പയ്യെ വന്നാൽ മതിയായിരുന്നു.
2: ശരി.
1: സോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡെഡ് ഹോഴ്സിൽ ആ ക്യാമ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു ചൂട് കോഫി ഒക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കി. അവിടെ ഈ ഹീറ്റർ റൂംസ് ഉണ്ടെന്ന് വെച്ചാൽ ചൂട് തരുന്ന തരം ലൈറ്റുകളുണ്ട് അവിടെ. തണുപ്പ് താങ്ങാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ആ റൂമിനകത്ത് ചെന്നിട്ട് ലൈറ്റ് ഇട്ട് അവിടെ ഇരുന്നാൽ മതി. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് നമ്മളൊന്ന് സ്വന്തമായിട്ട് വാം ആയിട്ട് ഇതിന് സമയമായപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ ഒന്ന് വിളിച്ചു. ഞങ്ങളുടെ ഐ ഡി ഒക്കെ അവർ ചെക്ക് ചെയ്ത്, പാസ്പോർട്ട് ഒക്കെ എൻ്റെ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ ഷട്ടിൽ ബസ്സിലേക്ക് ഞങ്ങൾ കയറി. ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ ഈ മാക്സി ക്യാബ് പോലത്തെ ഒരു 12 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു ശകടം. അതിനകത്ത് കയറിയിട്ട് ഞങ്ങൾക്ക് ഈ ഓയിൽ ഫീൽഡിനകത്ത് ഈ റിഫൈനറിയുടെ സൈഡുകളും പിന്നെ ആദ്യമായിട്ട് അവർ ഒഴിച്ച ആ ഓയിൽ വെൽ, അത് ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എണ്ണ എടുക്കുന്നില്ലെങ്കിലും അതിനൊരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് പോലെ അവരവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ ആദ്യമായിട്ട് എണ്ണ എടുത്ത പൈപ്പ്. അതൊക്കെ കണ്ടിട്ട് ഒടുവിൽ ഞങ്ങൾ അവിടെ ആർട്ടിക് സമുദ്രത്തിന്റെ കരയിലെത്തിയിട്ട് അവര് നിർത്തി. അപ്പോ അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ ചെറിയ ചെറിയ പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ എവിടെങ്കിലും അതുപോലത്തെ പക്ഷികളെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അതിന്റെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പെൻഗ്വിന്റെ ഒക്കെ പുറം കണ്ടിട്ടില്ല. അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ശരീരം, തൂവലായിട്ടൊന്നും കാണാനില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ചെറിയ പക്ഷിയും പറക്കാൻ പറ്റുന്ന പക്ഷിയാണ്. സോ അവറ്റകളിങ്ങനെ കൂട്ടമായിട്ട് വന്നിരുന്ന് കല്ലിലും മണ്ണിലൊക്കെ എന്താ കൊത്തി തിന്നുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അവറ്റകളൊക്കെ കണ്ടിട്ട് കടലിലേക്ക് ഇറങ്ങി നിന്ന് കാലൊക്കെ നനച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ച് ബസ്സിൽ കയറുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ വന്ന ഒരാള് ഈ ആർട്ടിക് സർക്കിളിൽ കുളിച്ചിട്ട് വരികയായിരുന്നു. എനിക്ക് തോന്നി എൻ്റെ അമ്മ ഇയാള് ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളൊരു സംശയമായി. അവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ ടെമ്പറേച്ചറും പുറത്തുള്ള ടെമ്പറേച്ചറും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാര്യം വെള്ളത്തിനെപ്പോഴും -60°C തണുപ്പുണ്ട്. അപ്പോ എന്തായാലും ഒരാൾ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനുഷ്യന് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ളത് മനസ്സിലായപ്പോ പയ്യെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ബാഗിനകത്തുനിന്ന് ടവലൊക്കെ എടുത്തിട്ട് പോയി. എന്റെ കസിനോട് ഞാൻ പറഞ്ഞില്ല, അവൻ വേറെ എവിടെയൊക്കെ ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ചെന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി ആർട്ടിക് സർക്കിളിൽ നിന്ന് നീന്തി. ദാറ്റ് വാസ് പ്രൈസ്ലെസ്, ബിക്കോസ് ആർട്ടിക് സർക്കിള് കാണാൻ പോലും സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ അവിടെ എത്തി ആർട്ടിക് ഓഷൻ കാണുകയും ചെയ്തു, ആർട്ടിക് ഓഷനിൽ ഞാൻ കുളിക്കുകയും ചെയ്തു. കുളിച്ചിട്ട് തിരിച്ച് ഈ ബസ്സിൽ വന്ന് കയറുമ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ഞാൻ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത് കണ്ടിട്ട് ആർട്ടിക് സർക്കിളിൽ എല്ലാവരും ഇറങ്ങി കുളിക്കാറില്ല അത്ര. അങ്ങനെ കുളിക്കുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒരെണ്ണം കൊടുക്കും. ഒഫീഷ്യൽ പോളാർ ബെയർ ക്ലബ് എന്നാണ് എന്റെ പേര്.
2: ഓക്കെ,
1: ഫിക്ഷണൽ വൺ, പക്ഷെ അത് ഇപ്പോഴും എൻ്റെ അടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് കാര്യം അവിടെ ഒരു -60° തണുപ്പുള്ള വെള്ളത്തിൽ ഇറങ്ങുന്ന ആലോചിച്ച് നോക്കണം. ദാറ്റ്സ് ഫൺ. ഓക്കെ, പിന്നെ എനിക്ക് അകത്ത് വന്നതിന് ശേഷം തണുത്ത് കിടുങ്ങി വരയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാരും കൂടെ പറഞ്ഞു വിടുകയോ ഇത് ഇനിയിപ്പോ വല്ല അസുഖം വന്നാലോ ന്യൂമോണിയ വന്നാലോ എന്നൊക്കെ. ഒന്നും മിണ്ടാതിരിക്കും മാഷെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയോ വി ക്രോസ് ദാറ്റ് ഡേ.
2: ഓക്കെ,
1: ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ ഡെഡ് ഹോഴ്സിൽ എത്തി. ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാർ എടുത്തപ്പോഴാണ് അടുത്ത ഷോക്ക് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാറിന്റെ 2 ടയർ പഞ്ചറാണ്.
2: അയ്യോ, ഓക്കെ.
1: അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ട്രക്കുകൾ ഓടുന്ന സ്ഥലത്ത് ഒരു പഞ്ചർ ഒട്ടിക്കുന്ന കടയെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. അവസാനം ഞങ്ങൾ തപ്പി നടന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ടയർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് ഈ ചെറിയ കാറിന്റെ ഒന്നും അവർ പണിയെടുക്കില്ല. അവർ ഈ വലിയ ട്രക്കിന്റെ 18-wheel ട്രക്കൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ പണി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ കാറും കൊണ്ട് ചെയ്യുന്നവർക്ക് അവർക്കൊരു പുച്ഛം. പക്ഷെ അവര് പറഞ്ഞ കാർ അങ്ങോട്ട് മാറ്റിയിട എന്ന് പറഞ്ഞു. ഞങ്ങൾ മാറ്റിയിട്ടു. അവര് പെട്ടെന്ന് പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് പറഞ്ഞു, ആ വെക്കോളാം പറഞ്ഞു. കാശ് എത്ര തരണ്ടെന്ന് ചോദിച്ചു. കാറിന് നിങ്ങൾ കാശ് വാങ്ങിയല്ല, എടുത്തോണ്ട് വെക്കോളാം.
2: ഓക്കെ,
1: സോ പീപ്പിൾ ആർ സോ ചിൽഡ് ആയിരുന്നു. ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ അവിടെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
2: എക്സ്ട്രീമിറ്റീസിലൊക്കെ താമസിക്കുമ്പോൾ അത് സ്വാഭാവികമായി വരുന്നതാണ്, ആൾക്കാർക്ക് പരസ്പരം സഹകരിച്ചേ പോകാൻ പറ്റത്തുള്ളൂ,
1: അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടെ ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി ആ ഗിഫ്റ്റ് ഷോപ്പിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവര് അവിടുത്തെ ആളല്ല, അവര് കോണ്ടിനെന്റൽ യുഎസ് നിന്ന് വരുന്നതാണ്. വർഷത്തിൽ 6 മാസം ഇവിടെ വന്ന് വർക്ക് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോകും. വിന്റർ ആകുമ്പോൾ അവിടെ കടയൊക്കെ ക്ലോസ് ചെയ്യും, അപ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അവിടുത്തെ മിക്ക ഈ ഷോപ്സ് നടത്തുന്നത്, ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഷോപ്സുകളെല്ലാം 6 മാസം മാത്രം തുറക്കുന്ന ഷോപ്പുകളാണ്, അതിന് കോണ്ടിനെന്റൽ യുഎസ് നിന്ന് ആൾക്കാർ വരും.
2: ഓക്കെ,
1: അങ്ങനെയാണ് അവിടുത്തെ രീതി.
2: നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടാലോ?
1: ശരി.

0: അപ്പൊ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി അല്ലേ?
1: അതെ അതെ, ഞങ്ങൾ അവിടെ നിന്ന് ഡെഡ് ഓഷനിൽ നിന്ന് തിരിച്ച് പുറപ്പെടുകയായിരുന്നു. സോ തിരിച്ചുള്ള യാത്ര അത്ര ഇവന്റ്ഫുൾ ഒന്നുമല്ലായിരുന്നു, കാര്യം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് എത്തുക എന്നുള്ള ടാർഗറ്റ് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ ഡെഡ് ഓഷനിൽ നിന്ന് കോൾഫുട്ട് വരെ തിരിച്ച് ഓടിച്ചെത്തി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വൈകുന്നേരം 4:30 മണിക്ക് ശേഷമാണ് ഞങ്ങളുടെ ഈ ഷട്ടിൽ യാത്ര തന്നെ തുടങ്ങിയത്. സോ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാറിനടുത്ത് എത്തി, പഞ്ചർ ഒട്ടിച്ചു, ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ പുറത്ത് വരുമ്പോൾ തന്നെ മണി ഓൾമോസ്റ്റ് 6:30 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്.
0: ശരി.
1: എന്നിട്ട് 7 മണിക്ക് ശേഷം ഞങ്ങൾ പുറപ്പെട്ടിട്ട് അടുത്ത് കോൾഫുട്ട് വരെ എത്തണം. സോ ഞങ്ങൾ കോൾഫുട്ടിൽ എത്തുന്ന വഴി അപ്പോഴത്തേക്ക് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ വഴിയിൽ നിർത്തി, അന്ന് രാത്രി ഞങ്ങൾ ഈ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോഴ് പുറകെ വന്നൊരു ടീമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, അവിടെ നിർത്തണ്ട, കരടി സാധാരണ ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് വിട്ടോളം പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ ഉടൻ തന്നെ കാറും എടുത്ത് തിരിച്ച് കോൾഫുട്ടിലേക്ക് വിട്ടു. രാത്രി 2 മണി 2:30 ഒക്കെ ആയപ്പോഴത്തെ ഞങ്ങൾ കോൾഫുട്ട് ഞങ്ങളുടെ റൂമിലെത്തി. അവിടെ അന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഓൾമോസ്റ്റ് 11 മണി ആയപ്പോഴത്തെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഫെയർബാങ്ക്സിലേക്ക് തിരിച്ചു. ആ ഫെയർബാങ്ക്സിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ശരിക്കും അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വല്ലാതെ ടയർഡായിരുന്നു, കാര്യം നിർത്താതെയുള്ള യാത്രയല്ലേ. കാര്യം സിയാറ്റിൽ നിന്ന് ആങ്കറേജ്, ആങ്കറേജിൽ നിന്ന് ഫെയർബാങ്ക്സ്, ഫെയർബാങ്ക്സ് നിന്ന് ഡ്രൈവ് ചെയ്ത് കോൾഫുട്ട്, അന്ന് രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല, അടുത്ത ദിവസം രാവിലെ വീണ്ടും ഡെഡ് ഓഴ്സ്, അന്ന് രാത്രി പിന്നെ കോൾഫുട്ട്. സോ ഉറക്കവും റെസ്റ്റും ഒന്നും തീരെ ഇല്ലാതെ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഓൾമോസ്റ്റ് രണ്ടുപേരും ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടിയത്. അവിടെ അടുത്ത് ഈ ചെന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നാച്ചുറൽ ആയിട്ട് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ വാം വാട്ടർ വരുന്ന ഒരു കുളമാണത്. അവിടുത്തെ ആ ഒരു കുളത്തിൽ എപ്പോഴും ചൂടുള്ളതായിരിക്കും ഉള്ളത്, പ്ലസ് അതിന്റെ അടിയിൽ ഫുള്ള് ഈ മിനറൽ റോക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിസിനൽ എഫക്ട് അതിനുണ്ടെന്നാണ് പറയുന്നത്. എനിക്കതിനെ സയന്റിഫിക് ആണോ അല്ലേ എന്നൊന്നും അറിയില്ല, പക്ഷെ എന്റെ ഒരു ഊഹം അത് ശരിയായിരിക്കണം. കാര്യം നമ്മൾ എപ്സം സോൾട്ട് ഒക്കെ ഇട്ട് കാല് കുതിർക്കുമ്പോഴത്തേക്കും കാലിലെ വേദന ഒക്കെ കുറയുന്ന അതേ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കണം അവർ യൂസ് ചെയ്യുന്നത്. സോ ഈ ചെന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് ആണ്. സോ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ചു നേരം ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ രണ്ടുപേരും കഴുത്തറ്റം വെള്ളത്തിൽ ഇങ്ങനെ ഒരു പാറപ്പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി, കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോയി. കാര്യം അത്രയും സുഖമായിരുന്നു വെച്ചാൽ, നല്ല വാം വാട്ടറിൽ മുതുകൊക്കെ നമുക്ക് മസാജ് ചെയ്ത് തരുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങൾ ഓൾമോസ്റ്റ് 3 മണിക്കൂർ ആ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ട് അന്നും രാത്രി ഞങ്ങൾ വീണ്ടും ഒരു 1.5 മണിക്കൂർ ഓടിച്ചു വേണം ഫെയർബാങ്ക്സിലെത്താൻ. അങ്ങനെ ഫെയർബാങ്ക്സിലെത്തി അന്ന് രാത്രി വൃത്തിക്ക് വല്ലതും കഴിച്ചു. കാര്യം അവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു. ചെന്ന് ഈ രാത്രി 11 മണി സമയത്ത് ഞങ്ങൾ അവരെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി തിന്നിട്ടാണ് വന്ന് കിടന്നത്. അങ്ങനെ യാത്ര ഞങ്ങൾ അന്നത്തെ ദിവസം തീർക്കാനുണ്ടായത്. അടുത്ത ദിവസം രാവിലെ പിന്നെ അവിടെ നിന്ന് ഫെയർബാങ്ക്സ് നിന്ന് തിരികെ സിയാറ്റിലേക്ക് വരികയും ചെയ്തു. അത്രയായിരുന്നു എന്റെ അലാസ്കൻ വിശേഷങ്ങൾ.
0: വളരെ നന്ദി സന്തോഷ്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അലാസ്കൻ യാത്ര വളരെ വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു, വ്യത്യസ്തമായ ഒരു സ്ഥലവും. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അലാസ്കയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിന്. നന്ദി.
1: താങ്ക്സ് ഫോർ ഹാവിംഗ് മീ മൃദുൽ.
2: സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് മൃദുൽ ജേക്കബ്. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി.
1: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
2: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ

സാഹസിക പുരസ്കാരം 2025-നുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20-ന്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

0: ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആരോഗ്യപരമായി ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. മഴക്കാലവും ഭക്ഷണരീതിയും ആയുർവേദത്തിലൂടെ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി GP. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. മഴക്കാലത്ത് ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
3: ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അയാൾ ശീലിച്ചു വന്ന ആഹാരം, അയാളുടെ ജീവിത രീതി ഇതൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ഒരു വ്യക്തി ശീലിക്കേണ്ട, അതായത് ആയുർവേദം എന്നതൊരു ജീവിതശാസ്ത്രമായതുകൊണ്ട് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചര്യകൾ പറയുന്നുണ്ട്. അതിൽ ഋതുചര്യയിൽ ഓരോ ഋതുവിലും ഒരു വ്യക്തി ശീലിക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും മഴക്കാലം എന്ന് പറയുന്നത് ഒരു വർഷ ഋതുചര്യയിൽ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക, ദഹിക്കാൻ കൂടുതൽ അധികം സമയമെടുക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക, പൊതുവെ വിശപ്പ് കൂടിയൊരു സമയമായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണ രീതി ഒഴിവാക്കുകയും വേണം. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാരം ചെറു ചൂടോടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ പൊതുവെ മധുരം, പുളി, എരിവ് ഇതൊക്കെ കൂടിയ ആഹാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചൂടോടുകൂടിയ പാനീയ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് ആയുർവേദത്തിൽ പൊതുവെ ഈ സമയത്ത് പറയുന്നത്. അതിൽ ഔഷധ കഞ്ഞികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഔഷധം കഴിക്കുന്ന സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം നന്നായി പാകം ചെയ്ത് കഴിക്കാനും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും മാംസാഹാരം കഴിക്കുമ്പോൾ നന്നായി കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കുക. മുട്ടയുടെയും ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗം ഈ സമയത്ത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. തൈര് കഴിക്കുന്നതിന് പകരം തൈര് മോരാക്കി കഴിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് മോര് കാച്ചി ഉപയോഗിക്കുക ഈ സമയത്ത്. പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അധികം പഴകാത്ത പഴം കഴിക്കുന്നതായിരിക്കും നല്ലത്. പഴവർഗ്ഗങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട് കഴിക്കുക. പഴ ജ്യൂസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയത് തന്നെ ആയിരിക്കണം. ഈ സമയത്ത് വളരെയധികം രോഗം വരാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗത്തിലൂടെ. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതല്ല എങ്കിൽ ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ മഴക്കാലം എന്ന് പറയുന്നത് ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൃത്യമായ ശുചിത്വം, വിശപ്പുള്ളപ്പോഴും തന്നെ ആഹാരം കഴിക്കുക, കഴിക്കുന്ന ആഹാരം ഫ്രഷ് ആയിരിക്കണം എന്നും ചിന്തിക്കുക. ചെറു ചൂടോടുള്ള ആഹാരവുമാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. കഞ്ഞികളുടെ ഉപയോഗവും ഈ ഒരു വർഷകാലത്ത് ആയുർവേദം വിധിക്കുന്നുണ്ട്.
2: ശരിക്കും ഏത് തരത്തിലുള്ള ഔഷധ കഞ്ഞിയാണ് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക?
3: ഔഷധ കഞ്ഞികൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, ഔഷധ കഞ്ഞി എന്ന് പറയുമ്പോൾ അത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞവരയരിയാണ് സാധാരണ ആയുര്വേദത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞവരയരി ഇല്ല എങ്കിൽ നമ്മൾ നെല്ല് കുത്തിയ അരി ഉപയോഗിച്ചാലും മതിയാവും. നന്നായി വേവിച്ച് പഞ്ചകോലം എന്ന് പറഞ്ഞൊരു ചൂർണം, അതായത് 5 ഔഷധങ്ങൾ മാത്രം, തിപ്പലി, കുരുമുളക്, ഏലത്തരിയൊക്കെ അടങ്ങിയ 5 ഔഷധങ്ങൾ അടങ്ങിയ പഞ്ചകോലം എന്ന് പറഞ്ഞൊരു ചൂർണവും ഞവരയരിയും കൂടെ ഇട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം വെന്ത് വന്നതിന് ശേഷം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നേർത്ത പാലോ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ച് അതിനകത്ത് ചെറിയ ഉള്ളിയോ നെയ്യോ ഇട്ടിട്ട് താളിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു നേരത്തെ ആഹാരമാക്കി ഉപയോഗിക്കുക. പലപ്പോഴും ഒരു ശീലമുള്ളത് ഈ ഒരു സമയത്ത് ഔഷധ കഞ്ഞി ഉപയോഗിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ പലരും രാത്രിയായിരിക്കും ഉപയോഗിക്കുന്നത്. രാത്രിയത്തെ ഒരു ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഔഷധ കഞ്ഞിയും കൂടി ഉപയോഗിക്കും. പക്ഷെ അങ്ങനല്ല, ഒരു നേരത്തെ ആഹാരമായിട്ട് ഔഷധ കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ജനറലി പറഞ്ഞതാണ്. ഇല്ലാതെ നമുക്ക് മറ്റ് പല ഔഷധങ്ങളും അരിയാർ ഇട്ട് ഉപയോഗിക്കാവുന്നുണ്ട്. വിഴാലരി, കുടകപ്പാല അരി ഒക്കെ പോലുള്ള ഔഷധങ്ങൾ ഇട്ടിട്ട് ഔഷധ കഞ്ഞി ഉപയോഗിക്കാം. ഉലുവ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ പ്രമേഹ രോഗികളാണെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഞവരയരിക്കും കുത്തിയ നെല്ലരിക്കും പകരം നമുക്ക് ഗോതമ്പിന്റെ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് കഞ്ഞിയാക്കിയിട്ട്, കുറച്ച് കലോറി കുറവാണ്, ഒരു നേരം പക്ഷെ ഞവരരി ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതിനകത്ത് ഉലുവയോ അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ പഞ്ചകോല ചൂർണമോ ഒക്കെ ഇട്ട് വെള്ളം വേവിച്ചിട്ട് കഞ്ഞിയാക്കി ഉണക്കി അതിനെ കുറച്ച് നെയ്താളിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പലതരം, അതായത് പല സ്ഥലങ്ങളിൽ പലതരം കഞ്ഞികൾ പ്രചാരത്തിലുണ്ട്. പയർ, നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളെല്ലാം, കടല, മുതിര, ഇതൊക്കെ അരിയോടുകൂടി ചേർത്തോ അല്ലെങ്കിൽ ചേർക്കാതെയോ കഞ്ഞി പ്രിപ്പയർ ചെയ്തിട്ട് അതിനോടൊപ്പം ദഹനത്തിന് വേണ്ടിയിട്ട്, അതായത് ദഹനശക്തി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചകോല ചൂർണമോ അല്ലെങ്കിൽ വെറും ചുക്കുപൊടിയോ മാത്രം ചേർത്തിട്ട് കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ടത് ഒരു നേരത്തെ ആഹാരമാക്കി കഞ്ഞി കഴിക്കുക, അല്ലാതെ നമ്മുടെ അഡീഷണൽ ഫുഡായിട്ട് കഞ്ഞി കഴിക്കുന്നത് നല്ലതല്ല.
2: മാഡം, മഴക്കാലം പൊതുവെ വിശപ്പ് കൂടിയ കാലം കൂടിയാണല്ലോ. മഴക്കാലത്ത് ആഹാര കാര്യത്തിൽ പാലിക്കേണ്ട ഇടവേളകളെ കുറിച്ച് ഒന്ന് പറയാമോ? അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
3: തീർച്ചയായും, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശപ്പ് തോന്നുമ്പോൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിശപ്പാണ് നമ്മുടെ ഒരു ഭക്ഷണ രീതിയുടെ ഇൻഡിക്കേറ്റർ. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ആഹാരം കഴിക്കണം, ദിവസം 4 നേരം ആഹാരം കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് എപ്പോൾ വിശക്കുന്നു അപ്പോഴും വേണം ആഹാരം കഴിക്കാൻ. സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രാവിലെ പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രിയത്തെ ആഹാരം, അങ്ങനെയാണ്. അതിപ്പോൾ ഒരാൾക്ക്, ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും വിശപ്പ് തോന്നുന്ന സമയം. ചിലർക്ക് ഒരു എങ്ങനെയൊക്കെ ആയാലും ഒരു 4 മുതൽ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത ആഹാരം കഴിക്കേണ്ടത്. പ്രാതല് നമ്മൾ നന്നായി, നല്ല ഹെൽത്തി ഫുഡ്, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ പ്രാതൽ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ മലയാളിയുടെ ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല, ഏറ്റവും ന്യൂട്രീഷ്യസും ഏറ്റവും ഊർജ്ജദായകവുമായിട്ടുള്ളൊരു പ്രാതലായിട്ട് നമുക്ക് പറയാം പുട്ടും കടലക്കറിയും. എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പുട്ടും കടലക്കറിയും ഒരാൾക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ആഹാരം കഴിക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ മഴക്കാലത്ത് വിശപ്പ് കൂടുതൽ തോന്നുന്നു എങ്കിൽ ഒരു പഴം പുഴുങ്ങിയതോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എണ്ണ കടികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയാഹാരം എന്ന് പറയുമ്പോൾ ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറികൾ, മഴക്കാലത്ത് കഴിവതും ഈ സാലഡ്, റോ സാലഡ് ഉപയോഗിക്കാതെ വേവിച്ച പച്ചക്കറികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാംസാഹാരം കഴിക്കുന്നവർക്ക് നന്നായിട്ട് മീൻ വേവിച്ച് ഉപയോഗിക്കാം, മാംസാഹാരവും വേവിച്ച് ഉപയോഗിക്കാം. മുട്ടയുടെയും ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് മഴക്കാലത്ത് മധുരം ആഹാരത്തിലും കുറച്ച് ഒഴിവാക്കുക. തൈരിൻ്റെ ഉപയോഗം വളരെയധികം സംശയമുള്ളതാണ്. പക്ഷെ തൈര് നമുക്ക് വളരെ ന്യൂട്രിയൻറ്റും തൈരിനകത്തുള്ള ലാക്ടിക് ആസിഡും പ്രോബയോട്ടിക്കും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നല്ലതാണ്. അപ്പോൾ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ പച്ചത്തൈര് ഉപയോഗിക്കാതെ അതിനെ മോര് കാച്ചി ഉപയോഗിക്കാവുന്നതാണ് മഴക്കാലത്ത്. പിന്നീട് നമുക്ക് ഒരു രാത്രിയത്തെ ഫുഡ് വരികയാണെങ്കിൽ ഒരു കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ എങ്കിലും രാത്രിയത്തെ ഫുഡ് കഴിച്ചിരിക്കണം. രാത്രിയത്തെ ഫുഡ് ദഹിക്കാൻ എളുപ്പമുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ 7.5-8 മണിയാകുമ്പോൾ തന്നെ കഴിച്ചിരിക്കണം. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഫുൾ സ്റ്റൊമക്ക്, ഇപ്പോൾ വർക്കിംഗ് ഒരു പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ രാവിലെ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് കഴിച്ചാലായി ഇല്ലെങ്കിലായി, രാത്രിയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുകയും നന്നായി ഭക്ഷണം കഴിക്കുന്ന സമയം. പക്ഷേ അതൊരു അൺഹെൽത്തി രീതിയാണ്. ഈവൻ മഴക്കാലത്തും ഒരു അൺഹെൽത്തി രീതിയാണത്. രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഔഷധ കഞ്ഞികൾ ഏതെങ്കിലും വേണമെങ്കിലും നമുക്ക് രാത്രിയത്തെ ഒരു നേരത്തെ ആഹാരമാക്കാം. പക്ഷേ ഉറപ്പ് വരുത്തുക നമ്മൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ അല്ല എങ്കിൽ ആ നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നമ്മുടെ കാർഡിയാക് ഹെൽത്തിനെയൊക്കെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഗ്യാപ്പ്. ആ വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റിയും കഴിക്കുന്ന രീതിയും ഒക്കെ ഓരോ വ്യക്തിക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇനി കുടിക്കുന്ന വെള്ളമാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളം വരെ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കുടിക്കാം. പക്ഷെ നമ്മുടെ ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പം ഒരു ത്രൂ ഔട്ട് മഴക്കാലം അല്ല, ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരികയും ഡീഹൈഡ്രേഷനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഒരു 3 ലിറ്റർ വെള്ളം വരെ നമുക്കൊരു വ്യക്തിക്ക്, 2.5 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതായിരിക്കുക. 20 മിനിറ്റെങ്കിലും ചുക്കോ കൊത്തമല്ലിയോ ഒക്കെ ഇട്ട് നമുക്ക് സാധാരണ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇല്ല എങ്കിൽ ഷടംഗ പാനീയം, ഷടംഗം എന്ന ഔഷധം ഇട്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ശുദ്ധജലത്തിന്റെ ലഭ്യത തീർച്ചയായും ഉറപ്പ് വരുത്തേണ്ടതാണ്. ഫ്രഷ് ജ്യൂസ് ഉപയോഗിക്കുന്നതിനേക്കാളും പഴങ്ങൾ അങ്ങനെ കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ വൃക്കരോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം റെഗുലേറ്റ് ചെയ്യണം. ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക്, വൃക്കകളുടെ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അത്രയും ഒരു വെള്ളം കൂടി അവർക്ക് സാധ്യമായിരിക്കില്ല. അതുകൊണ്ട് വൃക്കകളുടെ ആരോഗ്യവും കൂടെ നമ്മൾ പരിഗണിച്ച് വേണം ഒരു വ്യക്തിയുടെ വൃക്കരോഗം ഉള്ളവരാണെങ്കിൽ വെള്ളം കുടിയുടെ അളവ് നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കേണ്ടത്, ഒരു കൃത്യത വരുത്തേണ്ടത്.
2: മഴക്കാലത്ത് കുട്ടികളുടെ ഭക്ഷണകാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്?
3: കുട്ടികളുടെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഒരു ഹോംലി ഫുഡ് ഹാബിറ്റ്സ് അവർക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പുറത്തുള്ള ആഹാരം ഈ ഒരു വല്ലപ്പോഴും വൺസ് ഇൻ എ വൈൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മഴക്കാലത്ത് ഈ ഭക്ഷ്യവിഷബാധ പോലുള്ള കണ്ടീഷൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും രോഗം അതുമൂലം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഹോംലി ഫുഡ് ശീലിക്കാൻ അവരെ ശീലിപ്പിക്കുക. രാവിലെ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെ ഒരു എണീറ്റുടനെ കുട്ടിക്ക് നല്ലൊരു ഗ്ലാസ് പാല് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് സ്കൂളിൽ പോകേണ്ട കുട്ടിക്ക് 6 മണിക്ക് പാല് കുടിച്ച കുട്ടിയെ വീണ്ടും ഒരു 7.5-8 മണിയാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയും. പക്ഷെ പാലിന് ദഹിക്കാൻ കുറച്ച് സമയം വേണം, അത് ദഹിച്ചു കഴിഞ്ഞാലേ കുഞ്ഞിന് വിശപ്പ് വരുള്ളൂ. അതിന്റെ മേളിലൂടെ ഒരു ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ കുട്ടിക്ക് തീർച്ചയായും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കുന്നതിനേക്കാളും കൊടുക്കുന്ന ശീലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്കൂർ ഗ്യാപ്പിട്ട് കൊടുക്കുക, നേരത്തെ കഴിച്ച ആഹാരം ദഹിച്ചു എന്ന് ഉറപ്പ് വരുത്തുക, കട്ടിയുള്ള പാല് രാവിലെ എണീറ്റുടനെ കൊടുക്കുന്നത് ഒഴിവാക്കാം കുഞ്ഞുങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിൽ അവർക്ക് നേർപ്പിച്ച പാല് കൊടുക്കാവുന്നതാണ്. അന്നന്ന് കുക്ക് ചെയ്ത ആഹാരം തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ശ്രദ്ധിക്കുക. ആഹാരം നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 3 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന ആഹാരം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അധിക ദിവസം ഫ്രിഡ്ജിലിരുന്ന ആഹാരം വീണ്ടും വീണ്ടും ചൂടാക്കി കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഓരോ ആഹാരത്തിനും നമുക്കൊരു ഫ്രിഡ്ജിലും ഫ്രീസറിലും വെക്കാനൊക്കെ ഒരു ഡ്യൂറേഷനുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഈ തൈരായാലും പാലായാലും ഒക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന ബോട്ടിലിന്റെ ശുചിത്വം, പാത്രത്തിന്റെ ശുചിത്വം, പല ബോട്ടിൽ നെക്കിലൊക്കെ കുട്ടികളുടെ ഭക്ഷ്യവസ്തുവിന്റെ അവശിഷ്ടം ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഫുഡ് പോയിസണിങ്ങിന് സാധ്യത കൂട്ടുന്നതാണ്. എന്നും ക്ലീൻ ചെയ്ത വാട്ടർ ബോട്ടിൽ തന്നെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ ശുചിത്വവും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അതോടൊപ്പം തന്നെ സമയം, ഈ 3 കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
2: മഴക്കാലത്തെ ഭക്ഷണശീലങ്ങളെ കുറിച്ച് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്?
3: തീർച്ചയായും മഴക്കാലത്ത് പലതരം രോഗസാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രതിരോധത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതശൈലി അതോടൊപ്പം തന്നെ ആഹാര രീതി, ശുചിത്വശീലങ്ങൾ ഇവ ശ്രദ്ധിച്ചാൽ ആരോഗ്യവകുപ്പ് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് രോഗകാരകമായ ഘടകങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നമ്മുടെ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ആരോഗ്യകരമായ ഒരു മഴക്കാലത്തിലൂടെ നമുക്ക് തീർച്ചയായും കടന്നു പോകാം. എല്ലാവരും ആരോഗ്യപ്രദരായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
2: മഴക്കാല ഭക്ഷണങ്ങളും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി പി സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
3: നന്ദി, നമസ്കാരം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തു കിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്തുകിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുകുവല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
0: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ കൊല്ലം ബി സജികുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, രാമ ഇകനന്നു എന്നു തുടങ്ങുന്നു രാഗം ഷഹാന. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.

അവസാനമായി ഡി കൃഷ്ണസ്വാമി അയ്യങ്കാർ രചിച്ച കണ്ണനിൻ കള്ളം അറിയേൻ എന്നു തുടങ്ങുന്ന കൃതി, രാഗം നീലമണി, ആദിതാളം.

ഇതുവരെ കേട്ടത് കൊല്ലം ബി സജികുമാർ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഇനി ജയലക്ഷ്മി ശേഖർ വീണയിൽ വായിച്ച ഊത്തുക്കാട് വെങ്കടസുബയ്യർ കൃതികൾ കേൾക്കാം. അലൈപൈതെ എന്നു തുടങ്ങുന്നു രാഗം കാനഡ ആദിതാളം.

ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ

ട്രെയിനർ അപ്പാരൽ. മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജേവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.

ആകാശവാണി ദേവികുളം സ്പൈസ് FM. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 22, ശകവർഷം 1948, ശ്രാവണം 16, 2026 ഓഗസ്റ്റ് 7, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5:30. FM ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ഹാൻഡ്ലൂം അവാർഡ്സ് ഫ്രോം ദി രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്റർ. ദി ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപദി മുർമു കൺഫേർഡ് ദി നാഷണൽ ഹാൻഡ്ലൂം അവാർഡ്സ് 2025 ടു ദി അവാർഡീസ്. നൗ ദി മിനിസ്റ്റർ ഫോർ ടെക്സ്റ്റൈൽസ്.

0: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വെച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.
1: സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
2: ആകാശവാണി പ്രശ്രോതാക്കളിപ്പോൾ കാർത്തിക് കൃഷ്ണ ജയറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എൽ പ്രമീള. പരിഭാഷ തേടുന്ന ഹൃദയങ്ങളെ എന്നാരംഭിക്കുന്നു ആദ്യഗാനം. രചന പി ശിവപ്രസാദ്.

അടുത്ത ഗാനം രചിച്ചിരിക്കുന്നത് ഡോക്ടർ സിന്ധുമോൾ പള്ളോട്ട്. മുത്തിൻ പിറവി നൽചിപ്പിയിലാണെന്ന് ആരാരിന്നോതിടുന്നു.

0: കാർത്തിക് കൃഷ്ണ ജയറാം പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം എൽ പ്രമീള.
1: ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്രതിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാജും സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും രക്തസാക്ഷികൾക്കും ഇരുസഭകളും ആദരമർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചയുടൻ പ്രതിപക്ഷ അംഗങ്ങൾ വിദ്യാർത്ഥി പ്രക്ഷോഭ വിഷയം ഉന്നയിക്കുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയും ചെയ്തതോടെ സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. ഇന്നത്തേക്ക് പിരിഞ്ഞ ഇരുസഭകളും ഇനി തിങ്കളാഴ്ച ചേരും. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു കൈത്തറി അവാർഡുകൾ സമ്മാനിച്ചു. 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻഡ്ടെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിന് കൂടുതൽ കോഴ്സുകളും പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണമെന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തെ കൈത്തറി തൊഴിലാളി ശുഭ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ബാലരാമപുരം കൈത്തറി എല്ലാവർക്കും അംഗീകാരമുള്ളതും ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 14 നെയ്യാൻ ഇറങ്ങി. ഇപ്പോഴും ഞങ്ങൾക്ക് യൂണിഫോം എന്നുള്ള ഇതാണ് ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങള് ജീവിച്ച് പോവുകയാണ്. പഴയവര് തന്നെയാണ് വീണ്ടും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നല്ല പദ്ധതി കൂടുതൽ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇനി പുതിയ തലമുറ വരികയുള്ളൂ.
2: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പു രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ ബഹിരാകാശ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സോൺ 7 പരിപാടികളുടെ ഉദ്ഘാടനം VSSC ഡയറക്ടർ ഡോക്ടർ രാജീവ് UP തിരുവനന്തപുരം വിദുര ജവഹർ നവോദയ വിദ്യാലയത്തിൽ നിർവഹിച്ചു. ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിൽ പരീക്ഷണം നടത്താനുള്ള പ്രചോദനം Chandrayaan-3 വിജയത്തിലൂടെ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ Agni-4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. അവയവദാനത്തെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ജുഗ് ജുഗ് ജിയോ അഭിയാൻ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്ന് കേന്ദ്ര സർക്കാർ. അവയവദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുകയാണ് ഒരു വർഷത്തെ രാജ്യവ്യാപക ബോധവൽക്കരണ പരിപാടിയുടെ ലക്ഷ്യം. കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സുഗതന്റെ എസ്കോർട്ട് പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ മറുപടി കത്ത് റദ്ദാക്കിയതായി ആഭ്യന്തര വകുപ്പ്. ഇതോടെ പരോൾ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള മുൻ തീരുമാനം തുടരും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനൌദ്യോഗിക കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന്

0: വിലക്ക് ഏർപ്പെടുത്തി. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് 463 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41,517 പേരാണ് കഴിയുന്നത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായും റവന്യൂ മന്ത്രി അറിയിച്ചു. കോട്ടയത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. കിഴക്കൻ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്തതോടെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ജില്ലയുടെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ആറുകളിലെ ജലനിരപ്പ് നിലവിൽ അപകടനിലയ്ക്ക് താഴെയാണ്. കുമരകം, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. എന്നാൽ മഴ പെയ്തതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളായി 12,063 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു.
0: മലപ്പുറം പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ വ്യാപക മഴ തുടരുന്നു. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മലയോര പ്രദേശം ഉൾപ്പെടെ ജില്ലയിൽ രാവിലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 23 സ്ത്രീകളും 10 പുരുഷന്മാരും 10 കുട്ടികളും ഉൾപ്പെടെ 43 പേരാണ് കഴിയുന്നത്. മഴക്കെടുതിയിൽ 4 പേർക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടമുണ്ടായി. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 4,24,00,000 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്.
0: കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. മന്ത്രി ഒ ജെ ജനീഷ് പ്രദേശത്ത് സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറ് തുരങ്കമുഖത്തിന് മുകളിലായാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. നേരിയ തോതിൽ മാത്രമാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ച സമയത്ത് തന്നെ നേരിയ തോതിൽ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ തൃശൂർ ഭാഗത്ത് നിന്ന് പ്രവേശിക്കുന്നിടത്താണ് ഇപ്പോൾ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. പരിശോധനയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി എത്തിച്ചേരും. തുരങ്കത്തിന് മുകളിൽ കയറിയും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ മത്സരത്തിൽ ജപ്പാന്റെ ടോപ് സീഡ് താരം ഹിന അകേച്ചിയെയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ മറ്റൊരു ക്വാർട്ടറിൽ തൻവി ശർമ്മയെ തോൽപ്പിച്ചാണ് രക്ഷിത രാംരാജ് സെമിയിൽ സ്ഥാനമുറപ്പിച്ചത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ്, കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ ടീമിനെ നേരിടും. യു എസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജവോഹിർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജൂണിൽ ഓസ്ട്രേലിയയിൽ നടന്ന നോർവേ ചെസിന്റെ അവസാന റൌണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ച് പ്രജ്ഞാനന്ദ ചരിത്ര നേട്ടം കുറിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 430 പോയിന്റ് ഇടിഞ്ഞ് 78,520 നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തിൽ 24,565 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയും ഗ്രാമിന് 13,740 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി സമയം ഇപ്പോൾ 12 കഴിഞ്ഞ് 40:25.
5: മെലിഞ്ഞവർക്ക് PMOS വരുമോ?
4: പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ് സംസാരിക്കുന്നു.
5: സ്ത്രീകളിൽ ഹോർമോണൽ മാറ്റങ്ങളും മെറ്റബോളിക് മാറ്റങ്ങളും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻസിന്റെ അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ മാസമുറ, ശരീരഭാരം, ചർമ്മം, മുടി, ഗർഭധാരണം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാലാണ് ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡിസീസ് അല്ല, സിൻഡ്രമാണ് എന്ന രീതിയിൽ PCOS എന്ന പേര് വരുന്നത്. ഇത് ശരീരത്തിലെ പല മെറ്റബോളിക് അവസ്ഥകളെയും ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഈ PCOS എന്ന പേര് കൊണ്ട് ഈ രോഗത്തെ പൂർണ്ണമായും വിവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ പ്രകാരം 2026 മെയ്യിൽ ഒരു പുതിയ പേരാണ് ഈ രോഗാവസ്ഥയെ കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. PMOS അഥവാ പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം എന്നാണ് ഇപ്പോൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ PMOSനെ ചികിത്സിക്കുന്നത്? PMOS ഡയഗ്നോസ് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും ഒരേ ചികിത്സയല്ല നമ്മൾ നൽകുന്നത്. എപ്പോഴും ആ വ്യക്തിയുടെ പ്രായം, അവരുടെ വിവാഹത്തിന്റെ സ്റ്റാറ്റസ്, അതുപോലെ ഗർഭധാരണത്തിന്റെ ആഗ്രഹം, അതായത് ഇപ്പോൾ കുട്ടി വേണോ അതോ കുറച്ചു കഴിഞ്ഞാണോ കുട്ടി വേണ്ടത്, പിന്നെ ഇവരുടെ ലക്ഷണങ്ങൾ, അതായത് ആർത്തവം ക്രമമല്ലാത്തതാണോ അതോ വയറുവേദന വരുന്നതാണോ ഇവരുടെ ബുദ്ധിമുട്ട്, ഈ ശരീരഭാരം കൂടുന്നതാണോ ഇവരുടെ ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ചികിത്സ നിർണയിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ചികിത്സ നിർദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റങ്ങളാണ്. ദിവസവും എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ശരിയായ ആഹാര രീതി പിന്തുടരുക എന്നൊക്കെയുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടും നമ്മൾ പറയുന്നത്. മാസമുറ ക്രമപ്പെടുത്താനുള്ള മരുന്നുകളാണ് മാസമുറ ക്രമമല്ലാത്ത ആൾക്കാർക്കായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ മിക്കവർക്കും അമിതവണ്ണമുള്ളവരാണ്. ഈ അമിതവണ്ണമുള്ളവരില് ഈ ജീവിതശൈലി മാറ്റങ്ങൾ വഴി ഇവരൊരു 5 kilo എന്നല്ല 5% വെയിറ്റ് കുറച്ചാൽ പോലും മാസമുറ കറക്റ്റായിട്ട് വന്നു തുടങ്ങും. ഇനിയും ശരിയാകാത്തവർക്കാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഗുളികകൾ നൽകി ഇവരുടെ മാസമുറ ക്രമമാക്കുന്നത്. പിന്നെ അമിത രോമ വളർച്ച ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ക്രീമുകളോ അല്ലെങ്കിൽ ലേസർ ചികിത്സയോ നിർദ്ദേശിക്കാറുണ്ട്. മുഖക്കുരുവിനുള്ള ചികിത്സയാണ് അടുത്തത്. മുഖക്കുരുവിന് നമ്മൾ ക്രീമുകളോ അല്ലെങ്കിൽ ഹോർമോൺ ചികിത്സയോ കൊടുക്കാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ചിലർക്ക് കുറച്ച് കാലമായതായിരിക്കും, ചിലപ്പോൾ കുറച്ച് പഴകിയ PMOS ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് സിവിയർ ആയിട്ട് തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ഒരു ജീവിതശൈലി മാറ്റം കൊണ്ട് ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് എടുക്കുന്ന മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് ഓരോ രോഗിയുടെയും ബ്ലഡ് ടെസ്റ്റിനനുസരിച്ചും ശരീരപ്രകൃതിക്കനുസരിച്ചും എത്രത്തോളം കാലമായി ഇവർക്ക് PMOS ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഓരോ ഡോക്ടറും അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൽ ഏത് രോഗിക്ക് ഏത് മരുന്ന് വേണം എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് തന്നെയായിരിക്കും. ഇനി കല്യാണം കഴിച്ച കുട്ടികൾക്കാണെങ്കിൽ PMOS കാരണം പ്രധാനമായും കണ്ടുവരുന്നത് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഗർഭധാരണം മുൻനിർത്തിയിട്ടുള്ള ചികിത്സയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് ക്രമമല്ലാത്ത മാസക്കുളിയാണെങ്കിൽ അത് ക്രമത്തിലാക്കുക, അതിനുശേഷം ഓവുലേഷൻ നടക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക, അതിനുശേഷം ക്രമമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റങ്ങളാണ്. ശരീരഭാരം നിയന്ത്രിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനം. ഇതിനു മുമ്പേ തന്നെ പറഞ്ഞതാണ്, ശരീരഭാരം നമ്മൾ ഒരു 5 to 10% വരെ കുറച്ചാൽ പോലും നമ്മുടെ മാസമുറ ക്രമമായി മാറും, ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടും, പ്രമേഹത്തിന്റെ സാധ്യത കുറയും, PMOSന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളുടെ ആവശ്യവും എണ്ണവും കുറയ്ക്കാൻ സാധിക്കും. ഭക്ഷണ രീതിയാണ് രണ്ടാമത്തത്. ഭക്ഷണ രീതിയിൽ നമ്മൾ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ. നമ്മൾ കേരളീയർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ നിറഞ്ഞൊരു ഭക്ഷണ രീതിയാണ് നമ്മൾ കാലങ്ങളായിട്ട് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, തൈര്, മില്ലറ്റ്, ബ്രൗൺ റൈസ്, ചാമ, റാഗി തുടങ്ങിയ ധാന്യങ്ങളൊക്കെ കൂടുതലായി ഉൾപ്പെടുത്തുക. അതേസമയം മധുരപാനീയങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ചിപ്സ്, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യുക. അടുത്തൊരു പ്രധാന ഘടകം ചികിത്സയുടേതെന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമം നിർബന്ധമാണ്. ഒരു ആഴ്ചയിൽ ചുരുങ്ങിയത് 150 മിനിറ്റ് എങ്കിലും മിതമായ വ്യായാമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വേഗത്തിന് നടക്കുക, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക, ഇതുമല്ലെങ്കിൽ നീന്തൽ. നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ അവസ്ഥകൾക്കും അനുസരിച്ച് നമുക്ക് ഇത് ഏത് വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. ഇതുകൂടാതെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് എടുത്താലും വളരെ നല്ലതാണ്. ഇനി പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഉറക്കമാണ്. ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഉറക്കക്കുറവ് കൊണ്ട് മാത്രം PMOS എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് നിർദ്ദേശിക്കപ്പെടുന്ന വേറൊരു പ്രതിവിധി. അതിനെ നമുക്ക് യോഗ, ധ്യാനം, പ്രാണായാമം തുടങ്ങിയ ഏതു വഴിയും സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള കുട്ടികളിലൊക്കെ PMOS വളരെയധികം ഉയർന്ന രീതിയിൽ കാണുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്. ഈവൻ സ്കൂൾ കുട്ടികളിൽ പോലും പഠിത്തം, എൻട്രൻസ് എന്നിങ്ങനെയുള്ള സ്ട്രെസ്സുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെയായിട്ട് രക്ഷകർത്താക്കൾ തന്നെ മുൻകൈയെടുത്ത് അവർക്ക് പതിവായിട്ടുള്ള യോഗയോ എക്സസൈസോ നീന്തലോ എയറോബിക്സോ എന്തെങ്കിലും ഒന്നിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ എൻഗേജ് ചെയ്ത് ഇരുത്തുക. ഇപ്പോൾ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥിനികളിൽ PMOS വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരിലെ മാസമുറയുടെ ചെറിയ ക്രമക്കേട് ഉണ്ടെന്ന് മാത്രമല്ല, മിക്ക കുട്ടികളിലും ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി എന്നീ കണ്ടീഷനുകളും കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളിൽ അല്ലെങ്കിൽ ടീനേജേഴ്സില് ടീച്ചർമാരും രക്ഷകർത്താക്കളും വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. അവർക്ക് PMOS ഉണ്ട് എന്ന് നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, കറക്റ്റായിട്ടുള്ള ചികിത്സാ വിധികൾ തേടുക. കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ മിക്കപ്പോഴും കാണുന്നതാണ് ഗർഭധാരണം നടക്കാൻ വൈകുന്നത് PMOS ഉള്ളവരിലും. എന്നാൽ ഇവരൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഗർഭം ധരിക്കുന്നതിനോ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്നതിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് PMOS വന്നു കഴിഞ്ഞാൽ 100% വന്ധ്യതയാണ് എന്ന് ഒരിക്കലും കരുതരുത്. PMOS കറക്റ്റായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഗർഭധാരണത്തിനുള്ള ചാൻസുകൾ വളരെ നല്ലതായിട്ട് തന്നെ ഉണ്ട്. സമൂഹത്തിൽ പ്രചരിക്കുന്ന ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് ഇനി ഞാൻ പറയാം. PMOS ഒരിക്കലും സുഖപ്പെടില്ല. ഒരിക്കലുമല്ല, PMOS നമുക്ക് നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാം, അതിനെ പൂർണ്ണമായും നമ്മുടെ പരിധിയിലാക്കാം. വിവാഹം കഴിഞ്ഞാൽ PMOS മാറും. ഒരിക്കലുമല്ല, വിവാഹം എന്ന് പറയുന്നത് PMOSന്റെ ചികിത്സയല്ല. പ്രസവിച്ചാൽ PMOS മാറും. പ്രസവിച്ചു കഴിഞ്ഞാലും PMOS വരാൻ ചാൻസ് ഉണ്ട്. ജീവിതശൈലി നിയന്ത്രണമാണ് ശരിക്കും പറഞ്ഞാൽ PMOSന്റെ ട്രീറ്റ്മെന്റ് അഥവാ ചികിത്സ എന്ന് പറയുന്നത്. വിവാഹ ശേഷമാണെങ്കിലും പ്രസവത്തിന് ശേഷമാണെങ്കിലും നമുക്ക് ജീവിതശൈലി നിയന്ത്രണം ഇല്ല എങ്കിൽ അപ്പോഴും PMOS വീണ്ടും പ്രശ്നമുണ്ടാക്കാം. എല്ലാ PMOS രോഗികളും വണ്ണമുള്ളവരാണ്. ഒരിക്കലുമല്ല, മെലിഞ്ഞ സ്ത്രീകൾക്കും PMOS ഉണ്ടാകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, മാസമുറ ക്രമക്കേട് ഒരിക്കലും അവഗണിക്കരുത്. ശരീരഭാരം എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കണം. നമ്മുടെ പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണമാണ് നമ്മൾ എപ്പോഴും പാലിക്കേണ്ടത്. ദിവസവും വ്യായാമം ചെയ്യുക. ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. സ്വയം മരുന്ന് കഴിക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ നിർദ്ദേശത്താൽ മരുന്ന് കഴിക്കുക.
4: PMOSനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
6: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ

0: 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ കടന്ന ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ സമാനതകളില്ലാത്ത ധൈര്യവും ത്യാഗമനോഭാവവുമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശമുയർത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെയും ധീരതയുടെയും അമരസ്മരണയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു.
1: वर्ष 1942 में राष्ट्रपिता महात्मा गांधी जी ने देशवासियों को करो या मरो का मंत्र दिया था. भारत छोड़ो आंदोलन भारत के लोगों की एकता, अदम्य साहस तथा अन्याय के विरुद्ध सत्य एवं अहिंसा पर आधारित संघर्ष का अमर प्रतीक है. इस आंदोलन ने स्वतंत्रता प्राप्ति की दिशा में निर्णायक जन जागरण का मार्ग प्रशस्त किया.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും നേതാക്കൾ വിലയിരുത്തി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലടക്കം ഗതാഗതം പ്രയാസമായി മാറി. ആലപ്പുഴയിൽ നിന്നും വങ്കമ്പ് 2 പാലം വരെ ഒരുവിധം സഞ്ചരിക്കാം. 2 പാലത്തിന്റെ കിഴക്ക് നിന്ന് പിന്നെ വെള്ളക്കെട്ടാണ്. പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളുവാനും മാർഗമില്ല. പരമ്പരാഗത പമ്പിംഗ് രീതിയായ പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം കളയാനാകാത്ത വിധം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതമാക്കി. 7 ദിവസമായിട്ടും ഗൌതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഗൌതം കൃഷ്ണയുടെ അമ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നീണ്ടകര അഴിമുഖത്തിന് സമീപം തിരയിൽപ്പെട്ട് ബോട്ട് തകർന്നാണ് 26 ഗൌതം കൃഷ്ണയെ കാണാതായത്. അപകടത്തിൽ ഗൌതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചിരുന്നു. ഗൌതമിനായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും ഈ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല.

0: ഉയർന്നിട്ടുണ്ട്. മലയോര ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബദ്രിനാഥ് കേദാർനാഥ് ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നിയന്ത്രണ രേഖയിലെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. അതിർത്തിയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട 36-ാമത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗത്തിലാണ് ചർച്ച നടന്നത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ ജപ്പാൻ ടോപ് സീഡ് ഹിന അക്കാച്ചിയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. മറ്റൊരു ക്വാർട്ടറിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയാണ് രക്ഷിത പരാജയപ്പെടുത്തിയത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി കൃഷ്ണപ്രസാദ് സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ സഖ്യത്തെ നേരിടും. US നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ്മാസ്റ്റർ ജാവോഖീർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജന്മാവകാശ പൌരത്വം ബർത്ത് ടൂറിസം എന്നിവ നിയന്ത്രിക്കുന്നതിനായി 2 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വീസാക്കാരുടെയും അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം നിഷേധിച്ച് ട്രംപ് മുൻപിറക്കിയ ഉത്തരവ് US സുപ്രീംകോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ജന്മാവകാശ പൌരത്വം ആർക്കൊക്കെ ബാധകമാവില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കോംഗോയിൽ എബോള രോഗബാധിതരുടെ എണ്ണം 4000 കവിഞ്ഞു. 1800-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300-ലേറെ കുട്ടികൾ കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചതായാണ് യുണിസെഫിന്റെ കണക്കുകൾ. കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നിർണായക ആരോഗ്യ സേവനങ്ങളെ എബോള വ്യാപനം പ്രതികൂലമായി ബാധിക്കുന്നതായും യുണിസെഫ് ആശങ്ക പങ്കുവച്ചു. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇനി അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു. ഗോവ പാകിസ്ഥാനിൽ വിദേശ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര പത്രസ്വാതന്ത്ര്യ സംഘടന. നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചുള്ള വാർത്തകൾ സെൻസർ ചെയ്യാൻ ഇത് കാരണമാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഗോവ നിയമസഭയിലെ പട്ടികവർഗ പ്രാതിനിധ്യം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനത്തെ ഗോത്രവിഭാഗങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചുള്ള നടപടിയെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്വാഗതം ചെയ്തു. ജാർഖണ്ഡിൽ JPSC JSSE പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുന്നതിനായി 11-അംഗ സംഘത്തിന് രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:30 ആരംഭിക്കും.

0: എന്റെ മാരിപ്പാളെങ്കിൽ രാജപ്പൂ മുട്ടായി പോയടിത്രേ പാടുന്നുള്ളൂ.
1: ആ മതി, ആ മതി. ആ ഏത് ഏത് ചിത്രത്തിലാണെന്നറിയാലോ? ചിത്രം വളരെ പ്രശസ്തമായ ഒരു ചിത്രം.
0: ഞാൻ കണ്ടതാ സാറേ, ഓർക്കുന്നില്ല.
1: പപ്പയുടെ സ്വന്തം അപ്പൂസ്.
0: അത് കണ്ടതാ, ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ട സിനിമയ. പാട്ടെല്ലാം ഇഷ്ടമാണ്, ഞാൻ പഴയ പാട്ടിന്റെ ആളാ.
1: ആ ഫാസിലിന്റെ ചിത്രമായിരുന്നു.
0: പുതിയ പാട്ട് ഇഷ്ടമല്ലെന്നല്ല, ആണ്. പക്ഷെ ചെറുപ്പത്തിൽ ഒരു 10-12 വയസ്സായപ്പോ വീട്ടിൽ റേഡിയോ വാങ്ങിച്ചായിരുന്നു. അന്ന് മുതല് ഈ പാട്ട് പഴയത് കേട്ട് അതിന്റെ കൂടെ പാടി ഞാൻ വളർന്നതാ.
1: അന്ന് ഈ ബാലതാരത്തിനുള്ള അവാർഡ്, ഇതില് ബാലതാരത്തിനുള്ള അവാർഡ് മാസ്റ്റർ ബാദുഷയ്ക്കായിരുന്നു അന്ന് കിട്ടിയത്, ഈ ചിത്രത്തിലെ അഭിനയത്തിന്, പപ്പയുടെ സ്വന്തം അപ്പൂസ്.
0: പിന്നെ എന്റെ അച്ഛൻ ഒരു ചെറിയ പാട്ടുകാരനായിരുന്നു, ഇങ്ങനെ പാട്ടെല്ലാം കേട്ട് അച്ഛൻ ഈ പാട്ടും പാടുമായിരുന്നു. ആത്മവിദ്യാലയമേ അവനിയിലാ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
3: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
4: എന്റെ പേര് രാധാകൃഷ്ണൻ നായർ.
3: എവിടുന്നാണ്
4: സാറേ? ഞാൻ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിൽ നിന്നും വിളിക്കുന്നു. ഹരിപ്പാടിനടുത്ത്.
3: ഹരിപ്പാടിനടുത്ത്. ആ
4: ആ,
3: ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് വാത്സല്യത്തിലെ KS ചിത്ര പാടിയ താമരക്കണ്ണൻ ഉറങ്ങണം.
3: ഓ, നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെടുന്നത്. താമരക്കണ്ണൻ ഉറങ്ങണം, കണ്ണും പൂട്ടി ഉറങ്ങണം.
4: അതെ, എന്റെ മോനും മരുമകളും മറ്റുള്ള കൊച്ചുമക്കളും എന്തേലും
3: കേൾക്കില്ല. പിന്നെ
4: എന്റെ മോളും എന്റെ മോളും രണ്ട് മക്കളും ഇവിടെ ഉണ്ട്. ഇവർക്ക് 4 കൊച്ചുമക്കളാണ്. 4 കൊച്ചുമക്കൾക്കും കൂടെ സമർപ്പിക്കുന്നു
3: ഈ പാട്ട്. സമർപ്പിക്കുകയാണ്. ഒരു താരാട്ട് പാട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? ഈ പാട്ട് എഴുതിയത് കൈതപ്രമാണ്, സംഗീത SP വെങ്കടേഷ്.
4: അതെ.
3: വാത്സല്യം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇതിനു മുമ്പ് കേട്ടത് നമ്മൾ ഒരു മമ്മൂട്ടി ചിത്രത്തിലെ പാട്ടാണ്, പപ്പയുടെ സ്വന്തം. ഇത് വാത്സല്യം അടുത്തടുത്ത വർഷങ്ങളിൽ ഇറങ്ങിയത്, മറ്റേ 1992 ഇത് 93 ഇറങ്ങിയ ചിത്രമാണ്. AK ലോഹിതദാസ് ആണ് ഇത് കഥ എഴുതിയത്. സംവിധാനം ഒരു വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര താരം തന്നെ, കൊച്ചിൻ അനീഫ്.
4: പാട്ട്
3: കേൾക്കാം.
4: ഓ, കേട്ടോ.
3: പാട്ട് കേട്ടോ.

0: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
2: ഹലോ, ഗാനസ് എല്ലാവരിലേക്കും സ്വാഗതം. നമസ്കാരം. പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് കെ.ജി. ചന്ദ്രൻ. പാല എന്ന് പറയുന്നത് പാല വലവോ
2: തുരുത്തേൽ.
3: അതെ അതെ.
2: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്
3: സാറേ? എനിക്ക് താറാവ് എന്ന സിനിമയിലെ തക്കതമുണ്ടൻ താറാവേ.
2: ആ, തക്കതമുണ്ടൻ താതാവേ, തടുക്കുമുണ്ടൻ താതാവേ എന്നുള്ള പാട്ടാ.
3: അതെ അതെ, സാറിനെ സംസാരിച്ചിട്ടുണ്ട്.
2: ആ, എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് വിളിച്ചിട്ടുണ്ട്. ആ, താറാവ് എന്ന ചിത്രത്തിലെ പാട്ട് എഴുതിയത് ഒ.എൻ.വി. കുറുപ്പാണ്. പാടിയതാരൊക്കെയാണെന്നറിയാമോ? യേശുദാസും കെ.എസ്. ബീനയും സംഘമാണ്. ഈ പാട്ട് ഈണം പകർന്ന ആരാണെന്ന് അറിയാമോ?
3: അറിയത്തില്ല.
2: ഈണം പകർന്നതും യേശുദാസാണ്. യേശുദാസ് ഈണം പകർന്ന അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ്. പാട്ട് കേട്ടാലോ?
3: ശരി സാർ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിങ്കളാഴ്ച രാവിലെ, അതായത് ഓഗസ്റ്റ് 10 രാവിലെ 11:02 മുതൽ 12 മണി വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ വയ്ക്കേണ്ട നമ്പറുകൾ അറിയാമല്ലോ. 9495969321 9495659621 9495659621 9495659621 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു, ഗാനസല്ലാപം തുടർന്ന് കേൾക്കാം.
1: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ആ പേര് പറയൂ.
2: സുലോചന,
1: ഇടുക്കിയിൽ നിന്ന്. ആ ഏത് പാട്ടാ വേണ്ടത്?
2: ഹലോ.
1: ആ ഏത് പാട്ടാ കേൾക്കേണ്ടത്? സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും എന്നുള്ള പാട്ടല്ലേ? ആ ഈ പാട്ട് എഴുതിയത് ഈ ചിത്രം സംവിധാനം ചെയ്ത വിനയൻ തന്നെയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്ത വിനയൻ തന്നെയാണ് ഈ പാട്ട് എഴുതിയത്. ഒരു വിനയൻ ചിത്രത്തിലെ പാട്ടാണിത്. ആ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന ആ ചിത്രത്തിലെ പാട്ടാണ്. മോഹൻ സിതാരയാണ് ഈ പാട്ട് ഈണം പകർന്നിരിക്കുന്നത്. ആർക്കൊക്കെയാണ് പറഞ്ഞോളൂ.
2: അംബിക, പ്രമദ, ജയഫായി, ചന്ദകുമാരി,
1: ഇവരെല്ലാം ഇടുക്കിയില് അടുത്തുള്ളവരാണോ? ഇടുക്കി അടുത്തുള്ളവരാണ്. പാട്ട് കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
3: എനിക്ക് ജാല എന്ന സിനിമയിലെ കുടമുല്ല പൂവിന് മലയാളി പെണ്ണ് എന്ന പാട്ടാണ്.
2: പേര് ചോദിച്ചപ്പോ പാട്ട് അങ്ങ് പറഞ്ഞല്ലേ, കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ. പേര് പറയൂ.
3: രാധമ്മ.
2: രാധമ്മ എവിടുന്നാ?
3: കൊറ്റങ്കുളങ്ങര.
2: ചവറ കൊറ്റങ്കുളങ്ങര എന്നാണ്. ആ, ഇവിടെ വിളക്കെടുക്കുന്ന അമ്പലം, പുരുഷന്മാര് വിളക്കെടുക്കുന്ന അമ്പലം അല്ലേ? അതിനടുത്താണ്, പുരുഷന്മാര് വിളക്കെടുക്കുന്ന അമ്പലത്തിന്റെ അടുത്ത് അല്ലേ? ജ്വാല എന്ന ഇത്തരത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടത് അല്ലേ? വയലാറും ദേവരാജനും ഒരുക്കി, യേശുദാസും ബിവസനെയും പാടിയ പാട്ട് കുടമുല്ലപ്പൂവിനും മലയാളം. ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച്? പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, പേര് പറയൂ.
1: രുക്മിണി എന്നാ പേര്?
0: എവിടുന്നാണ് വിളിക്കുന്നത്?
1: മൈനാപ്പള്ളി.
0: സ്ഥലപ്പേരൊന്നുകൂടെ പറയൂ.
1: മൈനാപ്പള്ളി
0: കൊല്ലം മൈനാകപ്പള്ളി. ആ
1: കൊല്ലം മൈനാപ്പള്ളി. അതെ.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് പാട്ട് വേണ്ടത് വിരൽ തൊട്ടാൽ ഇരിക്കുന്ന പെൺകൂടെ.
0: വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവെ, കുളിർ മഞ്ഞിൽ കുറുകുന്ന വെൺപ്രാവെ, ആ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള പാട്ടാ.
1: ഞാൻ കാലില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാ. ഞാൻ എന്റെ ഒത്തിരി വർഷം കൊണ്ട് ഞാൻ റേഡിയോ കടത്ത് എന്റെ ഇവിടെ കീഴിരിക്കുക. വെളുപ്പിനെ 5:52 ആകുമ്പോഴേ ഞാൻ റേഡിയോ ഓണാക്കും. സകല പരിപാടി 5 ഭയങ്കര ഇഷ്ടം. പാട്ടുകളും എല്ലാം തമിഴും എല്ലാം ഇഷ്ടം.
0: രാവിലെ
1: സാറന്മാരല്ല,
0: രാവിലെ സുഭാഷിതം മുതൽ തുടങ്ങും അല്ലേ റേഡിയോ കേൾക്കാൻ?
1: അതെ, സുഭാഷിതം തൊട്ടേ തുടങ്ങും. എനിക്കതേ ഉള്ളു, ഞാനിങ്ങനെ സുഖമല്ലാ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. മക്കളൊക്കെ ഉണ്ട്,
0: അതുകൊണ്ട് സഞ്ചരിക്കാനൊന്നും വയ്യാതെ അല്ലേ വീട്ടിൽ തന്നെ?
1: അതെ, 2 പെൺപിള്ളേരും 1 മോനും. അത് പെൺപിള്ളേർക്ക് മൂത്തതിന് 2 പെൺപിള്ളേരും, ഇളയതിന് 1 പെണ്ണും, 1 ആണും, 1 ആണും. അവരിങ്ങനെ സന്തോഷമായിട്ടൊക്കെ കഴിയുന്നു. നമ്മള് വീഴുന്നൊക്കെ ട്രെയിൻ ആക്സിഡന്റിൽ കാല് നഷ്ടപ്പെട്ടതാണ്.
0: എന്താ ട്രെയിൻ്റെ ആക്സിഡന്റിലോ? ട്രെയിനിലോ?
1: ട്രെയിൻ ആക്സിഡന്റ്. തിരുവനന്തപുരത്ത് പോയിട്ട് വന്ന വരവാ. ട്രെയിനിൽ
0: മരണം
1: 30 വർഷമായി.
0: എത്ര വർഷമായി?
1: 30 വർഷം.
0: 30 വർഷമായിട്ട് കിടപ്പിലാണ്. ഓ ശരി. അപ്പൊ പാട്ട് കേൾക്കാം. ഓ പാട്ട് കേൾക്കാം. ഫാൻറ്റം എന്ന ചിത്രത്തിലെ പാട്ടാണ്, പി ജയചന്ദ്രനും ചിത്രയും പാടിയ പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്, സംഗീതം ദേവ. പാട്ട് കേട്ടോളൂ.

0: ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് വിളിച്ച് ഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് കിട്ടാതെ പോയവർക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീണ്ടും ശ്രമിക്കാവുന്നതാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക. ഏവർക്കും നന്ദി, നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി അവതരിപ്പിച്ചത് കുരിപ്പുഴ സജീവ്. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജുകുമാർ നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിലൊപ്പം രേഷ്മ ജയൻ, ആർ രാജേശ്വരി.

0: At least 50% of the awarded amount must be paid to the supplier. The bill also has a penal provision that willful furnishing of false information for registration will be punishable with a warning at first instance and a penalty between 1,000 to 50,000 rupees for any subsequent contravention. Anand Kumar for Akashwani News, Delhi.
1: After passing the bill, presiding officer Dilip Saikia tried to run the house and appeal to the protesting members to allow the house to function. He expressed displeasure over the disruptions, stating that such protests are not appropriate for the country's democratic system. Parliamentary Affairs Minister Kiran Rijiju also expressed concern over the opposition's conduct, saying that Union Home Minister Amit Shah always comes to Parliament during the session and remains present till late night.
2: In the House, only the ministers responsible for the specific subject under discussion should respond to matters pertaining to their respective portfolios. It is not the role of opposition parties to determine which ministers should answer questions on particular issues.
1: As the uproar continued, the presiding officer adjourned the House for the day to meet again at 11 a.m. on Monday. Earlier, when the House met at 11 a.m., Lok Sabha Speaker Om Birla paid tributes to the freedom fighters and martyrs of the Quit India movement. Recalling Mahatma Gandhi's historic call of do or die, Mr. Birla described the movement as an enduring symbol of national unity, courage, truth and non-violence. After that, Mr. Birla tried to take up the question hour, but the opposition members raised the issue of alleged police action during students' protests. The opposition members were demanding a statement from Union Home Minister Amit Shah on the issue. The Rajya Sabha has also been adjourned for the day following opposition uproar over several issues, including alleged police action during students' protests over the NEET issue. When the House reassembled after the first adjournment at 12 noon, Chairman C.P. Radhakrishnan took up question hour amid opposition uproar. Union Railways Minister Ashwini Vaishnav tried to reply to a question related to installation of Kavach and signalling system in railways, but could not complete his answer. As the pandemonium continued, the chairman adjourned the House for the day to meet again at 11 a.m. on Monday. Earlier, when the House met at 11 a.m., Chairman C.P. Radhakrishnan said the 9th of August marks the 84th anniversary of the Quit India movement, which was launched under the visionary leadership of Mahatma Gandhi. He observed that the Quit India movement remains a defining milestone in India's freedom movement, inspiring generations with the ideals of patriotism, unity and selfless service to the nation.
3: The 9th of August 2026 marks the 84th anniversary of the historic Quit India movement, one of the defining milestones in our nation's freedom struggle. Launched under the leadership of our great Mahatma Gandhiji on the 9th of August 1942, the movement gave decisive impetus to India's relentless quest for independence. Let us pay our respectable homage to all those who participated in the Quit India movement and made immense sacrifice for the freedom of our motherland.
1: Later, Mr. Radhakrishnan took up 0 hour amid opposition uproar. Some of the members raised issues of urgent importance. Leader of opposition Mallikarjun Kharge again demanded that Union Home Minister Amit Shah should come to the House and make a statement over alleged police action during students' protest. Parliamentary Affairs Minister Kiran Rijiju rejected the allegations of Mallikarjun Kharge, saying that no direction has been issued by the chair to any minister to come to the House. Mr. Rijiju said only those ministers make a reply in the House when the business is listed of the concerned ministry. Prime Minister Narendra Modi today met various members of Parliament who have newly joined the NDA over breakfast at his residence. These include NCPI and Shiv Sena. Talking to reporters at Parliament premises after the meeting, Shiv Sena MP Jyoti Savitri Nagnath Vaghmare said the Prime Minister expressed concern over repeated disruptions in Parliament. She said the Prime Minister observed that frequent disruptions prevent newly elected and talented MPs from putting forward their views in the House. Union Minister Sanjay Seth has said the Jharkhand government had not taken adequate steps to address the students' concerns despite the prolonged agitation. Talking to media at Parliament premises, Mr. Seth said Rahul Gandhi responded to the issue through a video message only after the students' protest had continued for over 2 weeks. BJP MP Nishikant Dubey also demanded a transparent inquiry into the alleged irregularities in recruitment conducted by the JPSC and the JSSC. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. India and China engaged in frank discussions and reviewed the situation along the line of actual control during the 36th meeting of the Working Mechanism for Consultation and Coordination on India-China Border Affairs held in New Delhi yesterday. We have a report.
4: The External Affairs Ministry said in a statement that both sides held detailed exchanges on issues related to boundary delimitation, border management, mechanism building, and trans-border cooperation. It was underlined that maintaining peace and tranquility in the border areas is essential for the overall development of bilateral relations. The Indian delegation was led by Sujit Ghosh, Joint Secretary of East Asia in the MEA. The Chinese delegation was led by Hu Yanqi, Director General of the Boundary and Oceanic Affairs Department of the Ministry of Foreign Affairs. Both sides agreed to continue to use existing diplomatic and military channels, including the WMCC, local commander-level meetings, and other agreed mechanisms to resolve outstanding issues and avoid misunderstanding and miscalculation along the LAC. The Indian side reiterated the need for early convening of the next meeting of the expert-level mechanism on transborder rivers and emphasized the importance of sharing technical details on upstream projects. With Suparna's report, Chirag Jha, Akashwani News, Delhi.
1: President Draupadi Murmu today conferred the Sant Kabir Handloom Awards and the National Handloom Awards for the year 2025 at the Rashtrapati Bhavan in New Delhi. A total of 22 awards, comprising 3 Sant Kabir Handloom Awards and 19 National Handloom Awards, were conferred upon the handloom weavers for their craftsmanship, innovation and contribution to the preservation of India's handloom traditions. 4 commemorative postage stamps celebrating the country's rich and diverse handloom weaving traditions were also released on the occasion. Addressing the program on the occasion of the 12th National Handloom Day, President Murmu said the handloom sector serves not only as a source of livelihood, but also as a powerful instrument of inclusive development. She said for thousands of years, handloom has been an integral part of India's cultural and civilizational journey.
5: हथकर्ता भारत के प्रकृति पोषक सभ्यता की विकास यात्रा का अभिन्न हिस्सा रहा है इसमें हमारे राष्ट्र की असाधारण विविधता दिखाई देती है हथकर्ता क्षेत्र से रोजगार महिला सशक्तिकरण कला संस्कृति और प्रकृति प्रेम को बढ़ावा मिलता है हथकर्ता भारत के स्वतंत्रता संग्राम और आत्मनिर्भरता से भी जुड़ा हुआ है
1: The president also extended best wishes to the weavers, entrepreneurs, designers, students and everyone associated with India's handloom sector.
5: मैं देश के प्रतिभाशाली बुनकरों, डिजाइनरों, उद्यमियों, विद्यार्थियों और भारत के हथकरघा क्षेत्र से जुड़े सभी लोगों को बहुत-बहुत शुभकामनाएं देती हूं.
1: Prime Minister Narendra Modi today shared an article written by Union Textiles Minister Giriraj Singh in an English daily on the occasion of National Handloom Day. In a social media post, the Prime Minister said, Mr. Singh in his article has described handloom as one of India's greatest civilizational strengths and highlighted the country's rich and diverse regional textile traditions. The Textiles Minister has called upon India's youth to bring together heritage and technology, creativity and enterprise to shape the next chapter of the handloom sector and strengthen the livelihoods of weavers. Rain lashed several parts of northwest India today. The India Meteorological Department, IMD, has issued a yellow alert for moderate to heavy rainfall for Delhi today. Rainfall is also expected to continue over parts of Jammu and Kashmir, Ladakh, Gilgit-Baltistan, Muzaffarabad, Himachal Pradesh and Uttarakhand till the 12th of this month. In Odisha, fresh rainfall has revived flood concerns in several parts of the state, even as relief and restoration operations continue in the aftermath of the recent floods. Our correspondent reports that with another spell of heavy rainfall forecast, the state government and disaster management agencies have intensified preparedness and monitoring across vulnerable areas.
6: Odisha's post-flood situation remains under close watch as fresh rainfall has triggered renewed flood concern in Baleshwar. The Jalaka River has crossed the danger mark at Mathani, rising to 6.56 meters against the danger level of 6.50 meters. Inundating low-lying agricultural land in Basta and nearby areas, authorities are monitoring vulnerable embankments and remain prepared for evacuation if required. Meanwhile, the IMD has forecast widespread rain, thunderstorms and lightning across Odisha for the next 5 days, with an orange warning for Mayurbhanj and yellow warnings for several other districts. Another cyclonic circulation is likely to develop over the northwest Bay of Bengal around 12th of this month. The state government has already released 110 crore rupees as preliminary assistance for 22 flood affected districts, with the highest allocations going to Baleshwar, Jajpur and Bhadrak districts. Prakash Das, Akashvani News, Bhubaneswar.
1: In Kerala, IMD has predicted heavy rainfall across the state. More from our correspondent.
7: IMD's heavy rain alert is continuing in Kerala for the third consecutive day. 8 of the 14 districts are under orange alert, indicating the possibility of isolated very heavy rainfall. The remaining 6 districts are under yellow alert, with a chance of isolated heavy rain. The high range areas have not received heavy rain today, bringing some relief. At the same time, parts of Kozhikode and Wayanad are experiencing heavy rainfall, while other districts are witnessing moderate rain. The ban on fishing activities continues along the coastal areas. Smithy M. Pallurithi, Akashvani News, Thiruvananthapuram.
1: In sports, Indian Grandmaster R. Pragyananda has clinched the Grand Chess Tour St. Louis Rapid and Blitz title in the United States. The 20-year-old secured the championship after drawing against Uzbekistan's Grandmaster Javohir Sindarov in the penultimate round, finishing the tournament with 23 points out of a possible 35. In badminton, Indian shuttlers Rakshita Ramraj and Ashmita Chaliha have stormed into the women's single semi-finals of the Korea Masters in Assam today. Rakshita defeated compatriot Tanvi Sharma in the quarterfinals. She will now face fellow Indian Ashmita Chaliha in the semi-finals. Ashmita advanced to the semi-finals after stunning top seed Hina Akechi of Japan. And now, before we end the bulletin, the headlines once again. Parliament passes MSME Development Amendment Bill to address payment delays and simplify dispute resolution. Both houses adjourned to meet again on Monday amid opposition uproar. Prime Minister Narendra Modi meets newly joined MPs of NDA, expresses concern over repeated disruptions in Parliament. India and China discuss situation along line of actual control. Both sides agree to maintain peace and tranquility in border areas. President Draupadi Murmu presents National Handloom Awards 2025 at Rashtrapati Bhavan. Heavy rainfall lashes several parts of northern India. In chess, Grandmaster R. Pragyananda wins maiden St. Louis Rapid and Blitz title in the United States. And with that, we end the midday news.
8: Akashvani. Samayam ippol 2 mani kazhinju 15 minute.
9: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്.
10: സാർ പറഞ്ഞു വരുന്നത്
11: മറച്ചു വെക്കാൻ പറ്റാത്ത കാര്യം. ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. രോഗം തന്നെ മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ മാത്രമല്ല, സരള ഗർഭിണിയും കൂടിയാണ്. ഒരു അബോർഷനെ പറ്റി ചിന്തിക്കാൻ സാധ്യമല്ല, വളരെ വൈകിപ്പോയി. കരയണ്ട, ഈ സന്ദർഭത്തിൽ കരയുകയല്ല വേണ്ടത്. മനസ്സിനെ പക്വതപ്പെടുത്തണം, ധൈര്യം വേണം.
10: എന്നാലും എന്റെ ചേച്ചി.
11: ചേച്ചിയുടെ ഭർത്താവ് വന്നില്ലേ?
10: ഭർത്താവ്
11: വരില്ലേ?
10: ഇല്ല.
11: എന്താ, ചേച്ചിയുമായി പിണക്കത്തിലാണോ?
10: അല്ല, മരിച്ചുപോയി.
11: ഓ സോറി. ശോഭ വിഷമിക്കണ്ട, ചേച്ചിയെ എത്രയും വേഗം സുഖപ്പെടുത്താൻ ശ്രമിക്കാം.
12: സാർ.
11: ആ യെസ് പപ്പുവോ? ആ വരൂ. സരളയെ മുറി കൊണ്ട് കിടത്തിയില്ലേ?
12: കിടത്തി സാർ. എ ബ്ലോക്കിലെ 7 നമ്പർ മുറി. മരുന്ന് കുത്തിവെച്ച പിന്നെ നല്ല ഉറക്കത്തിലാ.
11: എന്നാൽ രണ്ടുപേരും സരളയുടെ അടുത്തേക്ക് ചെന്നോളൂ.
12: ശരി സാർ.
11: ഹലോ, ജസ്റ്റ് എ മിനിറ്റ്, ഞാനിതാ വരുന്നു. ശോഭെ, ഞാൻ ലേശം ബിസിയാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
12: ശരി സർ. ശോമണെ, ഏതോ രോഗിക്ക് സീരിയസ് ആണെന്ന് തോന്നുന്നു. അതാ വർമ്മ സാറ് ധൃതിയായിട്ട് പോയത്.
6: അല്ല, ശോമൊക്കെ എന്തോ പറ്റി? മുഖത്ത് വല്ലാത്തൊരു മാറ്റം, ഒരു വൈരാഗ്യഭാവം.
10: ഏയ്, ഒന്നുമില്ല പപ്പേട്ട.
12: മോളെ, അറ്റൻഡർമാരും നേഴ്സുമാരും ഒക്കെ കൂടി ചേച്ചിയെ മുറിയിൽ കൊണ്ട് കിടത്തിയിട്ട് പോകുമ്പോ നേഴ്സ് ഒരു കാര്യം പറഞ്ഞു.
10: എന്താ പപ്പേട്ട?
12: അഡ്വാൻസ് 20,000 രൂപ അടയ്ക്കണമെന്ന്.
10: 20,000?
12: എന്താ മോടെ കയ്യില്?
10: വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആകെ 10,000 രൂപയാ കയ്യിലുണ്ടായിരുന്നത്. ഇനിയിപ്പോ
12: വിഷമിക്കണ്ട, നമുക്ക് കൊടുക്കാം. ഞാനില്ലേ മോളെ കൂടെ.
10: എങ്ങനെ എങ്ങനെ കൊടുക്കാനാ?
12: മോളെ, ചേച്ചിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ത് സാഹസം കാണിച്ചും നമ്മൾ പണം ഉണ്ടാക്കും.
10: പപ്പേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പണത്തിന് പണം തന്നെ വേണ്ടേ? എങ്ങനെ ഉണ്ടാക്കുമെന്നാ?
12: ചേച്ചിക്ക് ഒരുപാട് പണച്ചെലവുള്ള രോഗം ഉണ്ടാക്കി തന്ന ദൈവം തന്നെ ആവശ്യത്തിലേറെ പണം ഉണ്ടാക്കാനുള്ള വഴിയും കാണിച്ചു തരും. മോള് സമാനപ്പെടും.
10: എന്റെ സമനില തെറ്റിപ്പോകുന്നു തോന്നുന്നു പപ്പേട്ട.
12: എന്താ ശോമോളെ?
10: നമുക്ക് ഇവിടുന്ന് ചേച്ചിയെ വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലോ?
12: മണ്ടത്തരം പറയരുത് മോളെ. ചേച്ചിയുടെ ജീവൻ ഇപ്പം രക്ഷയുടെ കൈവെള്ളയില. ഇവിടുന്ന് എടുത്ത് മരണത്തിന്റെ പടുവയിൽ എറിഞ്ഞു കൊടുക്കണോ?
10: എന്തൊരു പരീക്ഷണമാണിത്!
12: എന്ത് പരീക്ഷ ആയാലും നമ്മൾ ജയിക്കും മോളെ. മോളുവാ, ആദ്യം ചേച്ചിയുടെ അടുത്തേക്കൊന്ന് പോവാ, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം.
10: പപ്പേട്ട, ഞാൻ
12: മോളുവാ, ഞാനല്ലേ പറയുന്നേ. വാ, എടിക്ക്. ആ, നടക്ക്. ആശുപത്രി മുറിയാണെന്ന് കണ്ടാ പറയൂല അല്ലേ ശോഭളെ? ചുമ്മാതല്ല വർമ്മ സാറിന്റെ സൈക്കോ ആശുപത്രി ഫേമസ് ആണെന്ന് ആളുകൾ പറയുന്നു. കുഷൈനിട്ട കട്ടിലും മേശയും കസേരയും മരുന്നും പാത്രങ്ങൾ വെക്കാനുള്ള അലമാരയും. ഓ, എന്തിനാ പറയുന്നത്? നല്ലൊരു സ്റ്റാർ ഹോട്ടലിന്റെ സ്റ്റൈൽ അല്ലേ മോളെ? അല്ല മോളെന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ? ഡോക്ടർമാരുമായിട്ട് സംസാരം കഴിഞ്ഞ നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കുക. കണ്ണും തുറച്ചും മുഖവും കടുപ്പിച്ച് ശത്രുക്കളെ നോക്കും പോലെ ഒരേ നോട്ടം. ചലനവും ഇല്ല, മിണ്ടാട്ടവും ഇല്ല. എന്താ മോളെ, എന്തു പറ്റി ഇങ്ങനെ ഷാക്കേറ്റ പോലെ ഇരിക്കാൻ?
6: ഡോക്ടർ എന്താ പറഞ്ഞ മോളെ? ഈ മുറിയിലോട്ട് കയറിപ്പോയും ഞാൻ ശ്രദ്ധിച്ച് ഉറങ്ങിക്കിടക്കണ ചേച്ചിയെ നോക്കിയ നോട്ടം കണ്ണി തീപ്പൊരിയാണെന്നാ തോന്നുന്നത്.
12: എന്തെങ്കിലും ഒന്ന് പറയൂ മോളെ. ഓ, സരളമോളുടെ കൈ ചരടുകൊണ്ട് കട്ടിലിന്റെ കാലെ കെട്ടിയിരിക്കുന്ന കണ്ടപ്പോ മോക്ക് സങ്കടം വന്നു. അതെ, മയക്കം തെളിയുമ്പോ പുറത്തേക്കിറങ്ങി ഓടാതിരിക്കാനാ. ശോമോളെ,
10: എന്താ
12: മോക്കെന്താ പെട്ടെന്നൊരു ഭാവമാറ്റം?
10: പപ്പേട്ട,
12: എന്താ മോളെ?
10: ആശുപത്രിയില് പണം കെട്ടിവെക്കണ്ടേ?
12: 10,000 നമ്മൾ കെട്ടിവെച്ചല്ലോ,
10: ബാക്കി
12: അതോർത്ത് മോള് പേടിക്കണ്ടേ. ഈ പപ്പേട്ടൻ വഴി കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ പോയി സെറ്റപ്പ് ആക്കാം. മോള് വന്ന് അയാടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാ മാത്രം മതി.
10: ആരുടെ കയ്യിൽ?
12: ഞാൻ പറഞ്ഞ പറഞ്ഞപടി അനുസരിക്കുന്ന ഒരാളുടെ കയ്യിൽ.
10: എന്ന് വെച്ചാൽ ആരാ?
12: വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉടമയാ. ട്രാവൽ ഏജൻസി, ഫാൻസി കടകള്, ബ്യൂട്ടി പാർലറ്, എന്തിനു പറയുന്ന പെട്രോൾ പമ്പ് വരുന്നുണ്ട്. പലിശയ്ക്ക് പണം കൊടുത്തു കൊടുത്ത അയാള് വലിയ നിലയിലെത്തിയത്. ബ്ലേഡ് ബാബ എന്ന ആളുകൾ വിളിക്കുന്ന ഈ കുബേര റെയ്ഡ് കഴിഞ്ഞപ്പോ ഫൈനാൻസ് പരിപാടിയൊക്കെ ഒന്ന് ചുരുക്കി. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും.
10: അതെങ്ങനെ? ഒരു പരിചയമില്ലാതെ എനിക്ക്?
12: ഞാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞ 10,000 അല്ല, ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ 100,000 വേണേലും അയാള് തരും.
10: എന്തുറപ്പിന്റെ പേരിലാ അങ്ങനെ ഒരാള്?
12: എന്റെ വാക്ക്. എന്റെ വാക്കിന്റെ വില എന്താന്നാ മോള് വിചാരിച്ചിരിക്കുന്നത്?
10: പണം തന്നെന്ന് തന്നെ ഇരിക്കട്ടെ, പലിശ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും, എവിടുന്ന് കൊടുക്കും? തിരിച്ചു കൊടുക്കാൻ കഴിവില്ലെങ്കിൽ കടം വാങ്ങുന്നത് അപകടാ പപ്പേട്ട.
12: അതിനെ പണം തിരിച്ചു കൊടുക്കുന്നു എന്ന് ആര് പറഞ്ഞു?
10: പിന്നെ
12: മോളെ, ഈ പപ്പേട്ടൻ ആരാ? മോക്ക് മാസം 10,000 രൂപ ശമ്പളത്തിന് അയാളുടെ സ്ഥാപനത്തിൽ നല്ല അന്തസ്സുള്ളൊരു പോസ്റ്റിംഗ് നടത്തും. ചേച്ചിയുടെ അസുഖം മാറിയാലും ഈ പട്ടണത്തിൽ തന്നെ സ്വന്തം വീടും കാറും ഒക്കെ ആയിട്ട് നല്ല ആഡംബരത്തോടെ ജീവിക്കാന്നേ.
10: എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. പക്ഷേ പപ്പേട്ടൻ പറഞ്ഞത്ര വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല.
12: പോട്ടെ, അതേ പറ്റിയൊക്കെ ഇനി പിന്നെ സംസാരിക്കാം. മോള് ടെൻഷനൊക്കെ മാറ്റി ഒന്ന് ഉഷാറാവും. ഇവിടുത്തെ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നേ ആഹാരം കൊണ്ടുവരും. ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിരുന്നോളൂ. ഞാൻ അയാളെ കണ്ട് ഓർഡർ ആക്കിയിട്ട് അപ്പോയിന്റ് സമയവും ഫിക്സ് ചെയ്തിട്ട് ഇനി വരാം.
13: ഓ എന്റെ ബാബു മൊലാളി, കഷ്ടപ്പെട്ട പ്രാന്തിയെ സൈക്കോയിലോട്ട് കൊണ്ട് കയറ്റിയപ്പം എന്റെ തന്ത്രം ഫലിച്ചു.
14: എന്തായി, NOC-യും വിസയും ഒക്കെ കിട്ടിയോ?
13: എല്ലാം കിട്ടി, ഇവിടെ എത്തിക്കുകയും ചെയ്തു.
14: എന്നിട്ട് ആളെവിടെ? നീ അകത്തോട്ട് വിളിക്കുക.
13: വരട്ടെ വരട്ടെ വരട്ടെ, അതിനു മുമ്പ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്.
14: പറഞ്ഞോളൂ, എന്താ?
13: ഞാൻ വിചാരിച്ച പോലെ തന്നെ ആശുപത്രിയിൽ അഡ്വാൻസ് കൊടുക്കാനേ പണം തികഞ്ഞില്ല. പക്ഷേ വിളിച്ചോണ്ട് വന്നെന്ന് കരുതി കാര്യം തെളിച്ച് പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിലോ?
14: അപ്പോ പിന്നെ എങ്ങനെയാ?
13: ഒരു നല്ല മയത്തിൽ അങ്ങ് കൈകാര്യം ചെയ്തോണം. ചേച്ചിയുടെ ചികിത്സയ്ക്കുള്ള മുഴുവൻ പണവും ചെലവാക്കാമെന്ന് അങ്ങ് തട്ടിവിട്ടേക്കണം. അങ്ങനൊക്കെ ചെയ്യുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് ബാവയെന്ന് ഞാൻ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട്.
14: അങ്ങനെ കള്ളം പറഞ്ഞിട്ട് പിന്നീട് അതുപോലെ ചെയ്യാതിരിക്കുമ്പോ പ്രശ്നമാവൂലേ?
13: ഓ എന്തോ പ്രശ്നമാ? ഈ ആദ്യ പരീക്ഷണം വിജയിച്ച എന്റെ ഓട്ടോ സർവീസിന് വലിയ ഹൈവേകളല്ലേ തുറന്നു കിട്ടാൻ പോന്നെ. പുതിയ വഴികളിലൂടെ പണം വന്ന് കുന്നുകൂടുമ്പോ ഈ പഴയ വാഗ്ദാനങ്ങൾ ആരോർക്കാനാ?
14: ഓ വ്യാപാര തല തന്നെ സമ്മതിച്ചിരിക്കുന്നു.
13: അപ്രിഷിക്കേറ്റീവ് ഒന്നും വേണ്ട, ഒരു 15,000 എടുത്ത് കയ്യിൽ വെച്ചു.
14: എന്ത്, 15,000?
13: അതെ, 10,000 അവളുടെ കൈ കൊടുക്കണം. 5,000 എന്റെ കയ്യിൽ തരുന്നത് അവള് കാണരുത്.
14: എന്നാലും ഇതിത്തിരി കടുത്തുപോയി പപ്പേട്ടാ.
13: ആ ഈ പപ്പേട്ടനുണ്ട് മോനെ അമിത മോഹങ്ങൾ. നിങ്ങൾക്ക് സ്ത്രീകളോട്, എനിക്ക് പണത്തിനോട്, സില്ലി ചേഞ്ച്. സപ്പോസ് അകത്തേക്ക് വിളിക്കട്ടെ മോനെ ദിനേശ, അല്ല ബാവക്കുട്ട.
14: ആ വിളിക്ക് വിളിക്ക്.
13: വരൂ മോളെ മോളെ, ഇതാ ഇതാണ് സാക്ഷാൽ ബാവ.
10: നമസ്കാരം.
14: ആ നമസ്കാരം, ഇരിക്കൂ.
13: ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയും ബ്ലേഡ് മുലാളിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ബാവ ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണെന്ന് ശോഭ മോളെ വിചാരിച്ചേ ഇല്ല, അല്ലേ മോളെ?
14: പപ്പേട്ടാ, ശോഭയ്ക്ക് കഴിക്കാൻ ഫ്രൈഡ് റൈസും ചിക്കനും ജ്യൂസും ആ സെക്യൂരിറ്റി പയ്യനോട് പറഞ്ഞാ മതി.
10: വേണ്ട, ഒന്നും വേണ്ട, പ്ലീസ്.
13: മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരാളാ, സന്തോഷത്തോടെ പറയുന്നില്ലേ. എന്തെങ്കിലും കഴിക്കണം മോളെ. സപ്പോസ് ഞാൻ ആ സെക്യൂരിറ്റിയോട് ആർഡർ ചെയ്തിട്ട് പോരാ.
10: അയ്യോ വേണ്ട, പപ്പേട്ടൻ പോകണ്ട.
14: ഞാൻ എപ്പോഴും തിരക്കിലാണ് ശോഭ. ഈ ബിൽഡിങ്ങില് 10-12 ഷോപ്സ് ഞാൻ നേരിട്ടാണ് നടത്തുന്നത്. പുറത്തുള്ള സ്ഥാപനങ്ങളും നേരിട്ട് തന്നെ. എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ വലിയ തലവേദന പിടിച്ചതാണ്.
10: നോക്കി നടത്താനൊക്കെ വേറെ ആരും?
14: ആരുമില്ല. ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല. ആരുടെയും ശല്യമില്ലാതെ സ്വകാര്യമായി ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുമ്പോൾ ഒന്ന് ഒതുങ്ങിക്കൂടാനാ ഈ സംഗീതം. ഇവിടം ഓഫീസ് സെറ്റപ്പ് പോലെയൊക്കെ ആണെങ്കിലും ഉള്ളിലോട്ട് നല്ല സ്പേസാ. 2-3 ബെഡ്റൂമുകളും ഹാളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അന്യർക്ക് ഈ ഓഫീസ് മുറി വരെ മാത്രമേ പ്രവേശനമുള്ളൂ.
10: എനിക്ക് പോയിട്ട് ദർദിയുണ്ട് ആശുപത്രിയില്.
14: പറഞ്ഞു പപ്പേട്ടനെല്ലാം പറഞ്ഞു. പാവം ചേച്ചി, ആരുടെയെങ്കിലും സഹായമില്ലാതെ എങ്ങനെ ചേച്ചി രക്ഷപ്പെടുത്തും?
10: ഞങ്ങൾക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ.
14: അത്തരം വിശ്വാസങ്ങളൊക്കെ മണ്ടത്തരമാ. പണത്തിന് ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈശ്വരൻ നേരിട്ട് വന്ന് കാശ് കൊടുത്ത ചരിത്രമുണ്ടോ? ഇല്ല. പണത്തിന്റെ ഉറവിടം തേടിച്ചെന്ന് കണ്ടെത്തി സ്വന്തമാക്കണം. അതാ മിടുക്ക് ശോഭയെ പോലെ.
10: അത് പിന്നെ ഇവിടുത്തെ സ്ഥാപനത്തില് അന്തസ്സുള്ളൊരു ജോലി ശമ്പളമൊക്കെ പപ്പേട്ടൻ വാഗ്ദാനം ചെയ്തപ്പോ.
14: ശരിയാണത്. പക്ഷേ ശോഭയെ ഒന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ആ തീരുമാനം മാറ്റി. ഇവിടെയെന്നല്ല, ഒരിടത്തും ശോഭ ജോലി ചെയ്യണ്ട. ആശുപത്രി ചിലവിനും അത് കഴിഞ്ഞാലും ശോഭയ്ക്കും ചേച്ചിക്കും സുഖമായി ജീവിക്കാനുള്ള പണം ഞാൻ തരും. ഇതാ ആശുപത്രിയിൽ അഡ്വാൻസിന്റെ ബാലൻസ് അടയ്ക്കാനുള്ള 10,000 രൂപ. പിടിക്ക്.
10: അല്ല, പലിശയ്ക്ക് കടം വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട്?
14: ശോഭയിന് എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിക്കൊള്ളൂ, പക്ഷെ പണത്തിന് ആവശ്യം വരുമ്പോഴൊക്കെ നേരെ ഇങ്ങ് വന്നേച്ചാ മതി.
10: ഈ പണത്തിന് രേഖയൊന്നും വേണ്ടേ?
14: എന്ത് രേഖ?
10: ഒരു പ്രോംസറി നോട്ടെങ്കിലും.
14: ഇപ്പോൾ എനിക്ക് ഏറ്റവും ഉറപ്പുള്ള ഡോക്യുമെന്റ് ആണ് ഈ ശോഭ. ഇനി കുറച്ചു നേരം നമുക്ക് അകത്തെ മുറിയിലിരിക്കാം. വരൂ.
10: ദേഹത്തുനിന്ന് കൈയെടുക്കടാ
14: ശോഭ. ഞാൻ?
10: ചീ, കൈയെടുക്കടാ റാസ്കൽ. ദാ പിടിച്ചോ നിന്റെ പണം.
14: അഹങ്കാരി, ഈ പണം എന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയാൻ മാത്രം ധൈര്യമുണ്ടായോടി നിനക്ക്?
10: പിന്നെ പിന്നെ നീ എന്താടാ വിചാരിച്ചത്? പണത്തിന് വേണ്ടി ശരീരം വിൽക്കാൻ വന്ന തേർഡ് ഗ്രേഡ് ഗേൾ ആണെന്നോ?
14: ആ പ്രാന്തി പിടിച്ച് ചാവാൻ കിടന്നെന്റെ ചേച്ചി രക്ഷിക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ
10: മനസ്സിലായടാ എന്തിനു വേണ്ടിയാ നീ സഹായിക്കാൻ കരുണ കാണിച്ചതെന്ന്. ചേച്ചിയെ രക്ഷിക്കാൻ എനിക്ക് കഴിയാതെ വന്ന വിഷം കൊടുത്തു കൊന്നിട്ട് ഞാനും മരിക്കും. എന്നാലും എന്റെ സ്ത്രീത്വം വിറ്റ് ഞാൻ ജീവിക്കില്ല.
14: പിന്നെ നിന്റെ ഒരു ശീലാവതി പ്രസംഗം. നിന്നെക്കാളും കേമികളായി എത്ര എണ്ണമാ എന്റെ മുറിയിൽ വന്നു കയറി രക്ഷപ്പെട്ടു പോയിട്ടുള്ളതെന്ന് നിനക്കറിയണോ?
10: ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുറികളാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. സങ്കട കടലിന്റെ നടുവിൽ നിൽക്കുന്ന സാധു പെൺകുട്ടികളെ കനിവിന്റെ ചൂണ്ട എറിഞ്ഞ് വശീകരിച്ച് ചതിക്കുന്ന മൃഗമാണ് നീ എന്നും എനിക്ക് മനസ്സിലായി.
14: അതേടി, ഞാൻ മൃഗമാ, ധാരാളം പണമുള്ള മൃഗം. എനിക്കിഷ്ടമുള്ളതെന്തും വിലക്ക് വാങ്ങാനും ആഗ്രഹിക്കുന്നതെന്തും അനുഭവിക്കാനുമാണ് എന്റെ പണം.
10: എന്റെ പണം പിറന്നു വീണപ്പോ ഒരു രൂപ പോലും കൊണ്ടുവരാത്ത ദരിദ്രൻ. എടാ വിഡ്ഢി, ധനവും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ദൈവം ചിലർക്ക് നൽകുന്ന ഗിഫ്റ്റാണ്, ദൈവസ്പർശമുള്ള സമ്മാനം. മതിമറന്ന് അഹങ്കരിച്ച് അസുര പ്രവൃത്തികളിൽ അഴിഞ്ഞാടിയ ദൈവം സൗഭാഗ്യങ്ങൾക്ക് മീതെ ശാപത്തിന്റെ ഒരു തീക്കനൽ കൂടി എറിഞ്ഞു തരും. നീയും നിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും നീറി നീറി ചാമ്പലാവും.
14: നീറിയാലും കത്തിയാലും ചാമ്പലാകേണ്ടി വന്നാലും നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. അത്രയ്ക്ക് അങ്ങോട്ട് അസ്ഥിയിൽ പിടിച്ചുപോയി. പാടി ഇങ്ങോട്ട്.
9: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ബാമ അമ്പൂരി ജയൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.
15: ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.
8: ആകാശവാണി, സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡുമായിട്ടുണ്ട്. ഉമംഗ് CET sponsored പരിപാടി.

0: और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अपने मित्र अजीत को उमंग की तकनीकी टीम के साथ अगले सप्ताह तक के लिए आज्ञा दीजिए। नमस्कार।
1: उमंग उमंग उमंग उमंग, उमंग।
2: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
3: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
6: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
5: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
6: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: ആകാശവാണി, സമയം ഇപ്പോൾ 3:30. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം ഹൃദയപൂർവ്വം. ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം ഗുരുജി ഒരു വാക്ക്. ഈ ചിത്രത്തിനു വേണ്ടി ജെറി അമൽദേവ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല.

ഇനി നമുക്ക് പി ഭാസ്കരൻ രചിച്ച്, എ ടി ഉമർ സംഗീതം നൽകി, യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം, 1000 അഭിലാഷങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി തിങ്കളാഴ്ച നല്ല ദിവസം. ഈ ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി രചിച്ച ഗാനമാണ്. ശ്യാമാണ് സംഗീതം നൽകിയത്. ഗായിക വാണി ജയറാം.

ആയിരം മേനി. ഈ ചിത്രത്തിലെ ഗാനമാണിത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്, ഗായകർ എം ടി ശ്രീകുമാർ, സുജാത, ശ്രീനിവാസ്, പ്രഭാകർ എന്നിവർ.

0: പണമിടപാടുകൾ ഇനിയൊരു പ്രശ്നമല്ല. യു പി ഐ സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെയും പണമടയ്ക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു. ഒരു രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഒറ്റ ടച്ചിൽ ഇടപാടുകൾ നടത്താം. ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്ന ഡിജിറ്റൽ ഇന്ത്യ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഭാഗമാകുക. ക്യാഷ്ലെസ് ഇടപാടുകൾ സുരക്ഷിതമാക്കാം.
1: ഗാനോപഹാരത്തിലടുത്ത ഗാനം സത്യൻ അന്തിക്കാട് രചിച്ചതാണ്. എഴുതൻ തോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: പൂച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി. പി സുശീലയും ജോളി എബ്രഹാമും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ലോറി.

0: ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവെക്കുന്ന അനുഭവങ്ങൾ.
1: നൈറ്റിലായപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലാത്ത സമയത്ത് എനിക്ക് അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് വന്നു. ഫ്ലൂയിഡൊക്കെ പോയി, അപ്പൊ അവര് ചെക്ക് ചെയ്തപ്പോ കുഞ്ഞു മരിച്ചുപോയി. അപ്പൊ എനിക്ക് ബോഡിയില് മരുന്നൊന്നും കയറാത്തോണ്ട് വെറുതെയാണ് എന്റെ വയറ് കീറിയത്. പച്ച മാംസം കീറിയിട്ടാണ് സാബിയമ്മനെ പുറത്തെടുത്തത്. കുഞ്ഞിനെ പുറത്തെടുത്തപ്പോള് ഡോക്ടറുടെ തമ്പ് കുഞ്ഞിന്റെ സെർബ്രത്തിൽ അമർന്നു പോയതാണ്. അപ്പൊ മരിച്ചുപോയൊരു കുഞ്ഞാണ്. അപ്പൊ ഈ അമ്മ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിനെ എടുത്തിട്ട് മറ്റ് എല്ലാം കളയുന്നത് പോലെ തന്നെ ആ കൂടത്തില് മോനെയും കൂടെ അവര് വേസ്റ്റായിട്ട് കളയുമായിരുന്നു. നമ്മുടെ കൂടത്തില് നമ്മുടെ ജീവനായിട്ട് ഇരുന്നതല്ലേ അത്രയും നാൾ. അപ്പൊ പെട്ടെന്നൊരു ദിവസം എടുത്തു മാറ്റുമ്പോ അതിന് ജീവനില്ലാത്തതാണെന്ന് നമ്മുടെ അമ്മ മനസ്സ് സമ്മതിക്കുകയല്ല.
0: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. കെ വിജയൻ ആണ് ഗാനരചന, കെ ജെ ജോയുടെ സംഗീതം. ഗാനോപഹാരത്തിലെ യേശുദാസും ജാനകിയും ബന്ധം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ഗാനോപഹാരത്തിൽ അടുത്തതായി ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ യേശുദാസും ജയചന്ദ്രനും പാടിയൊരു ഗാനം. ചിത്രം ദ്വന്ദ്വയുദ്ധം, ഗാനരചന പി ഭാസ്കരൻ.

ചിത്രയും ബാലഗോപാലൻ തമ്പിയും പാടിയൊരു ഗാനമാണിനി. ചിത്രം ടോം ആൻഡ് ജെറി. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയാണ്, സനൽ നായരുടേതാണ് സംഗീതം.

ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി ജോസ്നോടൊപ്പം ആലപിച്ച പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനരചന കൈതപ്രം.

ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ പാടിയ ഒരു ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഷിബു ചക്രവർത്തിയാണ് ഗാനരചന, കണ്ണൂർ രാജന്റെ സംഗീതം. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.

ആകാശവാണി, സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം നമുക്ക്. വയലാർ രചിച്ച്, ദേവരാജൻ സംഗീതം നൽകി, AM രാജയും സുശീലയും പാടിയത് ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി.

യേശുദാസും ജാനകിയും തുലാവർഷം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

ഭദ്രദീപം. ഈ ചിത്രത്തിന് വേണ്ടി ബാബുരാജിന്റെ സംഗീതത്തിൽ ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന വയലാർ.

ഊഞ്ഞാൽ ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ബിച്ചു തിരുമലയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ദേവരാജന്റെ സംഗീതം, പാടിയത് മാധുരിയും സംഘവും.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 10 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയും ചോദ്യോത്തരവേളയുടെ തന്നെയാവട്ടെ തുടക്കം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. ഹിരോഷിമയിൽ ഘടികാരങ്ങൾ നിലച്ചുപോയ ദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് 31 വയസ്സായി. ഹിരോഷിമ ദിനം ആണവ ദുരന്തങ്ങൾക്ക് ശേഷം പരിചിതമായ വാക്കാണ് ഹിബാക്കുഷ. എന്താണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം: ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണങ്ങളെ അതിജീവിച്ചവരെ വിളിക്കുന്ന പേരാണ് ഹിബാക്കുഷ. സ്ഫോടന ബാധിതരായ ജനങ്ങൾ എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ഏതാണ്? ഈ ചോദ്യത്തിന് ഉത്തരം ശ്രോതാക്കൾക്കെല്ലാം സുപരിചിതമായിരിക്കും. എങ്കിലും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി പറയുന്നതാണ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഹരിഹരനും മഹാലക്ഷ്മിയും പാടിയത്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഇടപെട്ട ഗാനം ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഇനി ഹരിഹരനും ക്ലിന്റനും പാടിയ ഗാനം കേൾക്കാം, ചിത്രം അലൈപായുതേ. ഈ ഗാനവും വൈരമുത്ത് എഴുതി, AR റഹ്മാൻ ഇണമിട്ടത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം.
2: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ചിത്രം ഖുഷി, ഈ ഗാനം നയിച്ചത് ഹരിണി, വൈരമുത്തുവിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ദേവാ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
3: ചിത്രം മൃതം. ഈ ഗാനം ശങ്കർ മഹാദേവൻ പാടിയത്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് AR റഹ്മാൻ ഈണമിട്ട ഗാനം.

0: തേനീസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം.
6: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം.

0: വിളിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ രാമായണ പാരായണം കേൾക്കാം. ഇന്ന് കർക്കിടകം 22. രാമായണ പാരായണം പാരായണം ചെയ്യുന്നത് ശ്രീയുക്തരാജ. ഭാഗം യുദ്ധകാണ്ഡത്തിൽ വിഭീഷണൻ ശ്രീരാമസന്നിധിയിലെത്തി സ്തുതിക്കുന്ന ഭാഗം.
4: ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതനവ്യയനവ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയ

സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭന്ധകൻ ജ്ഞാനിഹ ത്വൽപാദഭക്തിനിശ്രേണിയസ്സാനന്ദമാശു സംപ്രാ

കവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയ വിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതീ ശുദ്ധമതി ക

നിന്നാൽ നിനക്കു മോക്ഷം വരും. അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തീകര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽക.

ആധ്യാത്മരാമായണം 22-ാം ദിവസം. ഇന്ന് പാരായണം ചെയ്തത് ശ്രീയുക്ത രാജ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആശാഭോസ്ലെ നയിച്ചത് ഗാനമാണ് ആദ്യം, ചിത്രം കഹോന പ്യാർ ഹേ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരം നാം ആചരിച്ചു വരികയാണല്ലോ. മുലപ്പാലിന്റെ ഗുണങ്ങളെക്കുറിച്ചും മുലപ്പാൽ തന്നെ കുഞ്ഞിന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം എമറിറ്റസ് പ്രൊഫസറും നാഷണൽ ഹെൽത്ത് മിഷൻ കൺസൾട്ടന്റുമായ ഡോക്ടർ ശോഭാകുമാർ. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് അവസാനിക്കുകയാണല്ലോ. മുലപ്പാലിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഓരോ വീടുകളിലും അറിവ് പകരുക എന്നതാണല്ലോ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ആ വസ്തുത നിലനിൽക്കെ തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, മുലയൂട്ടുന്നതിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: നമുക്ക് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 മുതൽ 7 വരെ ലോകം മുഴുവൻ ആചരിക്കുന്ന ഒരു വാരമാണ് ലോക മുലയൂട്ടൽ വാരം. അപ്പോൾ സുസ്ഥിരമായ ഒരു ഭാവിക്ക് മുലയൂട്ടൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആചരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മുലയൂട്ടൽ എന്നുള്ളത്. മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് നൽകാവുന്ന പ്രകൃതിദത്തമായ ഒരു വരമാണ് മുലപ്പാലെന്ന് പറയുന്നത്. മുലപ്പാലിൽ എന്ത് ഗുണം ഇല്ല എന്ന് ചോദിച്ചാൽ ഗുണങ്ങൾ എല്ലാം ഉണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാല് തന്നെയാണ് ഊട്ടേണ്ടത്. മുലപ്പാലെന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക്കാണ്. അപ്പോൾ നവജാത ശിശുവിന് മറ്റ് മൃഗങ്ങളുടെ പാലോ ആർട്ടിഫിഷ്യൽ മിൽക്കോ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകി വരുന്ന മഞ്ഞപ്പാൽ, അതായത് കൊളസ്ട്രോൾ, അതിനകത്ത് വളരെയധികം പ്രോട്ടീനും വൈറ്റമിൻ എ, അതുകൊണ്ടാണ് അതിന് മഞ്ഞ നിറം മഞ്ഞപ്പാലെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രോട്ടീൻസിൻ്റെ ധാരാളം പ്രതിരോധ ഘടകങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ധാരാളം വൈറ്റമിൻ എയും ഉണ്ട്. ഈ വൈറ്റമിൻ എയും കുഞ്ഞിനെ വളരെയധികം പ്രതിരോധ ശക്തി നൽകുന്നു. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ട്രാൻസിഷണൽ മിൽക്ക് എന്ന് പറയും, കുറച്ചുകൂടി ഗുണങ്ങൾ മാറുന്ന ഒരു തരം മിൽക്ക്. അതിന് പ്രോട്ടീൻ കുറയും, ബാക്കി ഊർജത്തിന് വേണ്ടിയുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്നിവ കൂടി വരും. 1 ആഴ്ചയാകുമ്പോഴാണ് സാധാരണഗതിയിലുള്ള പാല് ഊറി വരുന്നത്. അതിൻ്റെ ഘടകങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് കാർബോഹൈഡ്രേറ്റ് ഊർജത്തിന് വേണ്ടിയുള്ളത്, പ്രോട്ടീൻ ശരീരത്തിൻ്റെ കോശങ്ങൾ ബിൽഡ് ചെയ്യാനുള്ളത്, പിന്നെ ഫാറ്റ് അതുമുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ നമ്മൾ പശുവിൻ്റെ പാലുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് കുറവാണ്, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ കൂടുതലാണ്. കൂടുതൽ ദഹനശക്തി, പേ പ്രോട്ടീൻസ് ഉള്ളതാണ് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റുന്ന മുലപ്പാലിലുള്ളത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും കുഞ്ഞിൻ്റെ ഊർജ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫാറ്റുമുണ്ട്, ഇത് കൂടാതെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ കോശങ്ങളും, അതായത് തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളും കുഞ്ഞിൻ്റെ ശാരീരിക പ്രകൃതി അനുസരിച്ച് വളരുവാൻ ആവശ്യമായ രൂപത്തിലും അളവിലുമാണ് മുലപ്പാലിലുള്ളത്. ചില ഘടകങ്ങൾ കുറവാണ്, ചില ഘടകങ്ങൾ കൂടുതലാണ്. അപ്പോൾ എല്ലാ ഘടകങ്ങളും ഈ കുഞ്ഞിൻ്റെ ഭാവിയിലേക്ക് അനുയോജ്യമായ ഘടകങ്ങളാണുള്ളത്. അതിന് തലച്ചോറിൻ്റെ വളർച്ചയ്ക്കുള്ളതുണ്ട്, കണ്ണിൻ്റെ കാഴ്ചയ്ക്കുള്ളതുണ്ട്, ശ്വാസകോശം വികസിക്കാനുള്ള ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്കൊരു അസുഖം വന്നുകയാണെങ്കിൽ ആ അമ്മയിൽ നിന്നും പ്രതിരോധ ഘടകങ്ങളും കോശങ്ങളും അമ്മയുടെ മുലപ്പാൽ വഴി കുഞ്ഞിന് പോകും, ഒരു പ്രത്യേക സുരക്ഷ എന്ന നിലയിൽ, അതായത് എൻഡറോ മാമറി ബ്രോങ്കോ മാമറി ആക്സിസ് എന്ന് പറയും. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അമ്മയിൽ നിന്നും കിട്ടും. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ മിൽക്ക് അമ്മയുടെ പാലാണ്. അമ്മയുടെ പാല് ദിവസവും തോറും അതിൻ്റെ ഘടന മാറും, രാവിലെയും രാത്രിയും അതിൻ്റെ ഘടന മാറും, കുഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഘടന മാറും. ആദ്യം വരുന്നതിനെ ഫോർ മിൽക്ക് എന്ന് പറയും, അതിനകത്ത് വാട്ടർ കണ്ടൻ്റാണ് കുഞ്ഞിൻ്റെ ദാഹം തീരാനായിട്ട്. പിന്നെ വരുന്നത് ഹൈൻ മിൽക്ക് എന്ന് പറയും, അതായത് ഫാറ്റാണ്. അപ്പോൾ അത് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും 100% നമ്മൾ പഠനങ്ങൾ തെളിയിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും മാത്രമല്ല എന്തെങ്കിലും കാരണം കൊണ്ട് മരണസാധ്യത കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ 6 മന്ത്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കുഞ്ഞിന് മുലപ്പാൽ മുലയൂട്ടുന്നത് വഴിയുള്ള ബെനിഫിറ്റ്സ് ആണ്. ഇനി അമ്മയുടെ കാര്യം നോക്കാം. ഇപ്പം നമ്മുടെ പുതിയ സമ്പ്രദായം അനുസരിച്ച് കുഞ്ഞ് ഡെലിവറി ചെയ്താലുടനെ ഈവൻ പൊക്കിൾക്കൊടി മുറിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ അമ്മയുടെ മാറിൽ കിടത്തുകയും ബ്രസ് ഫീഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുകയും പ്ലാസൻ്റ എളുപ്പം വിട്ടു വരികയും ചെയ്യും. കൂടാതെ ഗർഭപാത്രം വളരെ എളുപ്പത്തിൽ ചുരുങ്ങുകയും ചെയ്യും. ഒരു മുലയൂട്ടുന്ന അമ്മയ്ക്ക് ഏകദേശം 6 ആഴ്ചത് കൊണ്ട് തന്നെ യൂട്രസ് പഴയ രൂപത്തിൽ ചുരുങ്ങി വരും. എക്സസീവായിട്ടുള്ള ബ്ലഡ് ലോസ് കുറയ്ക്കും. ഇത് മാത്രമല്ല, അമ്മയ്ക്ക് അമിതമായ വണ്ണം ഉണ്ടാവില്ല, ഫാറ്റ് ഡെപ്പോസിറ്റ്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രസവരക്ഷയൊക്കെ കൂടുതലായിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ആവശ്യമില്ലാതെ ദേഹത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുകയില്ല. പിന്നെ പഠനങ്ങൾ തെളിയിക്കുന്നത് അമ്മയ്ക്ക് കാഴ്സിനോമ ഓഫ് ദ ബ്രസ്റ്റ്, കാഴ്സിനോമ ഓഫ് ദ ഓവറി, അതായത് ക്യാൻസർ സാധ്യതയും വളരെയധികം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദൂരവ്യാപകമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അഡൽട്ട്ഹുഡിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, മറ്റ് മെറ്റബോളിക് ഡിസീസസ് ഒക്കെ വളരാൻ വരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ബുദ്ധിയുടെ കാര്യത്തിലും ഈ കുഞ്ഞുങ്ങൾ മറ്റു കുഞ്ഞുങ്ങളെക്കാട്ടിലും മുന്നിലായിരിക്കും. പിന്നെ മൂന്നാമത് നമുക്ക് പറയാവുന്നുള്ളത് ഫിനാൻഷ്യൽ, സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്. ഒരു നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 1/2 kg ഫോർമുല വാങ്ങിക്കുന്നെങ്കിൽ ഏകദേശം 500 രൂപ വേണം. ഒരു കുഞ്ഞിന് നമ്മൾ സാധാരണഗതിയിൽ മുലയൂട്ടലിന് പകരം ഇത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 3 മുതൽ 4 ടിൻ വരെ ഒരു മാസം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒരു 2000 rupees ഒക്കെ ഒരു മാസം ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഞെരുക്കം വരുമ്പോൾ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ അളവ് കൂട്ടും, പൊടിയുടെ അളവ് കുറയ്ക്കും. അപ്പോൾ കുഞ്ഞിന് പോഷകാഹാരക്കുറവ് വരും. കുഞ്ഞ് പാല് കുടിക്കുന്നതിന് പകരം വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് മാൽന്യൂട്രീഷൻ അഥവാ പോഷകാഹാരക്കുറവും മറ്റസുഖങ്ങളും വയറിളക്ക രോഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് കോണിൽ കൂടെ നോക്കിയാലും മുലപ്പാൽ ഊട്ടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്.
1: മാഡം, പല അമ്മമാർക്കും ആവശ്യത്തിന് പാലില്ലാതെ വരികയോ യഥാസമയങ്ങളിൽ മുലയൂട്ടാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മമാർക്കായി ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്നൊരു സംവിധാനം സർക്കാർ തലത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
2: സാധാരണഗതിയിൽ നമ്മൾ കുറച്ച് വളരെ കുറച്ച് നാൾ മുമ്പ് വരെ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പിന്നെ കുഞ്ഞിന് നവജാത ശിശുവിനെ മറ്റൊരു ആശുപത്രിയിൽ മാറ്റേണ്ടി വരികയോ എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഉപായം പൊടിപ്പാൽ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, പണ്ട് പുരാതന കാലം മുതലേ വെറ്റ് മദർ എന്നുള്ളൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതായത് രാജകുടുംബങ്ങളിലും മറ്റുമൊക്കെ ഒരു അമ്മയെ ദത്തെടുക്കുമ്പോലെ എടുത്ത് ചികിത്സിക്കുകയും ആ അമ്മയുടെ പാല് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ വെറ്റ് മദേഴ്സിൻ്റെ വേറൊരു രൂപത്തിലാണ് ഇപ്പം നമ്മൾ CLMC അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് ഉണ്ടാകുന്നത്. ബ്ലഡ് ബാങ്ക് നമുക്കെല്ലാം അറിയാം, രക്തം ദാനം ചെയ്യുന്ന ബാങ്കാണ്. അപ്പോൾ അതുപോലെ തന്നെ മുലയൂട്ടുന്ന ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിന് കൊടുത്തതിന് ശേഷം ഉള്ള മുലപ്പാൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അത് അമ്മയുടെ സമ്മതം വേണം. അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് സാധാരണഗതിയിലുള്ള രോഗാവസ്ഥ ഉണ്ടാകാൻ പാടില്ല. രക്തദാനം ഒരു 6 മാസത്തിനകം സ്വീകരിക്കാൻ പാടില്ല. പിന്നെ HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C അങ്ങനെയുള്ള

0: സാംക്രമിക രോഗങ്ങൾ, റേഡിയേഷൻ മെഡിസിൻസ് ഒന്നും ഇല്ലാതിരിക്കണം. അങ്ങനെ മെഡിക്കലി ഫിറ്റായ ഒരമ്മയുടെ സമ്മതത്തോടുകൂടി നമ്മൾ ഡൊണേഷൻ എടുക്കുന്നതാണ്. ഇത് തികച്ചും സൗജന്യമായിരിക്കണം. യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ലാതെ ഈ മിൽക്ക് സ്വീകരിക്കുകയും അതിനെ ശീതീകരിച്ച് സൂക്ഷിക്കുകയും ചെയ്യും. ഒരളവ് വരുമ്പോൾ അതിനെ പാസ്റ്ററൈസ് ചെയ്യും, അണുവിമുക്തമാക്കും. അപ്പോൾ അണുവിമുക്തമാക്കുമ്പോൾ ഒരു ചില ചെറിയ പ്രശ്നമുള്ളത് ചെറിയ തോതിലുള്ള പ്രതിരോധ ഘടകങ്ങളുടെ ലെവൽ കുറയും, എന്നാൽ തന്നെയും വളരെയധികം ഗുണകരമാണ്. അപ്പോൾ ഈ പാസ്റ്ററൈസ് ചെയ്ത മിൽക്ക് നമ്മൾ ശീതീകരിച്ച് സൂക്ഷിക്കുകയും ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് ഇപ്പോൾ അമ്മ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അമ്മ സ്ഥലത്ത് കൂടെ എത്തുന്നില്ല, പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വഴി ഒരു NICU മാറ്റേണ്ടി വരും, ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, മാസം തികയാത്ത കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, എത്ര ML വേണം എന്നുള്ള ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടിയാണ് ഇത് മിൽക്ക് ബാങ്കിൽ നിന്ന് ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പോൾ അണുനശീകരണം വളരെ ഉറപ്പാക്കി മൈക്രോബയോളജിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ നമ്മൾ ഇത് മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ. ആ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതവും എടുക്കണം. അങ്ങനെ എടുത്ത് വളരെയധികം ഡോക്യുമെൻറ്റേഷനോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സർക്കാരിൻ്റെയും NHM സംവിധാനത്തിൽ ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോട്ടയം, കോഴിക്കോട് എന്നീ മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനമുണ്ട്. വളരെയധികം നല്ല രീതിയിൽ ഈ മിൽക്ക് ബാങ്ക് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ലാക്ടേഷൻ കൗൺസിലർ കാണും, ഒരു കോർഡിനേറ്റർ കാണും, മൈക്രോബയോളജിസ്റ്റ് കാണും, ലാബ് ടെക്നീഷ്യൻ കാണും, പിന്നെ അമ്മമാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് കാരണം നല്ല തോതിൽ, നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ എന്തെങ്കിലും കാരണവശാൽ അമ്മയുടെ സ്വന്തം പാല് കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് പൊടിപ്പാല് കൊടുക്കാതെ മുലപ്പാലിൻ്റെ ഗുണം കിട്ടുന്ന ഒരു സംവിധാനമാണ് മിൽക്ക് ബാങ്ക്.
1: മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കുടുംബത്തിനും അതോടൊപ്പം സമൂഹത്തിനും ഒരു വലിയ ഉത്തരവാദിത്തമുണ്ടല്ലോ, അതിനെക്കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതുപോലെ ഏറ്റവും നല്ല സപ്പോർട്ട് കിട്ടേണ്ടത് സ്വന്തം ഫാമിലിയിൽ നിന്നല്ലാണ്. അപ്പോൾ അത് പ്രസവത്തിന് ശേഷം പാടില്ല, പ്രസവത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അത് ഡോക്ടർമാർ ക്ലാസ് എടുക്കുന്നുണ്ട്, ചെക്കപ്പിന് വരുമ്പോഴത്തേക്കും മുലപ്പാലിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അമ്മയെ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോകണം. പിന്നെ ഒരു നമ്മൾ മെഡിക്കൽ കോളേജുകളിലും മറ്റു ആശുപത്രികളിലൊക്കെ ലക്ഷ്യ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു കൂട്ട്, അതായത് അമ്മയുടെ പ്രസവത്തിന് പോകാൻ സഹായിക്കാൻ പോകുന്ന ആളിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ തന്നെ ഇവരുടെ കൂടെ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ മാറിൽ കിടത്തി ബ്രസ് ഫീഡിങ് തുടങ്ങുമെന്ന്. അപ്പോൾ ആ സ്റ്റേജ് മുതൽ തന്നെ ഈ കൂട്ടിരിക്കുന്ന ആളിന്, അത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഹസ്ബൻഡാകാം, ജീവിത പങ്കാളിയാകാം, നമ്മൾ സാധാരണഗതിയിൽ അമ്മയോ സഹോദരിയോ ആരെങ്കിലും ആയിരിക്കും, ആ ലേഡിയോ ആരെങ്കിലും കൂടെ ഉണ്ടാകും കുഞ്ഞിനെ ഫീഡ് ചെയ്യാനും. പ്രത്യേകിച്ചും സിസേറിൻ ചെയ്യുന്ന അമ്മമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനും ഈ അമ്മയ്ക്ക് സഹായിക്കാം. മാത്രമല്ല അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണം, കുറച്ച് വിശ്രമിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ മുലപ്പാൽ കൊടുക്കുന്നതും ഒപ്പത്തിനൊപ്പം നടക്കണം. അതിനുവേണ്ടി ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ. അതിനോടൊപ്പം നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ലാക്ടേഷൻ കൗൺസിലേഴ്സ് ഉണ്ട്, നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, അതിനെയൊക്കെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അമ്മയ്ക്ക് ആവശ്യമായ ആഹാരം, റെസ്റ്റ്, അമ്മയ്ക്ക് ആവശ്യം എന്തെങ്കിലും ആങ്സൈറ്റി, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രസവം. അപ്പോൾ ആ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ അടുത്ത ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 weeks 8 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും സമൂഹത്തിനും കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്, ആശാ വർക്കേഴ്സ് ഉണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം വീട്ടിൽ വന്ന് അമ്മയുടെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുഞ്ഞ് പാല് കുടിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ശരിക്കും സപ്പോർട്ട് ചെയ്താണോ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള സുഖസൗകര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിന് പുറത്തു നിന്ന ആൾക്കാർക്കും, NGOs ഇവർക്കെല്ലാം സഹായിക്കാൻ പറ്റും. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ നാഷണൽ പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഫ്ലാറ്റ് നിപ്പിളുണ്ടാവും, അല്ലെങ്കിൽ ക്രാക്ഡ് നിപ്പിളുണ്ടാവും, ശരിയായിട്ട് പൊസിഷനിങ് ഉണ്ടാവില്ല, അതൊക്കെ നമുക്കൊരു മെഡിക്കൽ ടീമിന് അത് പരിഹരിക്കാൻ കഴിയും.

0: പിന്നെ അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മുടെ അമ്മയുടെ ലീവാണ് അല്ലെ. എംപ്ലോയർ എംപ്ലോയർ എപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ ഇപ്പോൾ ഒരു 6 മാസം ലീവുണ്ട്, പക്ഷേ എല്ലായിടത്തും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മുലപ്പാലൂട്ടുന്ന അത്രയും നാളൊരു ലീവ് അനുവദിക്കാം, അല്ലെങ്കിൽ ഫീഡിങ് ബ്രേക്ക് അനുവദിക്കാം, ഇടയ്ക്ക് വീട്ടിൽ പോയി ഒന്ന് ഫീഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ CLMC കാര്യം പറഞ്ഞതുപോലെ അടുത്തുള്ള CLMC പോയി ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ തന്നെ പ്രൈവസി വേണം, ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുക, അത് സൗകര്യമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുക. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിങ്ങും 2 വർഷം വരെ നമുക്ക് കുഞ്ഞിനെ ബ്രസ് ഫീഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ പല ലെവലിലാണ് നമുക്ക് സപ്പോർട്ട് സിസ്റ്റം വേണ്ടത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം, 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. നാടകം അമരം, സ്വർണവാക എന്നാരംഭിക്കുന്ന ഗാനം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഹിസാൻ വാണി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിന് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ പറയാം. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ഏത് എന്തായിരുന്നു ചോദ്യം. ഉത്തരം, ആലം ആര. 1931 മാർച്ച് 14 പുറത്തിറങ്ങിയ ഈ ഹിന്ദി ചിത്രം അർദേശിർ ഇറാനിയാണ് സംവിധാനം ചെയ്തത്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ടൂറിസം ഡയറി. ഇന്ന് ടൂറിസം ഡയറിയിൽ വട്ടവടയിലൂടെ ഒരു യാത്ര. അവതരണം ഹരിപ്രിയ. 6:00 പദ്ധതികൾ ജനാന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബർല ICDS. 6:30 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കിസാൻ വാണിയിൽ കാർഷിക ജീവനം. രാജകുമാരിയിലെ കർഷകൻ OM ജോണുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:30 ആരോഗ്യവേദി. മുലയൂട്ടലിനെ കുറിച്ച് ഡോക്ടർ R ഗിരിജാകുമാരി സംസാരിക്കുന്നു. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. ഗണിതത്തിലെ ജോർജ് കാൻഡറും കർട്ട് ഗോഡലും MNC നായർ സംസാരിക്കുന്നു. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:00 ഇസൈ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5 അധ്യാത്മ രാമായണ പാരായണം, 5:15 നാടൻപാട്ടുകൾ, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 നിയമവീഥി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 ഇതിലുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചലച്ചിത്ര ഗാനം.

ഇനി കാലാവസ്ഥ അറിയിപ്പ് പറയാം. ഇന്ന് ആകാശം മേഘാവൃതമാണ്. മിതമായ മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ താപനില 28°C, കൂടിയ താപനില 33.8°C ആയിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു.

ഈ അറിയിപ്പിനെ തുടർന്നുള്ള ടൂറിസം ഡയറിയിൽ വട്ടവടയിലൂടെ ഒരു യാത്ര ഹരിപ്രിയ അവതരിപ്പിക്കുന്നു. 6:50 കിസാൻ വാണിയിൽ കാർഷിക ജീവനം രാജകുമാരിലെ കർഷകനായ OM ജോണുമായുള്ള അഭിമുഖം കേൾക്കാം. 7:35 ആരോഗ്യവേദിയിൽ മുലയൂട്ടലിനെ കുറിച്ച് ഡോക്ടർ R ഗിരിജാകുമാരി സംസാരിക്കുന്നു. 10:00 ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഇസൈ.

സെൻട്രൽ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെടുന്ന തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എങ്ങനെയൊക്കെ വേഗം അവിടെ നിന്ന് പോകണമെന്ന് വിചാരിക്കുന്നുവോ, പ്രകൃതി നമ്മെ അങ്ങോട്ട് തന്നെ അടുപ്പിക്കും, അവിടെ തന്നെ പിടിച്ചു നിർത്തും, തിരിച്ചു വിളിക്കും. വട്ടവടയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച ടൂറിസം ഡയറി പടിയിറങ്ങിയപ്പോൾ ചെറുതല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എന്തൊക്കെയോ കാണാ കാഴ്ച ഒളിപ്പിച്ച മുത്തുച്ചിപ്പി അവിടെ ഉണ്ടെന്ന തോന്നൽ. ഒന്ന് തിരിച്ചു പോയാലോ വട്ടവടയിലേക്ക്? എനിക്കറിയാം നിങ്ങളും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയല്ലേ. എങ്കിൽ വട്ടവടയിലെ കാണാ കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി ഒരു യാത്ര. പ്രിയ ശ്രോതാക്കൾക്ക് ടൂറിസം ഡയറിയിലേക്ക് സ്വാഗതം. ടൂറിസം ഡയറിയുടെ കഴിഞ്ഞ അധ്യായത്തിൽ ഒത്തുചേരാൻ സാധിക്കാത്തവർക്കായി എത്തേണ്ട വഴി ഒരിക്കൽ കൂടി പറയാം. എറണാകുളം, കോട്ടയം മുതലായ ജില്ലകളിൽ നിന്നും എത്തുന്നവർ നേര്യമംഗലം, അടിമാലി, കല്ലാർ വഴി അല്ലെങ്കിൽ ആനച്ചാൽ വഴി മൂന്നാറിലെത്തണം. ഇവിടെ നിന്നും വെറും 45 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പച്ചക്കറി കലവറയിലേക്ക്. മൂന്നാറിലെ ട്രാഫിക് ബ്ലോക്ക് നമ്മുടെ യാത്രയുടെ സമയക്രമത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇത് മുൻകൂട്ടി കണ്ടുവേണം നമ്മൾ ഇറങ്ങാൻ. കഴിഞ്ഞ പ്രാവശ്യം ടൂറിസം ഡയറി ഒരു വിധത്തിലാണ് ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ മൂന്നാറിൽ നിന്ന് തന്നെ പെട്രോളൊക്കെ ഫില്ല് ചെയ്യാൻ മറക്കരുത്. മൂന്നാർ, മാട്ടുപെട്ടി, കുണ്ടള ഡാം, എല്ലപ്പെട്ടി, ഈ സ്ഥലങ്ങളെല്ലാം കടന്ന് പാമ്പാടുംചോല നാഷണൽ പാർക്കിലൂടെയുള്ള യാത്രയുടെ സുഖം കഴിഞ്ഞ തവണ നമ്മൾ അറിഞ്ഞതാണല്ലേ. ഇന്ന് വട്ടവടയിലെ കാര്യങ്ങൾ പറയുവാൻ ഏറെയുണ്ട്. തിരക്കില്ലാതെ വട്ടവടയിലൂടെ ഒന്ന് ചുറ്റാമല്ലേ. പാമ്പാടുംചോല നാഷണൽ പാർക്കിലൂടെ കടക്കുമ്പോൾ കാണുന്ന ഗ്രേറ്റ് എസ്കേപ്പ് റോഡ് കണ്ടുകൊണ്ടാവട്ടെ. വലതുവശത്തായുള്ള 1990 ക്ലോസ് ചെയ്യപ്പെട്ട ഈ റോഡ് കൊടൈക്കനാലിലേക്കുള്ള ഷോർട്ട് കട്ട് ആയിരുന്നു. 1942 ബ്രിട്ടീഷുകാർ പുതുക്കി പണിത ഈ റോഡ് ഫോറസ്റ്റിലൂടെ ആയതിനാലാവാം ക്ലോസ് ചെയ്തത്. അതിൽ ഒന്ന് പോകാൻ തോന്നുന്നുണ്ടോ? ഇനി എന്നെങ്കിലും ഈ റോഡ് തുറന്നാൽ ടൂറിസം ഡയറി നിങ്ങളെ കൊണ്ടുപോകാം. വൈകിട്ട് 6 മണിക്ക് ശേഷം ഇതിലെ യാത്ര ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പാമ്പാടുംചോല നാഷണൽ പാർക്കിലൂടെയുള്ള 5 കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് വണ്ടി നിർത്താനും കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇവർ അനുവദിക്കില്ല. പക്ഷേ പുൽമേട് വരെയുള്ള ഈ കാനന പാതയിലാണ് നമുക്ക് കഴിഞ്ഞ യാത്രയിൽ മിസ്സായ കാട്ടുപോത്തുകളെ മീറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പതിയെ സന്ധ്യ മയങ്ങി തുടങ്ങുമ്പോൾ ഇതിലെ കടന്നാൽ നമ്മുടെ വണ്ടിയുടെ ലൈറ്റിൽ ഇവരുടെ കണ്ണ് വെട്ടിത്തിളങ്ങുമത്രേ. ചുവന്ന 2 തീ ഗോളങ്ങൾ പോലെ തോന്നു എന്നാ പറയുന്നേ. മറയൂര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ ഉള്ളിടമാണ് ഈ പാമ്പാടുംചോല നാഷണൽ പാർക്കിലൂടെയുള്ള കാനന യാത്ര. ഒരു സ്ഥലത്തുകൂടി പല സമയം പോകുമ്പോൾ പല കാഴ്ചകൾ, അതുകൊണ്ട് എത്ര തവണ പോയാലും നമുക്ക് ബോറടിക്കുകയേയില്ല. എന്തായാലും വട്ടവട ടൗൺ എത്തിയാൽ ഇന്ന് ഭക്ഷണം കഴിച്ച് പഴത്തോട്ടം എന്ന സ്ഥലത്തേക്ക് പോകുവാണേ. ഇവിടെ പച്ചക്കറി കൃഷികളും സ്ട്രോബെറി കൃഷിയും ഒപ്പം നാവിൽ ഒരു പ്രത്യേക രുചി പകരുന്ന ഇവിടുത്തെ ബട്ടർ ബീൻസും ഇവരുടെ സ്വന്തം വെളുത്തുള്ളിയും പല മടക്കുകളിലായി കൃഷി ചെയ്യുന്നു. പഴത്തോട്ടം എന്നാൽ വട്ടവടയിലെ ഒരു ചെറിയ പ്രദേശമാണ് പഴത്തോട്ടമാണെന്ന് ചിന്തിക്കരുതേ. ഇവിടേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഈ വാലി വ്യൂ, ഇതൊരു അടിപൊളി വ്യൂ ആണ്. 360 ഡിഗ്രിയിൽ കൊട്ടക്കാമ്പൂരും വട്ടവടയും അതുപോലെ ചുറ്റുപാടുമുള്ള കൃഷിയൊക്കെ കാണാവുന്ന സ്ഥലമാണ് ഇവിടം. ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ വട്ടവട പഞ്ചായത്തിന്റെ 90% വരുന്ന ഭാഗങ്ങൾ കാണാമെന്നുള്ളതാണ് സത്യം. തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇവിടെ

പളനി ക്ഷേത്ര ഗോപുരം കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. മഞ്ഞുമൂടിയ ഈ കാലാവസ്ഥയിൽ അത് നോക്കാൻ പറ്റുന്നില്ല. കോട്ട പോലെ ചുറ്റും മലകളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രാമം. ഇവിടുത്തെ ഈ കൊച്ചു ചായക്കടയിലെ ബ്രെഡ് ഓംലെറ്റിനും കട്ടൻ ചായയ്ക്കും ഒക്കെ അടിപൊളി രുചിയാണ്. ഇതിലെ കൃഷിയിടങ്ങളിലൂടെ കടന്നുപോകുന്ന യൂക്കാലിപ്സ്, അതായത് ഗ്രാൻഡീസ് തടികൾ കയറ്റി വരുന്ന ലോറികൾ കണ്ടോ, ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന ജോലിയാണിത്. ഒരേ വലിപ്പത്തിൽ മുറിച്ചടുക്കി നിരനിരയായി ഓഫ് റോഡിലൂടെ ഒഴുകി വരുന്നവ. ഈ കാഴ്ച എത്ര മനോഹരമാണെന്നോ. വലിയവ ഫർണിച്ചർ നിർമ്മാണത്തിനും ചെറുത് പേപ്പർ നിർമ്മാണത്തിനുമായിട്ടാണ്. പിന്നെ തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമായ ജെല്ലിക്കെട്ടിന്റെ ഒരു മിനിയേച്ചർ ഭാഗമൊക്കെ ഇവിടെയുണ്ട്. പ്രാദേശിക തമിഴ് സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിലെ അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് വട്ടവട. ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. അതാണ് ഈ ഗ്രാമം കണ്ട ഒപ്പം നിങ്ങളോട് പറഞ്ഞത്. പണ്ട് പഴത്തോട്ടം പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നതാവാം. ഇപ്പോൾ ഇവിടങ്ങളിലെല്ലാം യുക്കാലിയായിട്ടുണ്ട്. കൃഷി ചെയ്യാനുള്ള എളുപ്പം ഓർത്തായിരിക്കും. ഇവിടെ നിന്ന് 90 കിലോമീറ്ററോളം ചുറ്റിയെത്തുന്ന കാന്തല്ലൂർ ഈ മലയിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്താണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ അതേറെ അത്ഭുതപ്പെടുത്തി. ഒരു മലയ്ക്കപ്പുറം അതിമനോഹരമായ മറ്റൊരു ഗ്രാമം. ഇതുമാത്രമല്ല, നമ്മൾ അന്ന് വന്നപ്പോൾ പറഞ്ഞ നായാട്ടു സിനിമയുടെ പല ലൊക്കേഷൻസും ഈ പഴത്തോട്ടം ഗ്രാമവും ഊർക്കാട് ഗ്രാമവുമാണ്. അതായത് വട്ടവടയുടെ വലത്തോട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ട്രക്കിംഗ് പോയിന്റൊക്കെയുള്ള ഒരു സ്ഥലം. അതാണ് ഊർക്കാട് ഭാഗം. എന്തായാലും ഊണ് കഴിച്ച് നമുക്ക് പോകാം. തിരിച്ച് ടോപ്പ് സ്റ്റേഷനും കൂടി കാണണമെന്നാണ് ആഗ്രഹം. ഇന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു പോയ കൊട്ടാക്കമ്പൂർ എന്ന സ്ഥലവും പോകുകയാണ്. വട്ടവടയേക്കാൾ കൃഷിസ്ഥലങ്ങൾ, അതും തട്ടുതട്ടായി തിരിച്ചുള്ള കൃഷിരീതി തന്നെ. കുറേയേറെ കൃഷിയിടങ്ങൾ, നടുവിൽ വീടുകളെല്ലാം ഒരുമിച്ച്. വട്ടവടയിൽ നിന്ന് 4 കിലോമീറ്ററോളമേ ഉള്ളൂ ഈ കൊട്ടക്കാമ്പൂരിലേക്ക്. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ ചിലന്തിയാർ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങിയപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടില്ലേ? അവിടെ നിന്നപ്പോൾ ദൂരെ മഹാരാജാസിൽ വെച്ച് കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ വീടിരിക്കുന്ന ഭാഗം കാണിച്ചു തന്നില്ലേ? നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. ശീതകാല പച്ചക്കറി കൃഷി ധാരാളമുള്ള സ്ഥലമാണിവിടം. ഈ കൊട്ടക്കാമ്പൂർ ഗ്രാമത്തിനോട് ചേർന്ന് യൂക്കാലി മരങ്ങളാൽ ചുറ്റപ്പെട്ട സ്വകാര്യ റിസോർട്ട്സും നമുക്ക് ധാരാളം കാണാൻ കഴിയും. അതും അതിമനോഹരമാണ്.

നമസ്കാരം, ഞാൻ വട്ടവട കൃഷി ഓഫീസർ വിശാഖാണ് സംസാരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം ബ്ലോക്കിൽ വട്ടവട എന്ന പഞ്ചായത്ത് മലനിരകളാൽ ചുറ്റപ്പെട്ടതും അന്തരീക്ഷ താപനില 20 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെ ഉള്ള ഒരു പ്രദേശമാണ്. ശീതകാല പച്ചക്കറി കൃഷിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന വട്ടവടയിലെ ഭൂരിഭാഗ ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഉപജീവനം തുടർന്നു പോകുന്നവരാണ്. മലനിരകളിൽ തട്ടുതട്ടായിട്ടും താഴ്വാരത്തും വിവിധ ശീതകാല പച്ചക്കറിയും ഫലവൃക്ഷങ്ങളും സ്ട്രോബെറിയും വളർന്നതിനാൽ എല്ലാവരുടെ മനസ്സിലും ഒരു കുളിർമയേകുന്നതാണ്. വിനോദസഞ്ചാരികൾ മൂന്നാറിലെ തേയിലത്തോട്ടവും മാട്ടുപ്പുട്ടിയും കുണ്ടല ഡാമുകളും എക്കോ പോയിൻറ്റും പാമ്പാടൻ ചോല നാഷണൽ പാർക്കിലെ കാനന ഭംഗിയും വിവിധ ജീവികളുടെ സൗന്ദര്യ ഭംഗിയും ആസ്വദിച്ച് വട്ടവടയിലെ കമാനവും കടന്ന് വട്ടവട എന്ന ഈ കൊച്ചു സുന്ദര ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. സ്ട്രോബെറിയുടെയും വട്ടവടയിലെ തനത് പാഷൻ ഫ്രൂട്ടിൻ്റെയും മാധുര്യവും ആസ്വദിച്ച് ഗ്രാൻഡിസ് മരങ്ങളുടെ രൂപഭംഗിയും അന്തരീക്ഷത്തിലെ കുളിർമയും പ്രകൃതിയുടെ വരദാനമായ വട്ടവടയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ്.

ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന മറ്റൊരു വ്യൂ പോയിന്റ് പാലിക്കൽ. ട്രക്കിംഗ് ജീപ്പ് എടുക്കാത്തവർക്ക് നടന്നുപോയി കാണാം. പക്ഷേ ഒരു കാരണവശാലും സ്വന്തം വണ്ടി കൊണ്ട് കയറാമെന്ന തീരുമാനം എടുക്കരുതേ. അതുപോലുള്ള വഴിയാണ്. നടന്നു പോകുന്നവർക്കും അത്ര എളുപ്പമല്ല, വലിയ കയറ്റം തന്നെയാണ്. ട്രക്കിംഗ് ജീപ്പ് ഒരിടത്തെത്തുമ്പോൾ പുറകോട്ട് കയറ്റിയാണ് നിർത്തുന്നത്. കാരണം ഇതിനു മുകളിൽ വണ്ടി തിരിക്കുവാനുള്ള സ്ഥലമില്ലത്രേ. പ്രായമായവർ ഇത്രയും കയറി വരുമോ എന്നുള്ളത് സംശയമാണ്. കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. യാത്ര അല്പം സാഹസികമാണെന്ന് തന്നെ പറയാം. ചെറിയ കാറ്റ് വീശുന്നുണ്ട്, അതും പേരിന് മാത്രം. നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ ഒരു വശം വലിയ കൊക്കയാണ്. നമ്മൾ ഇതുവരെ കണ്ട വട്ടവടയല്ല. ഇവിടെ ദൂരത്തിലുള്ള വ്യൂ ആണ്. സത്യത്തിൽ അങ്ങോട്ടേക്കുള്ള കാഴ്ച പറ്റുന്നില്ല. പാലിയേക്കല്ലിലെ ഇത്ര വലിയ കൊക്ക കണ്ടിട്ടും പേടിയാകുന്നു. ശ്രദ്ധിച്ചു നടക്കാൻ പറ്റുന്നവർക്ക് വന്ന് പ്രകൃതിയുടെ മറ്റൊരു വിസ്മയം ആസ്വദിക്കാം. ഉയരം പേടിയുണ്ടോ? എന്നാൽ നന്നായി ഒന്ന് പേടിച്ചു നിന്ന് കാഴ്ച കാണാം. ഈ പാറയുടെ എഡ്ജിലേക്കൊന്നും പോകണ്ട എന്നേ ഞാൻ പറയൂ. മൂന്ന് സൈഡുകളിലും വലിയ കുഴിയാണ്. ശരിക്കും പറഞ്ഞാൽ അധികം ആരും എത്താത്ത വട്ടവടയിലെ ഒരു വ്യൂ പോയിന്റ്. ഇവിടെ നിന്നാൽ സൺസെറ്റ് കാണാമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് എത്തുന്നതാണ് വളരെ നല്ലത്. പക്ഷേ ഇരുട്ട് വരുന്നതിനു മുമ്പ് മടങ്ങണം. ചുറ്റും മലകൾ. കഴിഞ്ഞ യാത്രയിൽ പോയ ചിലന്തിയാർ വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരക്കാഴ്ചയും കാന്തല്ലൂർ മറയൂർ ഭാഗവും ചിന്നാർ വനമേഖലയുമെല്ലാം ഓരോരോ മലകളിൽ തനിച്ചോ സ്വന്തം വണ്ടി കൊണ്ടോ ഇങ്ങോട്ടേക്ക് വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാം. അങ്ങനെ ജീപ്പൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. വട്ടവടയിലെ പ്രധാന ഭാഗങ്ങൾക്കെല്ലാം തമിഴ്നാടുമായി നല്ല സാമ്യമാണ്. ഇവരുടെ മാരിയമ്മൻ കോവിലും തമിഴ് മാതൃകയിലാണ്. പിന്നെ ഇവിടെ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും എന്തിന് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലുമെല്ലാം ചെറിയ കാഴ്ചകളുണ്ട്. ഈ വെള്ളച്ചാട്ടവും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. നല്ല മഴയുള്ളപ്പോൾ ഈ കൊച്ചു വെള്ളച്ചാട്ടം അതിമനോഹരമായിരിക്കും.

0: ഇനി നമുക്ക് വട്ടവടയിൽ നിന്ന് വട്ടവടയുടെ സ്വന്തം വെളുത്തുള്ളിയും സ്ട്രോബെറിയും വൈനും ഒക്കെ മേടിച്ച് തിരിച്ചു പോകാം. ഇന്നത്തെ യാത്രയിൽ മറ്റൊരുദ്ദേശമുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു? നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ. വട്ടവടയിൽ നിന്ന് 10 or 12 kilometers മാത്രമേ ഉള്ളൂ ടോപ്പ് സ്റ്റേഷനിൽ എത്താൻ. ഇവിടേക്ക് നമ്മുടെ വണ്ടിയിൽ പോകാം. വണ്ടി പാർക്ക് ചെയ്ത ശേഷം കുറച്ചു ദൂരം നടന്നാണ് വ്യൂ പോയിന്റിൽ എത്തേണ്ടത്. വഴി നീളെ കടകളാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം കാണുന്ന ആകർഷകമായ സാധനങ്ങൾ ഇവിടെയും ധാരാളമുണ്ട്. എൻട്രി ഫീ ഒക്കെ അടച്ച് നമുക്ക് മുന്നോട്ട് നടക്കാം. പാലിക്കല്ലിന്റെ അത്രയും ഭയം ജനിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല, ഒരടിപൊളി വ്യൂ പോയിന്റാണ്. ഇവിടെ ദൂരക്കാഴ്ചയ്ക്കായുള്ള സംവിധാനമൊക്കെ മുകളിൽ നിന്ന് കാണാവുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം കണ്ട് മടങ്ങരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. താഴേക്ക് ശ്രദ്ധിച്ചിറങ്ങേണ്ട ഒരു ഇടവഴിയുണ്ട്, നമുക്കതിലേ പോകാം. ആളുകൾ ഇറങ്ങി ചെറുതായി തെന്നുന്നുണ്ട്. പതിയെ നടക്കാം. മലകളുടെ വ്യൂ കിട്ടുന്ന പോലെ ഫോട്ടോസ് എടുക്കാനുള്ള ചാരു ബെഞ്ചുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ആണെന്ന് പറയാം. കള്ളമല്ല, വണ്ടി കേരളത്തിലും വ്യൂ പോയിന്റ് തമിഴ്നാട്ടിലും. കൊള്ളാമല്ലേ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് ട്രെയിൻ വഴി ഇവിടെ തേയില എത്തിച്ചിരുന്നുവെന്ന്. അങ്ങനെ ഇവിടം ടോപ്പ് സ്റ്റേഷനായി. തമിഴ്നാട്ടിലെ തേനിയടക്കം കൊളുക്കുമല, മീശപ്പുലിമലയൊക്കെ കാണണമെങ്കിൽ മുകളിൽ നിന്ന് കണ്ട് മടങ്ങാതെ നമ്മൾ എത്തിയിരിക്കുന്നത് പോലെ ഈ ചെറിയ വഴിയിലൂടെ താഴേക്ക് ഇറങ്ങി വരണം. എങ്കിലേ ദൂരെ ഈ മലനിരകളുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയൂ. ഇവിടെ നിന്നും എന്തെങ്കിലും ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് മടങ്ങാം. തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിയവരാണ് ഇവിടുത്തെ കടയുടമകളിലേറെയും വളരെ കാലമായി ഇവിടെ കട നടത്തുന്നവർ. ടോപ്പ് സ്റ്റേഷനും കണ്ട് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ വട്ടവടയിലെ ജീവിതവും ഉത്സവങ്ങളും കൂടുതൽ അറിയാൻ ടൂറിസം ഡയറിക്ക് ഇനിയും
1: വരണമെന്നും.
0: നമ്മളിൽ നിന്നൊക്കെ അകന്നുപോയ നന്മയുടെ ഗ്രാമവും ഉത്സവങ്ങളും നമുക്ക് ഒരുമിച്ച് പോയി കാണണ്ടേ? നമ്മൾ വട്ടവടയിൽ കണ്ട കാഴ്ചകൾക്കും അപ്പുറം ജീവിതം നെയ്യുന്ന മനുഷ്യരുടെ കഥ പറയാൻ ടൂറിസം ഡയറി അന്ന് നിങ്ങളെ വട്ടവട എത്തിക്കും. എന്നാൽ ഇന്ന് മടങ്ങാല്ലേ. ടോപ്പ് സ്റ്റേഷനിലെ ഉയർന്ന കാഴ്ചകളിൽ നിന്ന് ഇനി ഭൂമിയിലേക്ക് ഇറങ്ങാം. അടുത്ത അധ്യായത്തിൽ ഒരുമിക്കാം. ടൂറിസം ഡയറിയിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം യാത്ര ചെയ്തത് ഞാൻ ഹരിപ്രിയ.

0: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
1: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുകൂലക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൻസ് സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും 3ാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബ്രല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
0: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Shagun Chopra. India has rejected the objections raised.

0: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: വസിഷ്ഠന്റെ കരുതലുള്ളതുകൊണ്ട് സപ്താംഗങ്ങളും ഭദ്രം. ദൈവികവും മാനുഷികവുമായ ആപത്തുകൾ ബാധിക്കുന്നുമില്ല. രാജാവെന്ന നിലയിൽ തൻ്റെ ആയുധങ്ങൾ പോലും ഉപയോഗിക്കേണ്ടതില്ലാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഗുരു മന്ത്ര ദ്രഷ്ടാവാണ്. ശത്രുക്കളെ അവരുടെ ഉറവിടത്തിൽ വെച്ച് തന്നെ ഒതുക്കാൻ ഗുരുവിന് കഴിയുന്നു.

മന്ത്രങ്ങളുടെ കർത്താവും പ്രയോക്താവുമാണ് അങ്ങ്. അതുകൊണ്ട് അരികൾ ദൂരാത് പ്രശമിതരാകുന്നു. പരോക്ഷമായി തന്നെ ശത്രുക്കളെ ഒതുക്കാൻ അങ്ങയുടെ മന്ത്രങ്ങൾക്ക് കഴിയുന്നു. പ്രത്യക്ഷത്തിൽ കാണുന്നവയെ ശമിപ്പിക്കാൻ മാത്രമേ എൻ്റെ ശരങ്ങൾക്ക് കഴിയൂ. ദൃഷ്ട ലക്ഷ്യഭിതശരാഹ, ഉറവിടത്തിൽ തന്നെ അദൃശ്യമായി ശത്രുക്കൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നേരിട്ട് മാത്രം പ്രയോജനപ്പെടുന്ന എൻ്റെ ആയുധങ്ങൾ അപ്രസക്തങ്ങളായിരിക്കുന്നു. പ്രത്യാദിശ്യന്ത ഇവ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിനും എനിക്കും വേണ്ടി അങ്ങെടുക്കുന്ന മുൻകരുതൽ എത്ര വലുതാണ്! അഗ്നിയിൽ അങ്ങർപ്പിക്കുന്ന ഹോമദ്രവ്യങ്ങൾ ദേവലോകത്തെത്തി മഴയായി മാറി വരണ്ടുണങ്ങിയ മണ്ണിനെ കുളിർപ്പിക്കുന്നു.

0: ഹേ ഹോതഹ, യാഗം ചെയ്യുന്നവനാണ് ഹോതാവ്. ത്വയാ വിധിവത് അഗ്നിഷു ആവർജിതം ഹവിഹി, അങ്ങ് വിധിയാം വണ്ണം അഗ്നിയിൽ അർപ്പിക്കുന്ന നെയ്യ് തുടങ്ങിയ ഹോമദ്രവ്യങ്ങൾ മഴയായി അവഗ്രഹശോഷിയായ, മഴയില്ലാത്തതുകൊണ്ട് ഉണങ്ങി വരണ്ട സസ്യങ്ങളെ തഴപ്പിക്കുന്നു. ദേവന്മാരുടെ ഭക്ഷണം അഗ്നിയിൽ അർപ്പിച്ച ഹവിസ്സാണ്. അവർ അതു സ്വീകരിച്ച് സംതൃപ്തരാകുമ്പോൾ ഇന്ദ്രൻ മഴ കൊണ്ട് ഭൂമിയെ കുളിർപ്പിക്കുന്നു. ഹവിസിന് പകരം ദേവന്മാർ നൽകുന്ന അനുഗ്രഹമാണ് മഴ. അഗ്നിയിൽ അർപ്പിക്കുന്നത് ആദിത്യനിലെത്തുന്നു, ആദിത്യൻ വൃഷ്ടി നൽകുന്നു, വൃഷ്ടിയിൽ നിന്ന് അന്നവും എന്ന മനുവചനം മല്ലിനാഥൻ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. മഴയുടെ നാഥൻ ദേവേന്ദ്രനാകയാൽ ഇന്ദ്രൻ മഴ നൽകുന്നു എന്ന കൽപ്പനയ്ക്ക് ചാരിത്വമേറും. രണ്ടായാലും യാഗവും ഭൂമിയിലെ സസ്യസമൃദ്ധിയും തമ്മിൽ ബന്ധമുണ്ടെന്നതാണ് ഇവിടത്തെ വസ്തുത. ഉണങ്ങി വരണ്ട സസ്യങ്ങൾ തഴച്ചു വളരുന്നത് മഴ കൊണ്ട് ഭൂമി കുളിരണിയുമ്പോഴാണ്. അതിന് കാരണമാകുന്നത് അങ്ങയുടെ വൈദിക യാഗങ്ങളാണ്. രാജഗുരുവിനോട് പ്രജകൾക്കുള്ള കൃതജ്ഞത ഭംഗ്യന്തരേണ അറിയിക്കുകയാണ് രാജാവ്.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 6:50-നുള്ള കിസാൻ വാണിയിൽ കേൾക്കാം. രാജകുമാരിയിലെ കർഷകനായ ഒ എ ജോണുമായുള്ള അഭിമുഖം. ഇന്ന് 7:35-നുള്ള ആരോഗ്യവേദിയിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ആർ ഗിരിജാകുമാരി സംസാരിക്കുന്നത് കേൾക്കാം. ഇന്ന് 7:35-ന് ആരോഗ്യവേദിയിൽ.

ശ്രോതാക്കളുടെ പ്രിയ ഗാനപരിപാടി ഇസൈ തെൻട്രൽ ഇന്ന് 10 മണിക്ക്. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെടുന്ന തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇസൈ തെൻട്രലിൽ ശ്രോതാക്കൾക്കായി ഉൾപ്പെടുത്തുന്നത്. ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവരുടെ ഡെഡിക്കേഷനും ഉൾപ്പെടുത്തിയ സന്ദേശങ്ങൾ അയക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ ഇപ്പോൾ മുതൽ അയക്കുക. ഇന്ന് ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇസൈ തെൻട്രൽ രാത്രി 10 മണിക്ക്.

കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 24.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ് പ്രയോഗിച്ചിട്ടുള്ളത്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നീച്ച് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ ഇന്ന് ലോക്സഭയും അംഗീകരിക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th anniversary സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉച്ചയോടെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചത്. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി എല്ലാ ദിവസവും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും തുടരുകയാണ്.
4: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴ. മലയോര ഗ്രാമമായ നാർക്കിലിക്കാട് ഉരുൾപൊട്ടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
6: ചീറ്റാരിക്കൽ റോഡിൽ കോട്ടമല എസ്റ്റേറ്റിന് സമീപത്താണ് ഉരുൾപൊട്ടിയത്. ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമുണ്ടായില്ല. ഇപ്പോഴും സ്ഥലത്ത് ശക്തമായ മഴ തുടരുകയാണ്. ആലക്കോട്ട് നിന്നും താമ്പൂറിലേക്ക് പോകുന്ന ഉദയഗിരി താമ്പൂർച്ചുരം റോഡ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയർന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
4: കണ്ണൂർ താബോറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബോർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. കണ്ണൂരിൽ മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറിലല്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മുതലപ്പുഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിന്

0: ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ്ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ്ഗാർഡിന്റെ കപ്പലും ഡോണിയ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്ന് ആരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടൽക്ഷോഭത്തിൽപ്പെടുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് സംവിധാനമൊരുക്കണമെന്ന് KCBC സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി മറ്റു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ OP ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരി പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് 3 ജില്ലകളിൽ മെഗാ ട്രേഡ് ഫെയറും സമ്മാന പദ്ധതികളുമായി സപ്ലൈകോ. ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
2: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്ക്, എറണാകുളം കല്ലൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, കോഴിക്കോട് ബീച്ച് എന്നിങ്ങനെ 3 ഇടങ്ങളിലായാണ് മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മറ്റ് സ്വകാര്യ സർക്കാർ സെക്ടറുകളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ട്രേഡ് ഫെയറിലുണ്ടാകും. മെഗാ ട്രേഡ് ഫെയർ ഓഗസ്റ്റ് 25 അവസാനിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ ആയിരിക്കും പ്രവർത്തനം. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും നടക്കും. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ നടത്തും.
0: നാടക പ്രവർത്തകൻ ഷിബു പാലാഴി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. സ്കൂൾ നാടകങ്ങളിലൂടെയും നാടക സംഘടനകളിലൂടെയും ശ്രദ്ധേയനായിരുന്നു. ഇടുക്കി മലങ്കര ഡാമിൽ വൻതോതിൽ രാസമാലിന്യം പടർന്നു. വെള്ളിയാമറ്റം വടക്കനാറിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകിയെത്തിയ രാസമാലിന്യത്തിന് പിന്നിൽ സമീപത്തെ ഫാക്ടറികളാണെന്ന സംശയം. 3 ജില്ലകളിലെ കുടിവെള്ള ജലസേചന പദ്ധതികളെ ബാധിക്കുന്ന സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: വെള്ളിയാമറ്റം വടക്കനാറിലൂടെ വ്യാപകമായി രാസവസ്തുക്കൾ ഒഴുകിയെത്തി മലങ്കര ജലാശയത്തിൽ പരന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് പടർത്തിയത്. പുലർച്ചെ മുതൽ കണ്ട ഈ പ്രതിഭാസം മണിക്കൂറുകളോളം തുടർന്നു. രാസമാലിന്യം മലങ്കര ജലാശയത്തിൽ വ്യാപകമായി പടരുകയും ഉപരിതലത്തിൽ വൻതോതിൽ എണ്ണപ്പാട രൂപപ്പെടുകയും ചെയ്തു. തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ മേഖലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സാണ് മലങ്കര ജലാശയം. 1,000,000 ഹെക്ടർ സ്ഥലത്തെ കൃഷിയിടങ്ങളിലും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു.
0: ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ച ക്വാട്ട അർഹരല്ലാത്തവർക്ക് നൽകാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KCB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ബിൽ തുകയും പലിശയും ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് അധിക ഇളവും ലഭിക്കും. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലുൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ

0: വരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക മുലയൂട്ടൽ വാരാചരണം തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമപ്രവർത്തക. അവതരണം ആമിന നജുമ. അമ്മയുടെ ഗർഭകാലത്തെ ചിന്തകളും അനുഭവങ്ങളും പോലും ഗർഭസ്ഥ ശിശുക്കളെ ബാധിക്കാറുണ്ട്. എന്നാൽ അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഒരു ജന്മം മുഴുവൻ അടർത്തിമാറ്റാൻ പറ്റാത്ത ആത്മബന്ധം കുഞ്ഞിനും അമ്മയ്ക്കുമിടയിൽ ഉണ്ടാകുന്നു. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന് കവി പറഞ്ഞതിൽ അമ്മയുടെ വാത്സല്യമാകുന്ന പാലെന്നും അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഓരോ കുഞ്ഞും നുകരുന്ന ഗുണങ്ങളെന്നും അർത്ഥം കൽപ്പിക്കാം. മുലപ്പാൽ കുഞ്ഞിന്റെ ആദ്യ അവകാശവും ഏറ്റവും മികച്ച ഭക്ഷണവുമാണ്. ഒരു കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഔഷധമാണ്, അമൃതാണ് മുലപ്പാൽ. കുഞ്ഞിന് പാൽ നൽകുന്നതിലൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തമാകുന്നതിനൊപ്പം ഇരുവർക്കും നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാകുന്നു. നവജാത ശിശുവിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രതിരോധത്തിനും മുലപ്പാൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിലുപരി മുലപ്പാൽ ഒരു സമ്പൂർണ്ണ ആഹാരവുമാണ്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിലെ ആന്റിബോഡികൾ കുഞ്ഞിനെ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പശുവിൻ പാലിനെ അപേക്ഷിച്ച് മുലപ്പാൽ എളുപ്പത്തിൽ ദഹിക്കുന്നു. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളിൽ മികച്ച ബുദ്ധിശക്തിയും തലച്ചോറിന്റെ വികാസവും കാണപ്പെടുന്നു. കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം, അലർജി എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മുലപ്പാൽ ഊട്ടുന്നതുകൊണ്ട് അമ്മയ്ക്കും നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രസവശേഷമുള്ള രക്തസ്രാവം കുറയ്ക്കാനും പ്രസവാനന്തരം ഗർഭപാത്രം വേഗത്തിൽ പഴയ നിലയിലേക്കാകാനും അമിത രക്തസ്രാവം തടയാനും സഹായിക്കുന്നു. ഗർഭകാലത്ത് കൂടിയ ശരീരഭാരം എളുപ്പത്തിൽ കുറയ്ക്കാനും സഹായകമാകുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കുന്നു. കൃത്രിമപ്പാലുകൾ വാങ്ങുന്നതിനുള്ള ഭീമമായ ചിലവ് ഒഴിവാക്കാമെന്നതും മുലപ്പാൽ എപ്പോഴും കൃത്യമായ താപനിലയിൽ യാതൊരു കേടുപാടുകളും കൂടാതെ ഉടനടി നൽകാൻ സാധിക്കുന്നു എന്നുള്ളതും കുഞ്ഞിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അമ്മയുടെ പാലിലുള്ള ആന്റിബോഡികൾ കുഞ്ഞിനെ വയറിളക്കം, ന്യൂമോണിയ, ചെവിയിലെ അണുബാധ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അമ്മയ്ക്ക് സ്തനാർബുദത്തിന്റെയും അണ്ടാശയാർബുദത്തിന്റെയും സാധ്യത കുറയ്ക്കാൻ മുലയൂട്ടൽ സഹായിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹത്തിന്റെയും ചില ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യതയും അമ്മയിൽ കുറയാൻ സഹായകമായേക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ മുലയൂട്ടിയില്ലെന്ന കാരണത്താൽ മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ നിർബന്ധമായും ഉണ്ടാകുമെന്ന് പറയാനാവില്ല. മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ചില അണുബാധകൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കാം. മുലപ്പാലിലൂടെ ലഭിക്കുന്ന സ്വാഭാവിക പ്രതിരോധശേഷി അവർക്ക് ലഭിക്കാത്തതാണ് അതിനു കാരണം. പിന്നീടുള്ള ജീവിതത്തിൽ അമിതവണ്ണം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത അല്പം കൂടുതലായിരിക്കാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതേസമയം ആവശ്യമായ സാഹചര്യങ്ങളിൽ ശരിയായ രീതിയിൽ തയ്യാറാക്കുന്ന ശിശു ഫോർമുല പാലും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നല്ലൊരു ഘടകമാകും. അത്തരം കുഞ്ഞുങ്ങളും നല്ല പോഷണവും കൃത്യമായ ആരോഗ്യ പരിചരണവും ലഭിച്ചാൽ ആരോഗ്യത്തോടെ വളരാറുണ്ട്. എത്രയൊക്കെ പഠനങ്ങൾ വന്നാലും ചില തെറ്റിദ്ധാരണകളും അജ്ഞാനവും ഏത് വിഷയത്തിലും ഉണ്ടാകാനിടയുണ്ടല്ലോ. അതിലൊന്ന് മുലയൂട്ടൽ സ്ത്രീ സൗന്ദര്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നതായിരുന്നു. എന്നാൽ ഈയിടെയായി ആ അഭിപ്രായത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അമ്മമാർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം ജോലി തിരക്കും മതിയായ അവധി ലഭിക്കാത്തതുമൊക്കെയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും അവബോധം വളർത്തുന്നതിനും കൂടിയാണ് മുലയൂട്ടൽ വാരാചരണം ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശ പ്രകാരം ജനനം മുതൽ ആദ്യ 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം കുഞ്ഞിന് നൽകുന്നതാണ് അഭികാമ്യം. തുടർന്ന് അനുബന്ധ ഭക്ഷണം ആരംഭിച്ചാലും 2 വയസ്സുവരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരുന്നത് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ മുലയൂട്ടൽ കുഞ്ഞിനും അമ്മയ്ക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഏറ്റവും നല്ല പ്രകൃതിദത്ത മാർഗമാണ്. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ മുലയൂട്ടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അതുകൊണ്ട് മാത്രം കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായും കരുതേണ്ടതില്ല. ശരിയായ പോഷകാഹാരവും വൈദ്യപരിചരണവും ലഭിച്ചാൽ കുഞ്ഞിന് ആരോഗ്യകരമായി വളരാൻ കഴിയും. ഓരോ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ലോക മുലയൂട്ടൽ വാരാചരണം ആചരിക്കുന്നു. അമ്മയുടെ മുലപ്പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക, മുലയൂട്ടലിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ ആചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകാരോഗ്യ സംഘടന, യുണിസെഫ്, വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ വാരാചരണം സംഘടിപ്പിക്കുന്നത്. ജനിച്ച് ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുന്നത് കുഞ്ഞിന് ഏറ്റവും നല്ല തുടക്കമാണ്. ആദ്യമായി ലഭിക്കുന്ന കട്ടിയുള്ള മഞ്ഞ നിറത്തിലുള്ള പാൽ കൊളോസ്ട്രം പ്രകൃതിദത്ത പ്രതിരോധ മരുന്നായി പ്രവർത്തിക്കുന്നു. കുഞ്ഞിനെ നിരവധി അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ഭർത്താവ്, വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ, മറ്റു കുടുംബാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലിടങ്ങളിലെ അംഗങ്ങൾ എന്നിവരുടെയൊക്കെ സഹകരണം ഓരോ അമ്മയ്ക്കും മുലയൂട്ടലിന് ആത്മവിശ്വാസം നൽകുന്നു. മുലയൂട്ടലിന്റെ ഗുണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, എല്ലാ അമ്മമാർക്കും ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുക, ആരോഗ്യകരമായ സമൂഹ നിർമ്മാണത്തിന് മുലയൂട്ടലിന്റെ പ്രാധാന്യം ഊന്നി പറയുക, ശിശുക്കളുടെ ആരോഗ്യവും പോഷക സുരക്ഷയും മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. അമ്മയുടെ മുലപ്പാൽ കുഞ്ഞിനെ ഏറ്റവും മികച്ച ആഹാരമാണെന്ന സന്ദേശം സമൂഹത്തിലാകെ എത്തിക്കുകയും മുലയൂട്ടലിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആചരണത്തിന്റെ ലക്ഷ്യമെന്നിരിക്കെ 2026 ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ പ്രമേയം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിംഗ്, ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റംസ്. അതായത്, മുലയൂട്ടലിന് മുൻഗണന നൽകാം, സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ സൃഷ്ടിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ സന്ദേശം അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും തൊഴിലിടങ്ങളുടെയും ആരോഗ്യരംഗത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു അമ്മയ്ക്ക് മുലയൂട്ടാൻ കഴിയണമെങ്കിൽ അവൾക്ക് പിന്തുണ ആവശ്യമാണ്. കുടുംബം, തൊഴിലിടം, ആശുപത്രി, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഈ ഉത്തരവാദിത്തത്തിൽ പങ്കാളികളാണ്. അമ്മയ്ക്ക് വിശ്രമം നൽകുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസിക പിന്തുണ നൽകുക, മുലയൂട്ടുന്നതിനുള്ള സ്വകാര്യത ഉറപ്പാക്കുക എന്നിവ കുടുംബം ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളാണ്. ഇക്കാലത്തെ അമ്മമാർ പുറത്തുപോയി ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് മതിയായ പ്രസവാവധി, മുലയൂട്ടാൻ അനുയോജ്യമായ സ്വകാര്യ ഇടം, ആവശ്യമായ ഇടവേളകൾ, കുഞ്ഞിനെ പരിചരിക്കാൻ സൗഹൃദപരമായ നയങ്ങൾ എന്നിവ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് 2026 പ്രമേയം ഊന്നി പറയുന്ന പ്രധാന സന്ദേശങ്ങൾ. ഗർഭകാലം മുതൽ തന്നെ മുലയൂട്ടലിനെ കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം നൽകേണ്ടത് ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. പ്രസവശേഷം ആദ്യ മണിക്കൂറിൽ മുലയൂട്ടാൻ സഹായിക്കുക, തെറ്റായ ധാരണകൾ തിരുത്തുക, അമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകുക എന്നിവയും ആരോഗ്യ പ്രവർത്തകരുടെ സഹകരണത്താൽ ഉണ്ടാകേണ്ടതാണ്. മുലയൂട്ടലിനെ കുറിച്ച് ഇന്നും ചില തെറ്റായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായത് ആദ്യപാൽ കളയണം എന്നതാണ്. ആദ്യപാൽ കുഞ്ഞിന് അത്യന്താപേക്ഷിതമാണ്. പിന്നെ സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതി അമ്മയ്ക്ക് മുലപ്പാൽ കുറവാണ് എന്നതാണ്. മിക്ക അമ്മമാർക്കും ആവശ്യത്തിന് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കുഞ്ഞിനെ ഇടയ്ക്കിടെ മുലയൂട്ടുന്നതാണ് പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം. ആദ്യ 6 മുലപ്പാൽ മാത്രം മതിയെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശമെങ്കിലും വേനൽക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധമായ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണം. ഇനി 2026 പ്രമേയത്തിൽ പറയുന്ന സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ പിന്തുണ, സമൂഹത്തിന്റെ കരുതൽ, ആരോഗ്യ സേവനങ്ങളുടെ തുടർച്ച, തൊഴിലിടങ്ങളിലെ സൌകര്യങ്ങൾ, സർക്കാർ നയങ്ങൾ, മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്ന പൊതുബോധം, ഇവയെല്ലാം ചേർന്ന ഒരു സുരക്ഷാ വലയമാണ്. കേരളം മാതൃശിശു ആരോഗ്യരംഗത്ത് രാജ്യത്തിന് മാതൃകയാണ്. ആരോഗ്യവകുപ്പ്, ആശാ വർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, നഴ്സുമാർ, ഡോക്ടർമാർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായകമാണ്. എന്നിരുന്നാലും എല്ലാ അമ്മമാർക്കും ഒരുപോലെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓരോ കുടുംബത്തിനും ചെയ്യാനാകുന്ന ചില കാര്യങ്ങൾ എന്തെന്നാൽ, മുലയൂട്ടുന്ന അമ്മയെ പ്രോത്സാഹിപ്പിക്കുക, അനാവശ്യ വിമർശനങ്ങൾ ഒഴിവാക്കുക, വിശ്രമത്തിനും പോഷകാഹാരത്തിനും സഹായിക്കുക, കുഞ്ഞിന് 6 മുലപ്പാൽ മാത്രം നൽകാൻ പിന്തുണ നൽകുക, ആവശ്യമായാൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടുക എന്നീ കാര്യങ്ങളാണ്. ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നവജാത ശിശുക്കളുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യത്തിന്റെ ഉറവിടം അമ്മയുടെ മുലപ്പാലും. അതുകൊണ്ട് 2026 ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സന്ദേശം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം. മുലയൂട്ടലിന് മുൻഗണന നൽകാം, സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ സൃഷ്ടിക്കാം, ഓരോ അമ്മയ്ക്കും ആത്മവിശ്വാസം നൽകാം, ഓരോ കുഞ്ഞിനും ആരോഗ്യകരമായ തുടക്കം ഉറപ്പാക്കാം. ഈ വാരാചരണത്തിന്റെ ഭാഗമായി ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, കൌൺസിലിംഗ്, പോസ്റ്റർ പ്രദർശനങ്ങൾ, മത്സരങ്ങൾ, റാലികൾ, സാമൂഹിക മാധ്യമ പ്രചാരണങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. മുലപ്പാൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിനും ഏറ്റവും സുരക്ഷിതവും സമ്പൂർണവുമായ ആഹാരവുമാണ്. ഓരോ കുഞ്ഞിനും മുലപ്പാലിന്റെ അവകാശം ഉറപ്പാക്കുകയും ഓരോ അമ്മയ്ക്കും മുലയൂട്ടാൻ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ലോക മുലയൂട്ടൽ വാരാചരണം ഒരു ആഘോഷം മാത്രമല്ല, ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള കൂട്ടായ പ്രതിജ്ഞ കൂടിയാണ്. മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓരോ കുഞ്ഞും ആരോഗ്യത്തോടെ വളരുന്നതിനും നമുക്കും വേണ്ട പിന്തുണ നൽകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, ലോക മുലയൂട്ടൽ വാരാചരണം.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഹയ്യാ ഹയ്യാ ഹയ്യാ ഹയ്യാ ഹയ്യാ. കിസാൻ വാണി.

0: രാജകുമാരിയിലെ സമ്മിശ്ര കർഷകനും വ്യാപാരിയുമായ ശ്രീ ഒ എ ജോണിന്റെ കാർഷികാനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് രാജകുമാരി സ്വദേശി ഒ എ ജോൺ എന്ന കർഷകനാണ്. കാർഷിക വൃത്തിക്കൊപ്പം മലഞ്ചരക്ക് വ്യാപാരത്തിലും മികവ് തെളിയിച്ച ഒ എ ജോൺ തൻ്റെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടന് എത്ര വയസ്സുണ്ട്? എത്ര നാളായിട്ട് ഈ കാർഷിക രംഗത്തും വ്യാപാര രംഗത്തും ഉണ്ട്?
2: എനിക്കിപ്പോൾ 65 വയസ്സുണ്ട്. ഞാനൊരു 15 വയസ്സ് മുതൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. കപ്പ, കാച്ചിൽ, ഇഞ്ചി ഇതുപോലുള്ള കൃഷികളാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. അന്നിവിടെ ഏലമൊക്കെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ.
1: ഈ വ്യാപാര രംഗത്ത് വന്നിട്ട് എത്ര കാലമായി?
2: വ്യാപാര രംഗത്ത് വന്നിട്ട് ഞങ്ങളിപ്പോൾ വന്നിട്ടൊരു 40 വർഷം തിരുമുകളിലായി.
1: അപ്പം ഈ 40 വർഷം മുമ്പും ഏലമായിരുന്നു അതോ ഈ വ്യാപാരം?
2: അന്ന് പുൽത്തൈലം ആയിരുന്നു മെയിൻ വ്യാപാരം. പുൽത്തൈലം, കുരുമുളക് അതൊക്കെ ആയിരുന്നു മെയിൻ വ്യാപാരം. നന്നായിട്ട് പുൽത്തൈലം കിട്ടുമായിരുന്നു ഇവിടെ. എല്ലാ മേഖലകളിലും തന്നെ പുൽത്തൈലം ഇഷ്ടംപോലെ ഉണ്ട്. ആ പുൽത്തൈലം സംഭരിക്കുക, അതുകൊണ്ട് ഇവിടുന്ന് ഗോതമ്പലത്തും കൊച്ചിയിലൊക്കെ കൊണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുരുമുളകിൻ്റെ പണി ആയി, പിന്നെ കുരുമുളകായി. അങ്ങനെ കുരുമുളകായി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കുറേ ആയിട്ടാണ് ഏലത്തിൻ്റെ പണി ആയത്.
1: ഏലം വന്നിട്ട് എത്ര കാലമായി കാണും നമ്മുടെ ഈ നാട്ടിൽ?
2: ഏലം നേരത്തെ ഉള്ളതാണ് ഇവിടെ. നേരത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് തമിഴ് ഏരിയയിലുള്ള തമിഴുകാരുടെ വമ്പൻ തോട്ടങ്ങളായിട്ടുണ്ടായിരുന്നു. അതൊന്ന് ബാക്കിയുള്ള എല്ലാം നമ്മുടെ എല്ലാ കയ്യിലുള്ള എല്ലാം കൃഷിഭൂമികളാണ്. ഈ കൃഷിഭൂമി ഏലമായിട്ട് ഇപ്പോൾ ഒരു 10-30 വർഷം, 40 വർഷത്തിനടുത്തായിട്ടുണ്ട്. ഈ മികച്ച ഏല കൃഷി തുടങ്ങിയിട്ടൊരു 10-20 വർഷത്തിൽ താഴെയായിട്ടുണ്ട്. അപ്പോൾ അതുക്കു മുമ്പ് ഒത്തിരി ഭൂമികളെല്ലാം നമ്മുടെ തരിശു ഭൂമികളെല്ലാം കപ്പ കാച്ചിലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ആ ഒരു കൊണ്ടൽ കൃഷികളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഏലം മാത്രമായി കൃഷി. അങ്ങനെ ഏലം നന്നായിട്ട് കടന്നു വന്നിട്ട് 10-20 വർഷം
1: എന്റെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു ഇവിടെയൊക്കെ കൃഷി? അതായത് പരമ്പരാഗതമായിട്ട് ഇവിടെ എന്തായിരുന്നു കൃഷി ചെയ്തിരുന്നത്?
2: എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ഭൂമിയിൽ, എന്റെ അടുത്തുള്ള ഭൂമിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടൽ കൃഷികൾ മാത്രമേ ഉള്ളൂ. കപ്പ, കാച്ചില്, ചേന, ചേമ്പ്, ഇഞ്ചി. ഇഞ്ചി ഒരു മെയിൻ കൃഷിയാണ്. ഇഞ്ചി കൃഷി നല്ല കൃഷി ഉണ്ടായിരുന്നു. എല്ലാവർക്കും തന്നെ ഇഞ്ചി കൃഷി ഉണ്ട്. 10-20, 50 തുലാം വെച്ച് ഇഞ്ചി നടും. ആ ചിലർക്ക് നല്ല വിളവ് കിട്ടും, ചിലർക്ക് വിളവ് വെച്ചാൽ മോശമായിരിക്കും. ഞങ്ങളൊക്കെ ഒരു ഞാനൊരു 80 ഈ ബിസിനസ് ആരംഭിച്ചതാണ്. 80 ബിസിനസ് ആരംഭിച്ച് ഞങ്ങൾ പച്ച ഇഞ്ചി ഇവിടുന്ന് എടുത്ത് ഇഞ്ചി ഉണക്കി ചുക്കാക്കുന്ന പരിപാടിയായിരുന്നു.
1: മാതാപിതാക്കളൊക്കെ എന്തായിരുന്നു ചെയ്ത കൃഷി പണികൾ തന്നെയായിരുന്നു?
2: മാതാപിതാക്കൾക്കെല്ലാം കൃഷിപ്പണിയായിരുന്നു. അവർക്ക് കൃഷി കാർഷിക മേഖല തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും കൃഷി കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞത്.
1: രാജകുമാരിയിലേക്ക് കുടിയേറി വന്നതാണോ? എവിടുന്നാണ് വന്നത്?
2: ഞങ്ങൾ രാജകുമാരിയിലേക്ക് കുടിയേറി വന്നതാണ്. ഞങ്ങൾ കോതമംഗലം ഭാഗത്തു നിന്ന് വന്നതായിരുന്നു.
1: അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ ആളുകൾ കുറവായിരുന്നു അല്ലേ? കർഷകരുടെ എണ്ണമൊക്കെ കുറവല്ലായിരുന്നു?
2: എൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ ചെറുപ്പം വരുമ്പോൾ എന്നോട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ കുറവായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഒരു വർഷം ആയില്ല ഞാൻ എനിക്കിവിടെ വരുമ്പോൾ. ഇന്നെനിക്ക് 65 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അന്നൊക്കെ ആളുകൾ വളരെ കുറവായിരുന്നാണ്. കുറേ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം ബന്ധപ്പെടാനൊക്കെ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് ആളുകൾ ഇങ്ങനെ വലിയ വനമായിരുന്നു. വനപ്രദേശമൊക്കെ വെട്ടിപ്പിടിച്ചും ഞങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് എടുത്തത്, വെട്ടിപ്പിടിച്ചെടുത്തതല്ല, പൈസ കൊടുത്ത് മേടിച്ചതാണ്. അന്ന് 250 രൂപ കൊടുത്ത് 4 ഏക്കർ സ്ഥലം അന്ന് വാങ്ങിച്ച് അങ്ങനെ ഇവിടെ വന്ന് താമസം തുടങ്ങിയതാണ്.
1: അപ്പം അന്ന് ഈ ഭക്ഷ്യാവശ്യങ്ങൾക്ക് എന്തായിരുന്നു? ഇപ്പോൾ പുൽത്തൈലമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭക്ഷ്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. കപ്പയല്ലാതെ മറ്റെന്തെങ്കിലും ഇപ്പോൾ നെൽകൃഷി ഉണ്ടായിരുന്നു ആ സമയത്ത്?
2: നെൽകൃഷി ഉണ്ടെന്ന്, കണ്ടം കൃഷിയുണ്ട്, പിന്നെ വിരിപ്പ് കൃഷിയുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ നോക്കുന്നുണ്ട് വിരിപ്പ് കൃഷി. അത് നന്നായിട്ട് കരനെല്ല് നല്ല വിളവുണ്ടായിരുന്ന സമയത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ കണ്ടം കൃഷി, നന്നായിട്ട് കണ്ടം കൃഷി ഉണ്ടായിരുന്നു.
1: ഈ വിരിപ്പ് കൃഷി എന്ന് പറയുമ്പോൾ വർഷത്തിൽ എത്ര തവണ അത് വിളവെടുക്കാൻ പറ്റും?
2: അത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ട് കൊടുക്കാൻ പറ്റും. കണ്ടം കൃഷി രണ്ട് പ്രാവശ്യം വിളവെടുക്കാം. കരകൃഷി ഒരു പ്രാവശ്യം ആയിട്ടാണ്.
1: സ്വന്തം വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു,
2: ഉൽപ്പാദിച്ചെടുക്കുമായിരുന്നു. കരനെല്ല് നല്ല വിളവ് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ കണ്ടം കൃഷി, പങ്കിനും പാട്ടത്തിനും ഒക്കെ ആയിട്ട് അന്ന് കണ്ടം കൃഷികളൊക്കെ ഇഷ്ടംപോലെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ചെയ്യാനുള്ളതെല്ലാം അങ്ങനെ സമ്പാദിക്കുമായിരുന്നു.
1: അന്ന് ഈ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഇന്നത്തെ പോലെ ഉണ്ടോ? ഈ
2: എൻ്റെ ഓർമ്മയിൽ വന്യമൃഗങ്ങളുടെ ശല്യം
1: കുറവാണ്.
2: ഈ ചെറുമൃഗങ്ങളുടെ ശല്യം അല്ലാതെ ആന അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പണ്ടുണ്ടാകാറെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ വെച്ചപ്പോഴൊന്നും പോലെ നടന്നില്ല. പിന്നെ വളക്കൂറ് കുറവുള്ള മണ്ണായിരുന്നു. ഇപ്പോൾ ഈ കപ്പകൃഷി മാത്രം ചെയ്തുകൊണ്ടിരുന്ന മണ്ണായിരുന്നു, വളക്കൂറ് കുറവായിരുന്നു. ഇന്നിപ്പോൾ ഒത്തിരി മണ്ണിൻ്റെ ഘടനയൊക്കെ മാറിപ്പോയി. ഏലകൃഷി ചെയ്തുകൊണ്ട് ഒത്തിരി വളങ്ങളും മറ്റു കാര്യങ്ങൾ നടത്തി ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്.
1: ഈ അന്നത്തെ ചെറിയ മൃഗങ്ങളുള്ളൂ പറഞ്ഞു, ഇപ്പൊ വന്യമൃഗങ്ങൾ കൂടുതലല്ല ഈ ഭാഗത്ത്?
2: ഇവിടെ നമുക്കിപ്പോൾ രാജകുമാരി പ്രദേശം അങ്ങനെ വന്യമൃഗങ്ങൾ ശല്യം വളരെ കുറവാണ്. ഈ ചെറുമൃഗങ്ങളൊക്കെ ഈ മുള്ളൻ പന്നി അതുപോലുള്ള ചെറിയ പൊരി ഉള്ളൂ. പിന്നെ അവർക്ക് നശിപ്പിക്കാൻ പറ്റിയ കൊണ്ടൽ കൃഷികളില്ലല്ലോ. ഇപ്പം ഏലകൃഷി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ശല്യങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ശല്യമൊന്നുമില്ല. പിന്നെ ഈ ചേന ചേമ്പ് അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ പന്നിയൊക്കെ വന്ന് കുത്തിക്കൊണ്ട് പോകുന്നുള്ളല്ലാതെ വേറെ ശല്യം അവരെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനില്ല.
1: എത്ര വർഷമായി കാണും ഈ കൃഷിയിൽ നിന്നൊരു മാറ്റം വന്നിട്ട്? ഇപ്പോൾ 40 വർഷത്തോളം ആയിന്ന് പറഞ്ഞു ഏലം കൃഷിയൊക്കെ തുടങ്ങി വെച്ചിട്ട്. എന്നാൽ അതിനുശേഷം പിന്നെ ഈ അതിനുശേഷം ഉണ്ടായിരുന്ന കൃഷി ഏതാണ്?
2: ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ് ഇതുപോലുള്ള കൊട്ടൽ കൃഷികളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചി കൃഷിയാണ് പിന്നെ തുടങ്ങിയത്. ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു ഈ പ്രദേശത്തൊക്കെ. രാജകുമാരി ഇഞ്ചിക്ക് ഗുണമേന്മ കൂടുതലുള്ള ഒരു ഇഞ്ചിയായിരുന്നു.
1: ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് രാജകുമാരി എന്നുള്ള ഇഞ്ചിക്ക് വിപണിയിൽ വില കൂടുതലായിരുന്നു. ശരിയാണോ?
2: ശരിയാണ്, വളരെ ശരിയാണ്. നമ്മുടെ ഈ ഓയിൽ ചുക്കിന് ഉപയോഗിക്കുന്ന ഇഞ്ചി എല്ലക്കല്ലൻ ചുക്കെന്ന് അറിയപ്പെടുന്ന രാജകുമാരി പ്രദേശമാണ്. ആ രാജകുമാരി പ്രദേശമുള്ള ഇഞ്ചിക്ക് ഇഞ്ചിയെ സംബന്ധിച്ച് അത് ഓയിൽ ചുക്ക് 100% ഓയിലാണ് അതിനകത്ത്. പിന്നെ പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ വിത്തുകളൊക്കെ മാറി മാറി നോക്കും, കുറേ ഒക്കെ ഒരു കണ്ടന്റ് ഓയിൽ കണ്ടന്റ് കുറയുന്നുള്ള, അല്ലാതെ നല്ല ഓയിൽ ചുക്ക് കിട്ടുന്ന സ്ഥലമാണ് രാജകുമാരി ഇഞ്ചി. ആ ഇഞ്ചി ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ ഇവിടുന്ന് ഞങ്ങൾ ചുക്കാക്കുന്നത് ഇവിടെ നിന്ന് തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോതമംഗലം അടുത്ത് തലക്കോട് എന്ന സ്ഥലത്ത്, അവിടെ ഈ സർക്കാരിൻ്റെ പാറ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ പാറ കിടപ്പുണ്ട്. അവിടെ ഇഷ്ടംപോലെ പണിയാൻ ആൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ലോഡ് ഓരോ ലോഡ് ഇഞ്ചിയുമായിട്ട് അവിടെ പാറയിൽ പോവും, അത് ചരണ്ടി അവിടെ ചുക്കാക്കി അവിടെ നിന്ന് കൊച്ചി കോലഞ്ചേരി കൊണ്ട് വിൽക്കുന്ന പരിപാടി ഞങ്ങളുണ്ടാകും. ഞങ്ങളൊരു 33 ചുക്ക് ഉണങ്ങാൻ ഉണങ്ങി ആ പണി ചെയ്തു. ഭയങ്കര ഒരു രസമുള്ള പണിയായിരുന്നു അവിടെ അന്ന്.
1: അതായത് ഇവിടെ കൃഷി ചെയ്തും നമ്മൾ അല്ലാതെ വാങ്ങുന്ന ഇഞ്ചി,
2: ഇവിടെ കൃഷി ചെയ്തും പുറത്തുനിന്ന് വാങ്ങുന്ന ഇഞ്ചി ഒക്കെയാണ്. ഈ പൗഡർ ചുക്കിൻ്റെ പണിയുള്ള ആളുകളൊക്കെ വയനാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഇഞ്ചി കൊണ്ടുവന്ന്, നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇത്രയും സൗകര്യമുള്ളൊരു പാറ സൗകര്യമുള്ളതും പണിക്കാരെ കിട്ടുന്ന ഒരു സ്ഥലവും വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്,
1: തലക്കോട് പോലെ.
2: അപ്പോൾ അങ്ങനെ അവിടെ ഒരു 3-4 പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര പണികളാണ്. അവിടെ അടുത്തവർക്കും വലിയൊരു ഉത്സവം പോലുള്ള ഒരു അവസരമാണ്. ഇന്നിപ്പോൾ അതൊക്കെ ഒത്തിരി മാറിപ്പോയി. ഇന്നിപ്പോൾ കുറേ ദിവസം ഉണ്ടെന്നുള്ളതല്ലാതെ അത്രയും തിരക്ക് പിടിച്ച പണികളൊന്നുമില്ല. അങ്ങനെയായിരുന്നു ഞങ്ങൾ ചുക്ക് ഉണങ്ങിക്കൊണ്ടിരുന്നത്.
1: അപ്പോൾ അവിടെ ഈ 6 അവിടെ പോയി താമസിച്ച് ഈ പണികൾ ചെയ്യും.
2: അവിടെ പാറയിൽ ഞങ്ങൾ ടെൻ്റ് കെട്ടി, ഇവിടുന്ന് കുറച്ച് പണിക്കാർ പോകും, ഞങ്ങളിപ്പോൾ അവിടെ പോയി നിൽക്കും. അവിടെ നിന്നുള്ള ചരണ്ടുകാരെ കൂട്ടി പണിക്കാരെയും കൂട്ടി ഇത്, അപ്പോൾ അന്നേരം തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഈ ലോഡ് വന്നുകൊണ്ടിരിക്കണം, ചരണ്ടി ഇട്ടുകൊണ്ടിരിക്കണം. 4-5 കൂടുമ്പോൾ ഒരു ലോഡ് ചുക്കാവും, അടുത്ത് പിന്നെ ആ ചെറിയ ഇട്ടത് പിന്നെ ചുക്കാവും, അങ്ങനെ ചുക്കും വരും. അങ്ങനെ ഒരു 3-4 പണിയുണ്ടാകും.
1: ഇഞ്ചി ഇപ്പോൾ ഒരു ചുക്കാക്കി മാറ്റുന്ന ആ പ്രോസസ്സ് എങ്ങനെയാണ്?
2: ഇഞ്ചി ചെയ്ത് ഈ ചാക്കിനാണ് അവിടെ ചരണ്ടുന്നത്. നമ്മൾ ചരണ്ടെന്ന് പോലെ അത്ര നല്ല ഭംഗിയുള്ള ചരണ്ടല്ല, എങ്കിലും ഒരു ചാക്കിന് പെണ്ണിന് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് 10 അറുത്തു
1: ഒരു ചാക്ക്,
2: പിന്നെ 12 പിന്നെ ഒരു 15-30 ആയി. അപ്പോൾ അത് ചരണ്ടി കനം കുറച്ച് പാറയിൽ നിരത്തുക, പണിക്കാരെ കൂട്ടി നിരത്തിയിട്ട് ഒരു 3-4 കഴിയുമ്പോൾ തടുത്ത് കൂട്ടിയിട്ട് ഈ ഓടിക്ക് ആളിരുന്ന് പയ്യെ തിരുമ്മി അതിൻ്റെ തൊലിയൊക്കെ പൊട്ടിച്ച് ഇടും. ഒരു 3-4 കഴിഞ്ഞിട്ട് അത് ഒരു 5-6 കഴിയുമ്പോൾ അതിനകത്ത് പച്ച ഉള്ളത് തിരിഞ്ഞെടുക്കും. അപ്പോൾ 7-8 ആകുമ്പോൾ നല്ല ഫ്ലേവർ ചുക്കാവും, ചുക്കുരാട്ടാവും, അങ്ങനെ മാറ്റി ഉണക്ക് തീരും. അവിടുത്തെ ചൂടും പാറയുടെ ചൂടൊക്കെ വെച്ച് പെട്ടെന്ന് ഒരു 8 കൊണ്ട് നല്ല ഫ്ലേവർ ചുക്ക് കിട്ടുന്നുണ്ട്.
1: അതായത് മഴയില്ലെങ്കിൽ
2: മഴയുണ്ടെങ്കിൽ ഇത് വാരിക്കൂട്ടാനൊന്നും അത്ര പറ്റില്ല, ഇത്രയും നേരം നിങ്ങൾ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. കുറേ ചുക്കിന് ഇച്ചിരി കറവില് പറ്റും, എണ്ണമായി ഇച്ചിരി കുറയും എന്ന് മാത്രമേ ഉള്ളൂ.
1: മഴ വന്നാൽ
2: നമുക്ക് ഇച്ചിരി വെയിറ്റും കുറയും ചുക്കിൻ്റെ, അത് കൂടുതൽ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല മഴ കാരണം വിചാരിച്ച്. പക്ഷേ പൗഡർ ചുക്കിന് അങ്ങനെ ഇല്ല, നട അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചീഞ്ഞ് പോകും, അഴുകി പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ആര് കുറവാണ് ചുക്കിന്, നാടൻ ചുക്കിന്. ഈ എല്ലക്കല്ലൻ ചുക്കിന് അങ്ങനെ നല്ല ആരുള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു മഴ പെയ്താലും അത്ര പ്രശ്നങ്ങളില്ല.
1: അന്ന് ഈ ഇഞ്ചി കൃഷിയുള്ള സമയത്ത് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഇഞ്ചി പച്ചയ്ക്ക് കൊടുക്കാറുണ്ടോ? അതായത് സംസ്കരിക്കാതെ കൊടുക്കാറുണ്ടായിരുന്നു?
2: സംസ്കരിക്കാതെ ഞങ്ങൾ വല്ലപ്പോഴും ആരെങ്കിലും വന്ന ഞങ്ങൾക്ക് മിച്ചം വന്ന ആരെങ്കിലും ഇങ്ങനെ ചരണ്ടുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഈ കറിക്കൊക്കെ തമിഴ്നാട്ടിലൊക്കെ വല്ലപ്പോഴും ഒക്കെ കയറി പോകാറുണ്ടാവും, ഓരോ ലോഡൊക്കെ കയറി പോകാറുണ്ടാവും. പച്ചയ്ക്ക് വളരെ കുറവാണ് കയറി പോകണം. ഈ ചുക്കിൻ്റെ പണി തുടങ്ങി പിന്നെ ചുക്കിനോടുള്ള പണിയായി കൂടുതൽ. ആരെങ്കിലും പച്ചയ്ക്ക് വേണ്ടി ചോദിച്ചാലും കൊടുക്കാത്ത അവസരം ഞങ്ങൾ ചുക്കിനാക്കുക.
1: ഇതിൻ്റെ വിപണി എവിടെയായിരുന്നു?
2: ഇതിൻ്റെ വിപണി നമ്മുടെ എല്ലക്കല്ല ചുക്കിൻ്റെ വിപണി കോലഞ്ചേരി സിന്തറ്റ് എന്നും പറഞ്ഞൊരു കമ്പനിയുണ്ട്, ആ കമ്പനിയിലായിരുന്നു ഇതിൻ്റെ വിപണി. പിന്നെ വല്ലപ്പോഴൊക്കെ എന്താ കൊച്ചിയിൽ കൊണ്ടുവയ്ക്കാറുണ്ടായിരുന്നു, പെറ്റു വെച്ചിട്ട് വേറെ പാർട്ടിക്ക് കൊടുക്കാനൊക്കെ ആയിട്ട്. ഇവരെ ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഓയിൽ എടുക്കുന്ന ഒരു കമ്പനി അവിടെയാണ്, കോലഞ്ചേരിയിലാണ്. ആ കമ്പനിക്കാരുമായിട്ട് അഗ്രിമെൻ്റ് വെച്ച് അവർക്കാണ് ചുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഇവിടുന്ന് പണിയാനൊക്കെ, അവിടുന്ന് ചുക്ക് കൊണ്ട് പണിയാൻ പോകുന്ന ആളുകൾ വേറെ ഉണ്ടായിരുന്നു ഒത്തിരി പേര്.
1: ഈ അതിനുശേഷം ഇവിടെ കൃഷി എവിടെയൊക്കെയായിരുന്നു? സ്വന്തം പറമ്പിലാണോ പാട്ടത്തിനടുത്തും കൃഷി ഉണ്ടായിരുന്നു?
2: സ്വന്തം പറമ്പിൽ ഞങ്ങൾ കുറേ കാലം ഇവിടെ ചെയ്യും, ഞങ്ങൾ ചെയ്തു. പിന്നെ ഇവിടെ നിന്നുള്ള ഇഞ്ചി കളക്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ കൃഷിയായിട്ട് വിയൽഡാവ് എന്ന് പറഞ്ഞ സ്ഥലം, നമ്മുടെ ബോഡി വെട്ടിനടുത്ത്, നമ്മുടെ ചിന്നക്കനാലിൻ്റെ താഴ്വരയായിട്ട് നമ്മുടെ വിയൽഡാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മുടെ കേരളത്തിൻ്റെ ബൗണ്ടറിയാണ്, അവിടെ ഈ തമിഴ്ക്കാരുടെ ഭൂമിയുണ്ട്. പാട്ടത്തിനടുത്ത് അപ്പം നല്ല വളക്കൂറുള്ള മണ്ണ അവിടെ. അവിടെ ഇഞ്ചി നട്ടു കഴിഞ്ഞാൽ 1 ഇഞ്ചിക്ക് 1 ഗ്രാം 25 ഗ്രാം 30 ഗ്രാം ഇഞ്ചി വരെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 10-13 അവിടെ തന്നെ ഇഞ്ചി തന്നെ കൃഷി ചെയ്തു. അദ്ദേഹത്തിൻ്റെ 14 അവിടെ

0: അളവ് നമുക്ക് ലഭിക്കും.
1: 1 കിലോ ഇഞ്ചി തൊട്ട് നമുക്ക് 20 കിലോ ഇഞ്ചി വരെ കിട്ടാം,
2: കിട്ടാം
1: ചിലപ്പോൾ അത് ഇരട്ടി വരെ കിട്ടാം. അതായത്
2: ഇപ്പോൾ
1: ഒരു
2: കുറഞ്ഞു.
1: കിലോ 2 കിലോ വരെ കിട്ടാം. വിളവ് മോശമാകുമ്പോൾ അങ്ങനെ കിട്ടും. നല്ല വളക്കൂറുള്ള മണ്ണിലും നല്ല നമ്മുടെ നല്ല പണിയും ഒക്കെ ചെയ്ത് കൊണ്ട് കൊടുത്താൽ 20 കിലോ ഇഞ്ചി വരെ നമുക്ക് കിട്ടാം. 20 കിലോ 25 കിലോ വരെ കിട്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
0: ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് ഇഞ്ചിക്ക്?
1: ഇപ്പം ഏകദേശം 350-400 ഒക്കെ വരെ ഉണ്ട്. ചില്ലറ ഇഞ്ചിക്ക് കറിക്കൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെ. ഇവിടെ ഇഞ്ചി കൃഷി അങ്ങനെ കാര്യമായിട്ട് ഒത്തിരി വിൽക്കുന്ന സമ്പ്രദായം ഇല്ല ഇവിടെ. ഇവിടെ കുറച്ച് കറി ഇഞ്ചിക്കൊക്കെ ആയിട്ടാണ് പോണത്. അതൊക്കെ 350-400 ഒക്കെ വിലയുണ്ട്.
0: മറ്റു വിളകളെ അപേക്ഷിച്ച് അധ്വാനം കൂടുതൽ വേണ്ടി വരുന്നൊരു കൃഷിയാണോ ഇഞ്ചി കൃഷി?
1: അധ്വാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രം വലിയ അധ്വാനമൊന്നും വേണ്ട. നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് കുറേശ്ശെ ചെറിയ ചെറിയ പണികളാണ്. ആ പണികൾ കൃത്യം സമയത്ത് ചെയ്യണമെന്ന് മാത്രമുള്ളൂ. അത് ഏലത്തിനാണെങ്കിലും അത് തന്നെ. ഏലത്തിന് ഇപ്പം 5 ദിവസം കഴിയുമ്പോൾ മരുന്നടിക്കണം, 20 ദിവസം കഴിയുമ്പോൾ മരുന്നടിക്കണം, മറ്റേ കാര്യങ്ങൾ നോക്കണം. അത് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പണികളുണ്ട്. ആ പണികൾ കൃത്യസമയത്ത് ചെയ്യണം. മഴയുള്ളപ്പോൾ വളം കൊടുക്കണം, അങ്ങനെയുള്ള പണികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമുള്ളൂ. വലിയ അധ്വാനമുള്ള പണികളല്ല ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ പിന്നെ.
0: ഇപ്പോൾ ഇഞ്ചി ഇവിടെ കൃഷി ചെയ്തത് ഉണക്കാനായിട്ട് ഇത്രയും കിലോമീറ്റർ അകലെ തലക്കോട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു മനോഭാവം എന്തായിരുന്നു? അന്ന് അത് പൂർണ്ണമായിട്ട് അവർ സഹകരിക്കുമായിരുന്നു. അവിടുത്തെ ആളുകളുടെ ഒരു മനോഭാവം എന്തായിരുന്നു?
1: ഞങ്ങൾ ആദ്യമൊക്കെ 80-90 കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഒരു സഹകരണമായിരുന്നു. കാരണം ഈ തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ടൗണിൻ്റെ തെക്ക് വശത്തായിട്ടൊരു 1000 ചില്ലുവാനം വീടുകൾ സർക്കാർ 1 ഏക്കർ വെച്ച് കൊടുത്ത ഭൂമി കൊടുത്ത ആളുകളാണ്. അപ്പോൾ അവർക്കൊരു വശം എന്ന് പറഞ്ഞാൽ ഈ ഊന്നേല് ഭാഗം തലക്കോട് ഭാഗത്തേക്ക് കുറച്ച് പണികളുള്ളൂ. ഒരു വശം രണ്ട് വശം മുഴുവൻ ഈ മറ്റേ വനമാണ്. അവർക്ക് വേറെ പണികളില്ല. അപ്പോൾ അവർക്കൊരു ഉത്സവമായി ഈ 3-4 മാസത്തേക്ക്. അന്നൊക്കെ ഞങ്ങൾ ഈ ഇഞ്ചിയും കൊണ്ട് ചെല്ലുന്ന ആളുകളെ അവർക്ക് കാണുമ്പോൾ അവർക്കൊരു വലിയ ഉത്സവം പോലെയാണ്. സ്കൂളിൽ പോകുന്ന കൊച്ചു വരെ അന്ന് 2 ആക്കി ഇഞ്ചിയറിൻ്റെ ചേ സ്കൂളിൽ പോകേണ്ടായിരുന്നു രാവിലെ വന്ന്. അവൻ സ്കൂൾ വിട്ട് വന്നും വീണ്ടും 2 ആക്കി ഇഞ്ചിയറിനൊരു ഉത്സാഹം. അവർക്ക് അങ്ങനെ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും, പിള്ളേരും മുതൽ വലിയ ആളുകൾക്കും വരെ. അപ്പോൾ ഭയങ്കര സഹകരണമായിരുന്നു അവർക്കൊക്കെ.
0: ഈ സമീപകാലത്ത് ആ ഭാഗത്തോടെയൊക്കെ പോയിട്ടുണ്ടോ? അവിടെ ഇപ്പോഴും ഈ പണികൾ തുടരുന്നുണ്ടോ?
1: ഞാനൊരു ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് ചുമ്മാ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ നമ്മുടെ പാറകളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി ആളുകളെ കേട്ട് കണ്ട് പത്താൻ പറഞ്ഞു. പക്ഷേ ചെറിയ പണികളുള്ളൂ ഇപ്പം. അന്നത്തെ പോലുള്ള അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പാറയിലും ഒരു 10-15 പാറകളുണ്ട്, വലിയ പാറകൾ. അതെല്ലാത്തും തന്നെ ഫുള്ളായിട്ട് ആളുകളുണ്ടാകും. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം കുറേശ്ശെ ആളുകളൊക്കെ അവിടെ നിന്ന് നാടൻ ഇഞ്ചിയും മറ്റൊക്കെ പണിയുന്ന ഒരു സമ്പ്രദായം ഉള്ളതാണ്.
0: എനിക്ക് അത്ഭുതമായി തോന്നിയത് ഈ വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് ഇഞ്ചി വരുമായിരുന്നു എന്നാണ്. അതെന്താണ് അങ്ങനെ ഒരു കാരണം? വയനാട്ടിൽ ഈ പാറ ഇല്ലാത്തതുകൊണ്ടാണോ?
1: വയനാട്ടിൽ ഇത്രയും സൗകര്യം ഇല്ല അവിടെ. അതല്ല ഞാൻ പറഞ്ഞു, കേരള സംസ്ഥാനത്ത് ഇത്രയും സൗകര്യം ഉള്ള, ഇത്രയും പണിക്കാരുള്ള, നമുക്ക് ചണ്ടി സമയത്ത് കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഇല്ല. അതുകൊണ്ടാണ് തലക്കോട്ടേക്ക് അന്ന് വന്നുകൊണ്ടിരുന്നത്. ഇഷ്ടം പോലെ 10-50 ലോഡ് ഒരു പാർട്ടിക്ക് ചണ്ടി ഇടാവുന്ന സ്ഥലം പോലെ ഓരോ പാറകളുണ്ട്. അങ്ങനെ 10-15 ടീമിന് പണിയാവുന്ന പാറകളാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർ ഓരോ സീസൺ ആകുമ്പോൾ ഓരോ പാറ പോയി പിടിക്കുക. ആ പാറയ്ക്കൊക്കെ ഓരോ പാറ പേരുണ്ട്. ഞോഞ്ഞുമ്മോ പാറ, ജാനു പാറ, ചേറ്റുകുഴി പാറ, അങ്ങനെ ഓരോ അഡ്രസ്സിലങ്ങ് അറിയപ്പെടുക പാറ.
0: അപ്പോൾ ഇതിന് വാടക എന്തെങ്കിലും നമ്മൾ കൊടുക്കണോ?
1: വാടകയൊന്നും കൊടുക്കണ്ട, സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഏരിയ അല്ല. അപ്പോൾ അവരോടൊന്ന് ഒന്ന് ജസ്റ്റ് പണി കൊടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് ഒരു അനുമതി മേടിച്ച് പണി തന്നതല്ല. അവർക്കും എല്ലാം നല്ല സഹകരണം അവരും. കാരണം അവിടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒത്തിരി പൈസയ്ക്ക് ക്ഷാമം ഇല്ലാതെ ഗുണം കിട്ടുന്നൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം നല്ല സഹകരണമാണ്.
0: അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു ഇതിന് ശേഷം ഇപ്പോൾ മഴയൊക്കെ പെയ്താൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റും?
1: മഴ പെയ്താൽ നമ്മൾ ഉള്ള ആൾക്കാരെ വെച്ച് കുറച്ചൊക്കെ കുറേ ആൾക്കാരവിടെ ഉള്ളവരൊക്കെ കൂടും നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളൊരു 3-4-5 ലോഡൊക്കെ ഇഞ്ചി കെട്ടിട്ടേക്കുമ്പോൾ അത് വാരാനും കൂട്ടാനും നമുക്ക് പറ്റില്ല. ചുക്കായി കിടക്കുമ്പോൾ വാരി കൂട്ടാൻ നമ്മൾ ശ്രമിക്കും. അവിടെ അടുത്ത് ചെണ്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് കൂടി കുറച്ചൊന്ന് വാരി കൂട്ടുക. അല്ലെങ്കിൽ മഴ നനയല്ലാതെ വേറെ മാർഗ്ഗമില്ല.
0: അപ്പോൾ എല്ലാ പാറകളിലും ഇങ്ങനെ വാഹന സൗകര്യം ഉണ്ടായിരുന്നു ഒന്ന്?
1: ആ മിക്കവാറും പാറകളിലേക്ക് വണ്ടി കയറി ചെല്ലാനുള്ള സൗകര്യവും കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന അവിടെ തന്നെ ഇച്ചിരി മണ്ണൊക്കെ മാറ്റി നമ്മൾ ശരിയാക്കാനുള്ള സംവിധാനം ചെയ്ത് പാറയിലേക്ക് വണ്ടി കയറി നിൽക്കുന്ന സംവിധാനമുണ്ട്.
0: അതിനുശേഷം ഇവിടെ വന്നപ്പോൾ പിന്നെ പുൽത്തൈലം, കുറച്ചു കാലം പുൽത്തൈലത്തിന്റെ കൃഷിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു അല്ലേ? അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി എങ്ങനെയാണ്?
1: അന്ന് പുൽത്തൈലം എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ഏക്കറാണെങ്കിലും ഭൂമിയുള്ളവർക്കെല്ലാം പുൽകൃഷി അല്ലാതെ വേറെ ഒന്നുമില്ല. മിക്കവാറും ഒരു 5-6 7 വീടിനടുത്ത് വീടിന് ഒരു വാറ്റുവരെയും സംവിധാനം പുല്ല് വാറ്റാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി പുല്ല് വാറ്റി തൈലം എടുത്ത് ഒരു 2-2.5 മണിക്കൂറാണ് ഒരു ചെമ്പ് പുല്ല് വാറ്റിയെടുക്കണെങ്കിൽ. അപ്പോൾ അതിന് വാറ്റി അതിൻ്റെ തൈലം ഊറ്റിയെടുത്ത് സംഭരിച്ചാണ് ഇത് കൊണ്ട് വിൽക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആ തൊട്ട ഏറ്റവും അടുത്തുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഈ സാധനം മുറിച്ച് കൊടുത്ത് ആളുകളെ കൂട്ടി മുറിച്ച് അപ്പോൾ ഒന്നൊരു കൈക്കാം. ഒരു കൈ എന്ന് പറഞ്ഞാൽ 2 മുടിയാണ്. 2 മുടിക്ക് അതിന് പൈസ കൂടും. അങ്ങനെ മുറിച്ച് കൊണ്ടുപോയി അപ്പോൾ വാറ്റി തൈലെടുക്കുന്ന സമ്പ്രദായമാണ്. അപ്പോൾ അതിൻ്റെ ഈ പുല്ല് ചണ്ടും നമുക്ക് വളത്തിന് ഉപയോഗിക്കാം. തൈലം പൈസയ്ക്ക് ഉപയോഗിക്കും, മറ്റേ ചണ്ട് വളത്തിന് ഉപയോഗിക്കും, കാർഷിക ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ചാണാനായിട്ട് മാറും കൂട്ടിയിട്ടാണ്. അങ്ങനെ നല്ല ഉപകാരം, അതുപോലെ ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു അതൊക്കെ, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു. അതൊക്കെ
0: എന്ത് തരം പുല്ലാണ് ഈ വാറ്റി തൈലോട്?

0: ഉപയോഗിക്കുന്നു.
1: തെരുവാപ്പുല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പം അതൊക്കെ എന്തൊക്കെയോ ചെറിയ പേരൊക്കെ ഉണ്ടായിരുന്നതിന്. തെരുവുപുല്ലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കണേ.
0: ഇതിൻ്റെ ഒരു വിപണി എവിടെയായിരുന്നു?
1: ഇതിൻ്റെ വിപണിയും മറ്റേ കോതമംഗലം കൊച്ചി ഒക്കെയാണ്. കോതമംഗലത്തായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിക്ക് പോകാറുന്നു. ഇവിടുന്ന് സംഭരിച്ച് ഇവിടുന്ന് ഞങ്ങൾ കടയിൽ കുറേയായിട്ട് സംഭരിച്ച് ഒരു 100, 200 കിലോയൊക്കെ ആകുമ്പോൾ വണ്ടിയും വിളിച്ച് ഇവിടുന്ന് പോകുക, അല്ലെങ്കിൽ ലൈൻ ബസ്സിനൊക്കെ അന്ന് കയറ്റി കൊണ്ടുപോകാറുന്നു. പിന്നെ പിന്നെ വണ്ടി വിളിച്ചുകൊണ്ട് പോകാറുന്നു. അങ്ങനെയാണ് അതിൻ്റെ വിപണി കണ്ടെത്തിക്കൊണ്ടിരുന്നത്.
0: ഇപ്പോഴും നല്ല വിലയുള്ളൊരു ഉൽപ്പന്നമാണ്,
1: നല്ല വിലയുള്ളൊരു ഐറ്റമാണ് ഇപ്പോൾ തൈലം. ഇപ്പോൾ ഈ മറയൂര പ്രദേശമൊക്കെ കുറേശ്ശെ മാറ്റും തൈലുണ്ട്. അതൊന്നും ഒറിജിനൽ തൈലമൊന്നും അല്ല തൈലം നമുക്ക് കിട്ടണേ. നല്ല ഒറിജിനൽ തൈലം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്മെല്ലും നല്ല നമ്മുടെ മേത്തൊക്കെ നമുക്ക് പറ്റിയ അപ്പോൾ അതിൻ്റെ അത്ര തന്നെ നമുക്ക് അതിൻ്റെ വിവരം അറിയാം. ഇപ്പം അത്ര നല്ല ഒറിജിനലും പറ്റി ആയിരിക്കില്ല, മറയൂര കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് അത് നേരിട്ട് കിട്ടില്ല.
0: ഈ അതിനുശേഷമാണ് ഏലം കൃഷി അല്ലേ? ഏലം കൃഷി ഇപ്പോൾ
1: അതിനുശേഷമാണ് ഏല കൃഷി. ഏല കൃഷി തുടങ്ങിയോടുകൂടി ഞർലാനി എന്ന ഏലം വന്നതോടുകൂടി സർവ സ്ഥലത്തും ഇത് പിടിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പുൽത്തേല കൃഷി എല്ലാം നശിപ്പിച്ച് അവിടെ ഏലം വെച്ചു. വേണ്ട 90% സ്ഥലങ്ങളും ഏലകൃഷിയായിട്ട് മാറി. വേറെ കൊണ്ട കൃഷികളും ഓരോ ഒന്നുമില്ലാത്ത അവസ്ഥയായി പോയി.
0: ഈ ഞെല്ലാണി ഏലം വരുന്നതിന് മുമ്പ് ഏതിനും ഏലമാണ് ഇവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നത്?
1: ബൾക്ക് മൈസൂർ എന്ന് പറയുന്ന ഒരു ഏലമായിരുന്നു. അതിന് കാവളുടെ കുറവാണ്, പെട്ടെന്ന് അതിൻ്റെ സീസൺ തീരും. അത് നല്ല ചോലയുള്ളിടത്ത് മാത്രമേ ഇത് പിടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഞെല്ലാണി വന്നത് പിന്നെ അതിനകത്ത് ഈ ചോലയൊന്നും പ്രശ്നമല്ല. നല്ല വളക്കൂറ് മാത്രം മതി, അതിന് പണി ചെന്നാൽ മതി, അതിന് നന്നായിട്ട് കായ ഉണ്ടാകുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും തന്നെ ചെറിയ ചെറിയ ചോലകൾ പിടിപ്പിച്ചുകൊണ്ട് ആൾക്കാരെല്ലാം കംപ്ലീറ്റ് ഏല കൃഷിക്ക് മാറി.
0: ഇപ്പോൾ ഏലം മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ് ഇപ്പോൾ?
1: പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ സംബന്ധിച്ച് നല്ല വിലയുള്ള ഒരു സമയമാണ്. ഈ സീസണും കഴിഞ്ഞ സീസണൊക്കെ നല്ല വില കിട്ടി കൃഷിക്കാർക്ക്. പക്ഷേ ഈ സീസണും വിലയുണ്ട്, പക്ഷെ പിന്നെ വിളവ് വളരെ മോശമായിട്ട് വരുവാണ്. കാരണം കാലാവസ്ഥ മോശമായതുകൊണ്ട് ഏലക്കായ്ക്ക് ചെടിക്ക് വള്ളി ഉണ്ടായിട്ടുണ്ട്, പൂ പിടിച്ചിട്ടില്ല, കായ ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ കാ അത് കഴിഞ്ഞ് 5-6 കാ കമറി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അടുത്ത എടുക്കേണ്ട രണ്ട് എടുപ്പിന് എടുക്കേണ്ട കായ കമറിപ്പോയി. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരു സെപ്റ്റംബറൊക്കെ കഴിയുമ്പോഴത്തേനും ചെറിയൊരു പ്രതീക്ഷയിലാണ് കൃഷിക്കാരുള്ളത്.
0: ചേട്ടന് ഏലക്കാ വ്യാപാരി കൂടിയാണല്ലോ, അപ്പോൾ ഈ സമീപകാലത്ത് ഇത്രയും വില വന്നൊരു സമയം വേറെ ഉണ്ടായിട്ടുണ്ടോ?
1: സമീപകാലത്ത് ഇതിനു മുമ്പൊരു 4000 രൂപ, 2018-19 കാലഘട്ടത്തിലൊരു 4000 രൂപ വില വന്നായിരുന്നു. അത് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് കുറഞ്ഞു പോവുകയും ചെയ്തു. കോവിഡിൻ്റെ അസ്ഥിതി വന്നതോടെ പെട്ടെന്ന് കുറഞ്ഞു പോയത്. അത് കഴിഞ്ഞ പിന്നെ ഇപ്പോഴാണ്, അത് കഴിഞ്ഞ പിന്നെ 2 സീസൺ, കഴിഞ്ഞ സീസണും ഈ സീസണൊക്കെ നല്ല വില കിട്ടി. ഒരു 3000 രൂപ മുകളിൽ വില കിട്ടുക എന്ന് പറയുമ്പോൾ നല്ല വിലയാണല്ലോ. ഇപ്പോഴും 3000 രൂപ 3100 രൂപ വില ഇപ്പോഴും ഉണ്ട് നല്ല വില കഴിക്കുക.
0: ഇതോടൊപ്പം തന്നെ ഈ വില കൂടിയപ്പോൾ തന്നെ കൃഷിച്ചെലവുകളും വർദ്ധിച്ചു എന്നാണ് കർഷകർ പറയുന്നത്. എന്താണ് അത്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ?
1: തീർച്ചയായിട്ടും അതെ, കൃഷിച്ചെലവൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം മരുന്നിനെല്ലാം വില കൂട്ടി, വളത്തിന് വില കൂട്ടി, ഒരു പാക്ടംബോസ് അതുപോലുള്ള വളങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായി. അപ്പം കൃഷി എല്ലാത്തിനും വില കൂട്ടിയിട്ടുണ്ട്. അപ്പം കൃഷിച്ചെലവ് കൂടിയതുകൊണ്ട് ഈ വിളവും കുറഞ്ഞുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് ചെയ്തോണ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞൊരവസ്ഥയിലേക്കാണ് മാറേ. വിളവ് നന്ദി ഇനി കുറച്ചുകൂടെ വിളവ് ഉണ്ടായില്ലെങ്കിൽ ബുദ്ധിമുട്ടായി.
0: ഇത്തവണ ഒരു സീസണിൽ ഒരു വിളവെടുപ്പ് മുടങ്ങി എന്നാണ് പറഞ്ഞത് അല്ലേ?
1: ഒന്നോ രണ്ട് വിളവെടുപ്പ് മുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഇലക്കാവുണ്ട്, ഇപ്പോൾ ഇപ്പോഴും അടുത്ത പ്രാവശ്യമൊക്കെ എടുക്കേണ്ട കായകളൊക്കെ ഒത്തിരി ഈ കമറി പോയേക്കണുണ്ട്. അപ്പോൾ രണ്ട് വിളവെടുപ്പ് വേണമെന്ന് കുറച്ചൊന്ന് പറയാം.
0: നല്ല ഉൽപ്പാദനമുള്ള ഒരു തോട്ടത്തിൽ എത്ര തവണ വിളവെടുക്കാൻ കഴിയും ഏകദേശം?
1: നല്ല ഉൽപ്പാദനമുള്ള തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് തോട്ടം ഒരു ഒന്നോ രണ്ടോ കായും പഴവും കരിങ്കായും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40 ദിവസം 50 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെന്ന് നമുക്ക് ആ 2-3 കായ എടുക്കാവുന്ന സംവിധാനം. അപ്പോൾ ഒരു 6 പ്രാവശ്യം 5 പ്രാവശ്യം 6 പ്രാവശ്യം ഏലക്കായ എടുക്കാം നമുക്ക് ഒരു തോട്ടത്തിൽ നിന്ന് നല്ല വിളവാണെങ്കിൽ. ഇതിപ്പോൾ അത്രയും പറ്റുമെന്ന് തോന്നുന്നില്ല.
0: ഒരു ചെറിയൊരു വ്യാപാരി കൂടി ആയിട്ട് ചോദിക്കുകയാണ്, ഇനി വില വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടോ?
1: വില ഇപ്പം അതേപറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു വ്യാപാരിക്ക് അതിനകത്ത് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ആവശ്യക്കാരൻ വന്നു കഴിഞ്ഞാൽ വില ചിലപ്പോൾ നന്നാവാം. പിന്നെ ഇപ്പോൾ ഈ തവണ വിളവ് മോശം എന്ന് പറഞ്ഞതോടുകൂടി ആളുകളാരും എക്സ്പ്ലോർട്ട് വിൽക്കാനാരും തയ്യാറാവുള്ളു. ഈ വിറ്റ് കഴിഞ്ഞാൽ 10-50 ടണ്ണ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടി ഓർത്തിട്ട് അതൊരു ഈ വിളവില്ല എന്ന് പറയണതും അതൊരു ചെറിയ ദോഷമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മാർക്കറ്റിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല.
0: അനിശ്ചിതത്വമാണ് ഏലം മാർക്കറ്റല്ലേ?
1: ആ അനിശ്ചിതത്വം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ വിലയൊക്കെ നിന്ന് പോയ ഒരു കുഴപ്പമില്ല, നിങ്ങൾ നിന്ന് പോകും നിന്ന് പോയാൽ.
0: ഇതോടൊപ്പം തന്നെ ഈ രാജകുമാരി മേഖലയിൽ ധാരാളമായിട്ട് കുരുമുളക് കൃഷി ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടോ കുരുമുളക് കൃഷി?
1: കുരുമുളക് കൃഷി ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഈ കുരുമുളകിനകത്തോട് ഏലത്തെ വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഏലം ചൂടുന്ന പ്രദേശത്തിൻ്റെ അടിയിലേക്ക് കുരുമുളക് കംപ്ലീറ്റ് ആകാൻ പോകുക. പിന്നെ ഏലത്തിന് മുകളിലേക്കുള്ള സ്ഥലം കുരുമുളകുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് കുരുമുളക് അങ്ങോട്ട് ഏറ്റപ്പറ്റ തീർന്നു. ഏലക്കാട്ടിലുള്ള കുരുമുളകെല്ലാം വലിയ മരത്തിലുള്ളത് മാത്രമേ മുളകുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ മുരുക്കലും ചെറിയ മരത്തിലിട്ടിറന്നൊക്കെ പോകും. ഈ ഏലത്തിന് ചൂടി നിൽക്കുന്ന ഏലത്തിൻ്റെ അടിയിലേക്കുള്ള കുടിയിൽ മുളയില്ല. അപ്പോൾ അതുകൊണ്ട് മുളകും വളരെ കുറവായി, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മരത്തിൽ മാത്രമേ മുളകുള്ളൂ.
0: അല്ലാതെ എന്തെങ്കിലും രോഗബാധ ഈ കുരുമുളക് കൃഷിയെ ബാധിച്ചിട്ടുണ്ട്?
1: ഇപ്പൊ പുതിയ ചെടി പുതിയ തണ്ടിട്ടാല് അത് കിളിച്ചു വരുമ്പോഴത്തേക്ക് എന്തോ ഒരു ഈ ഫംഗസ് പോലുള്ള അതിന്റെ കൂമ്പിനെ വന്ന് പിടിക്കുന്നു, പിന്നെ അത് ചീഞ്ഞു പോകുന്നു. വലിയ കൊടി കായ്ച്ചോണ്ടിരിക്കുന്ന കൊടിക്ക് പെട്ടെന്ന് കേടുവരുന്നു. അങ്ങനെ ധൃതവാട്ടം പോലുള്ള ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ ഉള്ള കൊടിക്കും കേട് കൂടുതലുണ്ട്.
0: ഈ കുരുമുളകിന് ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് വില?
1: കുരുമുളക് ഇപ്പോൾ 700 രൂപ ഒരു കിലോയ്ക്ക്, 700 രൂപ ആവറേജ് നടക്കുന്നു ഇപ്പം കടയിൽ.
0: കർഷകരെ സംബന്ധിച്ച് അത് ലാഭകരമാണോ?
1: കുരുമുളകിനെ സംബന്ധിച്ച് 700 രൂപ കിട്ടിയാൽ ലാഭമാണ്. പക്ഷേ ഇപ്പോൾ വിളവില്ലാത്തതുകൊണ്ട് വിളവ് കുറവായതുകൊണ്ട് നഷ്ടമാണ്. ചെറിയ കൊടിയൊക്കെ വലിയ കൊടിയൊക്കെ മരത്തിലുള്ള കൊടിയൊക്കെ വിളവ് കുറവാണെങ്കിൽ കയറി പറിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾ കയറി പറിക്കുക വേണേച്ചു കയറി പറിക്കുമ്പോഴത്തേനും വളരെ കുറച്ച് മാത്രമേ പറിക്കുള്ളൂ. പണി ചെലവും ഒക്കെ കൂടണമുണ്ട്, ബുദ്ധിമുട്ടാണ്.
0: ചെന്നൊരേ സമയം വ്യാപാരിയാണ് ഒപ്പം കർഷകനുമാണ്. ഈ രണ്ട് പ്രവർത്തന മേഖലയിൽ ഏതാണ് കൂടുതൽ സംതൃപ്തി നൽകുന്നത്?
1: കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തിയാണത്. അത് നമുക്ക് നടന്നു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് പറ്റുന്നിടത്ത് സമയം പെടുത്തു, നമ്മുടെ നല്ല കൃഷിയാണ്, ആ കൃഷിയെ പരിപാലിച്ച് നമുക്ക് പോകുന്നു. ബിസിനസ് മേഖലയും കുഴപ്പമില്ല, നമ്മൾ ആ മേഖലയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് പോകുമ്പോൾ നമുക്കതും പ്രശ്നങ്ങളില്ല. പിന്നെ അതിനകത്ത് ലാഭനഷ്ടങ്ങളാണ് പ്രശ്നമുള്ളൂ. അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ നോക്കി കണ്ടൊക്കെ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ.
0: കുടുംബപരമായിട്ട് എല്ലാവരും ഈ വ്യാപാര രംഗത്തും ഉണ്ടോ ഒപ്പം?
1: ആ, ഞങ്ങൾ 3 സഹോദരങ്ങളും വ്യാപാര രംഗത്തുണ്ട്. ഇപ്പം ഞങ്ങൾ 4 പേരാ. ഒരാൾ കംപ്ലീറ്റ് കാർഷിക മേഖലയിലാണ്, ഞങ്ങൾ 3 പേരും ബിസിനസ് രംഗത്തുണ്ട്, കാർഷിക രംഗത്തുമുണ്ട്.
0: കുടുംബത്തിൽ ആരൊക്കെയുണ്ട് ചേട്ടൻ്റെ?
1: എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത ആള് കച്ചവടത്തിൽ എൻ്റെ കൂടെ സഹായിക്കുന്നു, രണ്ടാമത്തെ ആള് നേഴ്സാണ്, അദ്ദേഹം ഈ ലിസി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, മൂന്നാമത്തെ മകനാണ്, അദ്ദേഹം സെമിനാരി വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നു,
0: വൈദിക വിദ്യാർത്ഥിയായിട്ട്
1: പഠിക്കുന്നു സെമിനാരിയിലെ.
0: ഈ കാർഷിക രംഗത്തും ഇപ്പോൾ കൂടെയുള്ള മകനൊക്കെ സഹായിക്കാറുണ്ടോ?
1: കാർഷിക രംഗത്ത് പുള്ളിക്ക് അത്ര വലിയതല്ല. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലമുള്ളൂ, എനിക്ക് സ്ഥലമുള്ളത് ഒരു 3 കിലോമീറ്റർ അകലെ കിടക്കണം. അപ്പോൾ ആ കാർഷിക മേഖലയിലുള്ള ഇച്ചിരിയുള്ള സ്ഥലം പാഠത്തിന് കൊടുത്തണ്ടായിരുന്നു പുള്ളി. കൃഷി മേഖലയായിട്ട് അത്ര വലിയ എന്നാലും പുള്ളിക്ക് താല്പര്യമുണ്ട്.
0: ഈ പുതുതലമുറ കാർഷിക മേഖലയോട് അല്പം അകന്നു നിൽക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്, ശരിയാണോ?
1: വളരെ ശരിയാണ്. പുതുതല പുള്ളിക്ക് കാർഷിക മേഖലയോട് ഒത്തിരി ഒട്ടും താല്പര്യമില്ല. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ അവർക്കത് എന്തോ ഒരു അല്ലാതെ ഇപ്പം അവർക്കൊരു ബുദ്ധിമുട്ടില്ല, ജീവിക്കാവുന്നൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ടായിരിക്കണം ആരും അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള.
0: കാർഷികാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും ശ്രോതാക്കളോടെ പങ്കുവച്ചതിന് നന്ദി.
2: രാജകുമാരിയിലെ സമ്മിശ്ര കർഷകനും വ്യാപാരിയുമായ ശ്രീ ഒ എ ജോണുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
3: ഇനി കാർഷിക അറിവുകൾ.
2: കടുകിന്റെ ഔഷധ ഗുണങ്ങൾ. ആംഗലേയ ഭാഷയിൽ മസ്റ്റാർഡ് എന്നും ദേവഭാഷയായ സംസ്കൃതത്തിൽ സർഷഭം എന്നും അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനത്തിൽപ്പെട്ട കടുക് ക്രൂസിഫെറെ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ്. ജ്വലിക്കുക എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കടുകിൻ്റെ ഇംഗ്ലീഷ് പേരായ മസ്റ്റാർഡിൻ്റെ ജനനം. തിളച്ച എണ്ണയിൽ കിടന്ന് കടുകടു എന്ന് പൊട്ടിത്തെറിക്കുന്നത് കണ്ട ഏതെങ്കിലും രസികനായിരിക്കും മലയാളത്തിൽ കടുകിന് പേരിട്ടത് എന്ന് നമുക്ക് അനുമാനിക്കാം. കറികൾക്ക് രുചിയുണ്ടാവാനാണ് കടുക് ഉപയോഗിക്കുന്നത്. കടും തവിട്ട് നിറത്തിലും ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്ന കടുകിന് പുറമെ പശ്ചിമബംഗാൾ, ഒറീസ എന്നീ സ്ഥലങ്ങളിൽ വെളുത്ത നിറത്തിലുള്ള കടുകും കാണപ്പെടുന്നുണ്ട്. കടുക് ചേർത്ത ഭക്ഷ്യവസ്തുക്കളിലും അച്ചാർ വകകളിലും പൂപ്പൽ ബാധ വരുമെന്ന് പേടിക്കേണ്ടതില്ല. ലോകത്തിൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ച സുഗന്ധദ്രവ്യങ്ങളിലൊന്നാണ് കടുകെന്ന് ഭക്ഷ്യ സംസ്കരണ ഗവേഷണ ഫലമായി ഉരുത്തിരിഞ്ഞ വിശകലനം. അത് ശരിയായിരിക്കാം. മലയാളികളുടെ ഭക്ഷണക്രമം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കടുക് ചേർക്കാത്ത കറികൾ വിരളമാണ്. പ്രാചീനകാലം മുതൽക്കു തന്നെ കടുക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ. കടുകിൻ്റെ ജന്മസ്ഥലം റോമരാജ്യമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. റോമക്കാരാണ് കടുക് ആദ്യമായി ഭക്ഷണക്രമത്തിൽ ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നു. പുരാതന റോമ സാമ്രാജ്യത്തിൽ കടുകരച്ച് വൈനിൽ ചേർത്തിരുന്നു. റോമിൽ നിന്ന് കടുക് ഉരുണ്ടുരുണ്ട് ജർമ്മനിയിലും പിന്നീട് ഇംഗ്ലണ്ടിലുമെത്തി. ഔഷധങ്ങളുടെ ദേവനായ ഈസ്കാൽപ്പസാണ് കടുക് കണ്ടുപിടിച്ചതെന്നാണ് റോമാക്കാരുടെ ഉറച്ച വിശ്വാസം. BC 6 നൂറ്റാണ്ടിൽ പൈതഗോറസ് തേൾക്കടിയേറ്റപ്പോൾ മരുന്നായി കടുകാണ് നിർദ്ദേശിച്ചിരുന്നത്. ഹിപ്പോക്രാറ്റസും കടുകിനെ വിശേഷപ്പെട്ട ഔഷധമായി കരുതിയിരുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത ഔഷധമേന്മകളാണ് കടുകിനെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ആയുർവേദ വിധി പ്രകാരം അഷ്ടദശ ധാന്യങ്ങളിലൊന്നാണ് കടുക്. ചെവിയിൽ വേദനയോടൊപ്പം പഴുപ്പുണ്ടായി ചെവിയിൽ നിന്നും ചലം വരുന്ന കർണസ്രാവത്തിനുള്ള ചികിത്സയ്ക്ക് കടുക് ഉപയോഗിച്ചിരുന്നു. അതുപോലെ കടുകും ശതകുപ്പിയും സമം അളവിലെടുത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചു പുരട്ടിയാൽ രക്തവാത സംബന്ധമായ പലതരം വേദനകൾക്കും നീരിനും ആശ്വാസം ലഭിക്കും. പല്ലുവേദനയുണ്ടെങ്കിൽ അല്പം കടുകെടുത്ത് ചവച്ചാൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടുമെന്ന് ഉറുദുവിലുള്ള ഔഷധ നിഘണ്ടുവിൽ ഹക്കിംഗലാം ജിലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപാനം അമിതമായാലും വിഷമകത്തു ചെന്നാലും ഛർദ്ദിപ്പിക്കേണ്ടി വന്നാൽ ഒരു സ്പൂൺ കടുകുപൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി. കടുകരച്ച് പശ രൂപത്തിലാക്കി വയറ്റിന്മേൽ പുരട്ടിയാൽ ഛർദ്ദി ഉടനെ നിൽക്കുന്നതാണ്. അതുപോലെ സൗന്ദര്യം സംരക്ഷിക്കാനും നമുക്ക് കടുകിനെ പ്രയോജനപ്പെടുത്താം. ഒരു പിടി കടുക് ഒരു ലിറ്റർ നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ വറുത്ത ശേഷം ചൂടാറിയാൽ അരിച്ചെടുത്ത് സൂക്ഷിക്കുക. ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുത്ത് ശുദ്ധജലവും ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുൻപായി മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരു നിശേഷം അകലും. എത്രയധികം ഔഷധമേന്മകളുണ്ടെങ്കിലും പ്രമേഹ രോഗികൾക്ക് കടുക് അത്ര നന്നല്ല എന്ന് വൈദ്യശാസ്ത്ര വിശകലനം വിസ്മരിക്കാതിരിക്കുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പലതരം കടുക് ഉപയോഗിക്കുന്നുണ്ട്. ഹിമാലയ സാനുകളിൽ തവിട്ട് നിറത്തിലുള്ള കടുക് ലഭ്യമാണ്. യൂറോപ്പിലും ചില ഏഷ്യൻ രാജ്യങ്ങളിലും വെളുത്ത കടുകാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ രുചികളിൽ കേമൻ ഇന്ത്യൻ കടുക് തന്നെയാണ്. ഒരു ശൈത്യകാല വിളയെന്ന നിലയിൽ കുറഞ്ഞ തോതിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട്, മൈസൂർ എന്നീ സംസ്ഥാനങ്ങളിൽ വിപുലമായ തോതിൽ കടുകെണ്ണയെടുക്കാൻ വേണ്ടി മാത്രം പ്രത്യേക ഇനം കടുക് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. കടുകെണ്ണ ഉപയോഗിച്ചാണ് വടക്കേ ഇന്ത്യയിൽ പലതരം ഭക്ഷണം പാകം ചെയ്യുന്നത്. കൂടാതെ സോപ്പ് നിർമ്മിക്കുന്നതിനും കടുക് ഒരാവശ്യ ചേരുവയാണ്. തൈലം, കുഴമ്പ് എന്നിവ ഉണ്ടാക്കുന്നതിനും കടുക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
4: കിസാൻ വാണി സമാപിക്കുന്നു.

ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ആർ ഗിരിജാകുമാരി സംസാരിക്കുന്നു ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന് 8 മണിക്ക് പുത്തൻ പാട്ടുകളിലും 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിലും കേൾക്കാം. ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇസൈ തെൻട്രൽ ഇന്ന് 10 മണിക്ക്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരിയും ചിത്രവും പ്രിയപ്പെട്ടവരുടെ ഡെഡിക്കേഷനുകളും മറ്റ് സന്ദേശങ്ങളും ഈ നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയക്കുക. ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് 10 മണിക്ക്.

കട്ടപ്പന ഗവൺമെൻറ് ITIയിലെ വിവിധ ട്രേഡുകളിലെ ഒഴിവുകളുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. SSLC, +2, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസലും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SSLC ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അപേക്ഷാ ഫോമുകൾ ITI ഓഫീസിൽ നിന്ന് ലഭിക്കും. അവസാന തീയതി 14 August.

ഇടുക്കി ജില്ലയിലെ വിവിധ കോടതികളിലേക്കായി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ തസ്തികകളിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത യോഗ്യതയുള്ളവരും ബാർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത് 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരും 60 വയസ്സ് കവിയാത്തവരുമായ അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം ജനനത്തീയതി, എൻറോൾമെൻ്റ് നമ്പർ, തീയതി, പ്രവൃത്തി പരിചയം, ഫോൺ നമ്പർ, ഇമെയിൽ ID, പോലീസ് സ്റ്റേഷൻ പരിധി എന്നീ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ വിശദമായ ബയോഡേറ്റയും ജനനത്തീയതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും ബിരുദം, എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 20 ആഗസ്റ്റ് വൈകിട്ട് 4 മുൻപ് ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04862232242, മറ്റൊരു നമ്പർ 04862232303. ഇടുക്കി ജില്ലാ സൈനിക ക്ഷേമ ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പാനൽ രൂപീകരിക്കുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, അഡ്വക്കേറ്റ്, ഡോക്ടർ, ബിസിനസ്സുകാർ എന്നിവരിൽ നിന്നും 3 കുറയാതെയുള്ള നോൺ ഒഫീഷ്യൽ അംഗങ്ങളെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 റിട്ടയേർഡ് സീനിയർ ഓഫീസർമാരെയും പരിഗണിക്കും. ഇടുക്കി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വിമുക്ത ഭടന്മാർ 11 വൈകിട്ട് 5 മുൻപ് സമ്മതപത്രവും ബയോഡേറ്റയും ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04862222904. കാഞ്ചിയാറിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിൻ്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. ഓഗസ്റ്റ് 21 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8714163628 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കോലാനി കോഴി വളർത്തൽ കേന്ദ്രത്തിലേക്ക് ചിക്സ് സെക്സറെ കരാർ ഡിസൈനിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 11 രാവിലെ 10 പൂർണ്ണമായ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ എന്നിവ സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862222894. ഓണം പ്രമാണിച്ച് ഇടുക്കി ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ 10-11 തീയതികളിൽ വത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുരിക്കാശ്ശേരിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ഖാദി ഓണം സ്പെഷ്യൽ വിപണനമേള സംഘടിപ്പിക്കും. റെഡിമെയ്ഡ് ഷർട്ടുകൾ, ഷർട്ട് പീസുകൾ, ചുരിദാർ തുണിത്തരങ്ങൾ, സാരികൾ, ബെഡ്ഷീറ്റുകൾ, ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ശേഖരമാണ് ഒരുക്കുന്നത്. മേളയോടനുബന്ധിച്ച് സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. നിങ്ങളിതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാമരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സ്നേഹം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 12th ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 35 lakh ആളുകൾ കൈത്തറി മേഖലയിൽ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 25 lakh പേർ സ്ത്രീകളാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഹമാരെ ഹൊത്കൊത്താ സെക്ടർമേ ഭാരത് കി റൂറൽ പ്രിവ്യോൻ ഇക്കോണമി കാ സബ്സെ സുന്ദർ ഓർ മാനവീയ ഉദാഹരണ ബന്നെ കി സംഭാവനയെ ബൽബത്തി ഹുയി മഹത്വപൂർണ്ണ ഹാൻഡ്ലൂം ക്ലസ്റ്റർസ് കോ ആധുനിക പ്രൌദ്യോഗികി ഓർ സാമയിക പ്രശിക്ഷണ വിധിയോ സെ ജോഡാ ജാ രഹാ ഹൈ ബുൻകാരോ കി ആയെ ബഢാനെ കെ ലിയെ അനേക പാരദർശി ഉപായ സർക്കാരനെ ഹാത്ത് മേ ലിയെ ഹൈ ബുനാകാരോ കോ ഉൻകി മെഹനത് കാ പൂരാ ലാഭ് സീധെ മിൽനെ കി റാസ്തെ ഖുലെ ഹൈ.
0: ചടങ്ങിൽ 2025 സന്ത് കബീർ കൈത്തറി അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി സമ്മാനിച്ചു. കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 4 സ്മാരക തപാൽ സ്റ്റാമ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84th വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗങ്ങളുടെയും താൽക്കാലികാംഗങ്ങളുടെയും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുകയാണെന്ന് ജയശങ്കർ വ്യക്തമാക്കിയത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണനയാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടപ്പിലാക്കിയ വിവിധ സുരക്ഷാ നടപടികളുടെ ഫലമായി ട്രെയിനുകൾ പാളം തെറ്റുന്നതുൾപ്പെടെയുള്ള അപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. 2nd ശ്രീ വിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. അമേരിക്ക അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടുകളുടെ വരവ് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ശ്രീ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി.
2: जहाँ तक भारत के अपने विधायी मामलों का सवाल है, ये हमारी अंदरूनी मामला है जिसपे हमारी संसद उस पर निर्णय लेती है. मैं आपको ये भी बताना चाहता हूँ कि दुनिया में कई एक ऐसे राष्ट्र हैं जिसमें अमेरिका भी शामिल है जो विदेशी कोष को, विदेशी फंड्स को विनियमित करते हैं.
0: ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് ജയ്സ്വാൾ ആവർത്തിച്ചു. പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങളെയൊന്നും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് സംസാരിച്ച വിദേശകാര്യ വക്താവ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും മാറ്റങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തതായി പറഞ്ഞു. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നാണ് കോൾ വന്നതെന്നും ഇന്ത്യയ്ക്ക് ആ രാജ്യവുമായി തന്ത്രപരമായ പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും ദേശീയ കൈത്തറി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 2015 ഓഗസ്റ്റ് 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി IITയുടെ 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരം പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ജില്ലയിൽ പ്രൊഫഷണൽ കോളേജിൽ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് താലൂക്കിലാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്.
0: വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ജമ്മുകാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും മഴ പെയ്തത് പലയിടങ്ങളിലും വെള്ളം കയറുന്നതിന് ഇടയാക്കി. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകടനിലയിൽ തുടരുന്നത്. ആസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ അഷ്മിതയും രക്ഷിതയും തമ്മിൽ ഏറ്റുമുട്ടും. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KSEB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശത്തുക 6 മാസത്തെ തുല്യഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരോഗ്യവേദി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുകയാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിൽ മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുലയൂട്ടുന്ന അമ്മമാർ നേരിടുന്ന ചില പൊതുവായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇന്ന് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് രാജകുമാരി ഗവൺമെൻറ് മോഡൽ ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരിജാകുമാരി ആറാണ്. നമസ്കാരം ഡോക്ടർ, ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുകയാണല്ലോ. ഈ വാരാചരണത്തിൻ്റെ പ്രാധാന്യം എന്താണ്?
2: ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യ ദിവസങ്ങൾ അതീവ നിർണായകമാണ്. ഈ കാലഘട്ടത്തിലാണ് കുഞ്ഞിൻ്റെ ശാരീരിക വളർച്ചയും മസ്തിഷ്ക വികാസവും രോഗപ്രതിരോധ ശേഷിയും ഏറ്റവും വേഗത്തിൽ വളരുന്നത്. ഈ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് അമ്മയുടെ പാലെന്ന് പറയുന്നത്. അപ്പം ലോക മുലയൂട്ടൽ വാരാചരണം എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ആചരിച്ചു വരുന്നു. ലോക മുലയൂട്ടൽ വാരത്തിനോടനുബന്ധിച്ച് മുലയൂട്ടലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അമ്മമാർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ജീവിതശൈലിയിലുണ്ടായ മാറ്റം കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരുന്ന പരിചരണലും മുലയൂട്ടലും കുറവ് വരുത്തിയിരിക്കുന്നു. കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിനും സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും മുലയൂട്ടൽ നൽകുന്ന പ്രാധാന്യം ഈ വാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മുലയൂട്ടൽ കുഞ്ഞിൻ്റെ ഒരു അവകാശമായി കണക്കാക്കേണ്ടതാണ്. കൂടാതെ ഇതൊരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു.
1: എന്താണ് മുലയൂട്ടൽ? എന്താണ് മുലപ്പാൽ ഒന്ന് പറയാമോ?
2: മുലയൂട്ടലും മുലപ്പാലും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ശിശുവിനെ ഒരു സ്ത്രീ യാതൊരുവിധ ഉപകരണങ്ങളുടെയും അഥവാ സ്പൂണോ ഫീഡിംഗ് പോട്ടിലോ അതിൻ്റെ ഒന്നും സഹായമില്ലാതെ നേരിട്ട് മുലപ്പാൽ നൽകുന്നതിനെയാണ് മുലയൂട്ടൽ എന്ന് വിളിക്കുന്നത്. കൂടാതെ പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ എന്നീ 2 ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി അമ്മയുടെ രക്തത്തിലെയും ശരീരത്തിലെയും പോഷകങ്ങളെ ഉൾക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വെള്ള നിറത്തിലുള്ള ദ്രാവകമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്.
1: ജനിച്ച ഉടൻ കുഞ്ഞിനെ എത്ര സമയത്തിനുള്ളിൽ മുലയൂട്ടണമെന്നാണ് പറയുന്നത്?
2: സാധാരണ ഒരു പ്രസവത്തിന് ശേഷം 1.5 മണിക്കൂറിനുള്ളിലും സിസേറിയൻ ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിലും കുഞ്ഞിന് മുലയൂട്ടണം. പിന്നീട് കുഞ്ഞിൻ്റെ ആവശ്യാനുസരണം മുലയൂട്ടൽ നൽകപ്പെടേണ്ടതാണ്. കുഞ്ഞ് മുല കുടിക്കുമ്പോഴാണ് അമ്മയിൽ പാൽ ഉൽപ്പാദനം മെച്ചപ്പെടുന്നത്.
1: ഈ ആദ്യത്തെ മഞ്ഞ നിറത്തിലുള്ള പാൽ എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? അത് കൊടുക്കണം എന്ന് പറയാറുണ്ടല്ലോ.
2: ആദ്യത്തെ മഞ്ഞ നിറത്തിലുള്ള ഈ പാലിനെയാണ് നമ്മൾ ഈ കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത് കുഞ്ഞിന് നൽകേണ്ട ആദ്യ ഒരു പ്രതിരോധ ഔഷധമായി കണക്കാക്കപ്പെടുന്നു. കൊളസ്ട്രോൾ അഥവാ ഈ മഞ്ഞപ്പാൽ എന്ന് അറിയപ്പെടുന്നത് പ്രസവത്തിന് മുൻപും പ്രസവശേഷം 3-4 ദിവസം വരെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള കൊഴുത്ത കട്ടിയുള്ള ആദ്യത്തെ പാലിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇതിൽ ധാരാളം പോഷകങ്ങളും ആൻറ്റിബോഡികൾ അഥവാ പ്രതിരോധ ഘടകങ്ങളായ ഇമ്യൂണോഗ്ലോബിൻ എ, ഇമ്യൂണോഗ്ലോബിൻ ജി എന്നിവ കൊളസ്ട്രോളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ കൊളസ്ട്രത്തിലെ ഇമ്യൂണോഗ്ലോബിൻ എ എന്ന പ്രതിരോധ ഘടകം കുഞ്ഞിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും കുഞ്ഞിൻ്റെ പ്രതിരോധ സംവിധാനം സ്വയം പ്രവർത്തനക്ഷമമാകുന്നതുവരെ പ്രതിരോധം നൽകുകയും ചെയ്യുന്നു. ആയതിനാൽ ഏകദേശം എല്ലാ അമ്മമാരും ഈ മഞ്ഞ നിറത്തിലുള്ള ഈ കൊളസ്ട്രോൾ അഥവാ ഈ മഞ്ഞ നിറത്തിലുള്ള പാൽ നിർബന്ധമായും കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കപ്പെടാൻ ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. പ്രസവശേഷം ഏകദേശം 10 ദിവസം കഴിയുമ്പോഴാണ് ഈ കൊളസ്ട്രോൾ ഒരു സമ്പൂർണ്ണ മുലപ്പാൽ അഥവാ ഒരു മച്ചോർഡ് മിൽക്കായി മാറുന്നത്. 6 മാസം വരെ നിർബന്ധമായും കുഞ്ഞിന് മുലപ്പാൽ മാത്രമാണ് നൽകേണ്ടത്. അതായത് എക്സ്ക്ലൂസീവായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് നിർബന്ധമായും എല്ലാ കുഞ്ഞുങ്ങൾക്കും 6 മാസം കൊടുക്കേണ്ടതാണ്.
1: ഇങ്ങനെ ഈ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്?
2: ഈ 6 മാസം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ ദഹനേന്ദ്രിയ വ്യവസ്ഥ കംപ്ലീറ്റ് ആകാൻ ഒരു 6 മാസം എടുക്കും. കൂടാതെ മുലപ്പാൽ എന്ന് പറയുന്നത് ഒരു സമീകൃത ആഹാരമാണ്. അതിൽ ജീവകങ്ങളായ CDA, ധാതുക്കളായ ഇരുമ്പ്, കാൽഷ്യം, പൊട്ടാസ്യം, സോഡിയം തുടങ്ങിയവയും അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അണുവിമുക്തവും കുഞ്ഞുങ്ങൾക്ക് ദഹിക്കാൻ വളരെ എളുപ്പവുമാണ്. ഈ മുലയൂട്ടലിനോടൊപ്പം സാധാരണ എല്ലാവരും പറയാറുണ്ട് ഈ വെള്ളം, ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാവുന്നു. മുലയൂട്ടലിനൊപ്പം വെള്ളം, ജ്യൂസ് എന്നിവയൊന്നും കുഞ്ഞിന് നൽകേണ്ടതില്ല. കുഞ്ഞിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ പൂർണ്ണമായും പ്രവർത്തനമാകുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 മാസം കൊണ്ടാണ്. ഈ സമയത്ത് മറ്റു ഭക്ഷണങ്ങൾ നമുക്ക് നൽകി തുടങ്ങാം.
1: ശരിക്കും മറ്റ് അസുഖങ്ങളിൽ നിന്നും കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ മുലപ്പാൽ വളരെ ഉപകരിക്കുന്നതാണ്. കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം?
2: അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ അമ്മമാർക്കും ചിലപ്പോൾ സംശയം നോക്കും, നമ്മൾ കുഞ്ഞിന്
1: കിട്ടുന്നുണ്ടോ,
2: അപ്പൊ കറക്റ്റ് ആയിട്ട് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ. അതെല്ലാ അമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം കുഞ്ഞ് 6 തവണയെങ്കിലും മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ശ്രദ്ധിക്കുക, 6 മാസത്തിന് മുമ്പ് ഒരു ഏകദേശം 6 അല്ലെങ്കിൽ അതിലധികം നനഞ്ഞ ഡയപ്പറുകൾ മാറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവസം 2 to 3 തവണ മഞ്ഞ നിറത്തിൽ മലം പോകുന്നുണ്ടെങ്കിൽ, മുലയൂട്ടൽ തുടങ്ങി 2 ആഴ്ച കൊണ്ട് കൊച്ചിന് തൂക്കം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, മുലയൂട്ടലിന് ശേഷം കുഞ്ഞ് എന്ന് വെച്ചാൽ ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ, നമുക്ക് ഉറപ്പാക്കാം കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കുന്നുണ്ടെന്ന്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒരു ദിവസം 8 മുതൽ 12 തവണയെങ്കിലും കുഞ്ഞിന് മുലയൂട്ടേണ്ടതാണ്. ഈ കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ കുഞ്ഞ് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു മുലയൂട്ടെന്ന് വെച്ചാൽ ഒരു 20 to 45 മിനിറ്റ് ഒരു കംപ്ലീറ്റ് ആയിട്ട് മുലയൂട്ടൽ കൊടുക്കണം. ഈ മുലയൂട്ടൽ കൊടുക്കുമ്പം ഈ മിനിറ്റ്, അതായത് കൊച്ച് കരയായിരിക്കും, അതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആദ്യം വരുന്ന പാലെന്ന് പറയുന്നത് ഒരു ഫോർ മിൽക്കാണ്, അതിൽ കുറച്ചും കൂടി കൊച്ചിൻ്റെ ദാഹം മാറ്റാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്ന ഹൈൻ മിൽക്കിലാണ് കൊച്ചിന് വേണ്ട പോഷകങ്ങളും എല്ലാം ഉണ്ടാവുക. അപ്പോൾ കൊച്ചിനൊരു കംപ്ലീറ്റ് ആയിട്ടൊരു 20 to 45 മിനിറ്റ് നിർബന്ധമായിട്ടും മുലയൂട്ടണം. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. 6 തവണയെങ്കിലും കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ട്, 2 to 3 തവണ കുഞ്ഞിന് മലം പോകുന്നുണ്ട്, മുലയൂട്ടലിന് ശേഷം കൊച്ച് ശാന്തമായി ഉറങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാൽ ലഭിച്ചുവെന്ന് ഉറപ്പാക്കാം.
1: കുഞ്ഞ് കരയുമ്പോഴൊക്കെ പാല് കൊടുക്കണോ അതോ ഇടവേളകളുണ്ടോ കൊടുക്കുന്നതിനായിട്ട്?
2: കുഞ്ഞ് കരയുമ്പോഴൊക്കെ പാല് കൊടുക്കുന്നത് നല്ലതാണ്. കുഞ്ഞ് കരയുമ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞ് കരഞ്ഞ് ആദ്യം തന്നെ ഈ പാല് കൊടുക്കുമ്പോൾ വരുന്ന ഫോർ മിൽക്കാണ്. ഫോർ മിൽക്ക് എന്ന് പറയുമ്പോൾ കൊച്ചിൻ്റെ ദാഹം മാത്രമേ മാറത്തുള്ളൂ. അപ്പോൾ ഈ ഫോർ മിൽക്ക് കൊടുത്തു കഴിഞ്ഞ് ദാഹം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞ് പാല് കുടിക്കൽ നിർത്തണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പം മതിയായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 to 45 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് നിർബന്ധമാണ്. ചിലപ്പോൾ കൊച്ചൊരു 10 മിനിറ്റ് കുടിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പം ഉറങ്ങിപ്പോകാം. ഉറങ്ങിപ്പോയാലും കൊച്ചിനെ നമ്മൾ തട്ടി ഉണർത്തി വീണ്ടും ഫീഡ് ചെയ്യുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഫീഡിങ്ങിൻ്റെ രീതി.
1: പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുമ്പം ഈ ഫോർ മിൽക്ക് കഴിഞ്ഞിട്ടുള്ള കട്ടിയുള്ള പാൽ ഉണ്ടാകുന്നതിനുള്ള ഗ്യാപ്പ് നഷ്ടപ്പെടുക ചെയ്യുന്നത്.
2: അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒരു ആ ഒരു ഇന്റർവെൽ, അത് കഴിഞ്ഞ് കുറച്ച് ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി.
1: ഇന്റർവെൽ എന്ന് പറയുമ്പം
2: 20 to 40 മിനിറ്റ് മിനിമം 20 മിനിറ്റ്സും മാക്സിമം 45 മിനിറ്റ്സും
1: കുഞ്ഞിനെ പാൽ ഊട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ.
2: 45 മിനിറ്റ്സ് കഴിഞ്ഞ് കുഞ്ഞ് ഏതായാലും ഉറങ്ങിക്കഴിയുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കൊച്ച് എപ്പോഴും വിശക്കുമ്പോഴാണ് കൊച്ച് കരയാൻ തുടങ്ങുക. അത് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ മാക്സിമത്തിലോട്ട് എത്തരുത്. കൊച്ച് കരഞ്ഞ് വയലൻസിലോട്ട് എത്തുന്നതിന് മുന്നേ ഫീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. കൊച്ചിന് കുറച്ച് സിംറ്റംസ് കാണിക്കണ്ടാവും, കുറച്ച് ചെറിയ ചെറിയ അനക്കങ്ങൾ കാണിക്കാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യും.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കിടത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടത്? കുഞ്ഞിന് ഗ്യാസ് ഉണ്ടാവാം, പുറത്ത് തട്ടിയിട്ട് വേണം കിടത്താൻ, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ.
2: എന്നുവെച്ചാൽ ഒരു കൊച്ചിനെ നമ്മളിപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് നമ്മൾ ബർപ്പ് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. ഈ ബർപ്പ് ചെയ്യാന്ന് വെച്ചാൽ കുഞ്ഞിനെ എപ്പോഴും എടുത്തിട്ട് നമ്മുടെ ഒരു കയ്യിലെടുത്തിട്ട് മറ്റേ നമ്മുടെ ഷോൾഡറിൽ നമ്മുടെ തോളിലോട്ട് ചേർത്ത് വെക്കുക. കൊച്ചിൻ്റെ ചിൻ ഭാഗം, അതായത് ചിന്ന് നമ്മുടെ അമ്മയുടെ തോളിൽ കിടത്തിയിട്ട് കൈ പുറം ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് കൈ ഒരു കുമ്പിളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് പയ്യെ പതുക്കെ തട്ടി കൊടുക്കുന്നതാണ്. ഇത് ബർപ്പിംഗ് എന്ന് പറയും. ബർപ്പിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ സമയത്ത് അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം കൊച്ചുങ്ങൾ കക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ പാല് കുടിക്കുമ്പം പ്രോപ്പർ ലാച്ചിങ് അല്ലെങ്കിൽ എയർ നമ്മുടെ കൊച്ചിൻ്റെ വായിൻ്റെ അകത്ത് കയറിയും അത് ഗ്യാസായിട്ട് ഫോം ചെയ്യും. അപ്പം നിർബന്ധമായിട്ടും പാല് കൊടുത്തതിന് ശേഷം ബർപ്പിംഗ് ചെയ്യണം. ബർപ്പിംഗ് എന്ന് വെച്ചാൽ പുറം തട്ടി കൊടുക്കുന്നതാണ്. അപ്പം ബർപ്പിംഗ് ചെയ്യുമ്പം ഒരു സൈഡിൽ, അതായത് അമ്മ ഒരു കയ്യിൽ കൊച്ചിനെടുക്കുക, പുറം ഭാഗം സപ്പോർട്ട് ചെയ്യുക, അമ്മയുടെ തോളിൻ്റെ മേലെ കൊച്ചിൻ്റെ ചിന്ന് വരുന്ന രീതിക്ക് കിടത്തുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൈ ഒരു കുമ്പിളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് തട്ടി കൊടുക്കുക. അപ്പം അത് ഈ എയർ പുറത്തോട്ട് പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കുക. കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കുന്നവരെ തട്ടിക്കൊണ്ടിരിക്കുക. അതായത് 10 മിനിറ്റാണ് പാൽ കൊടുത്തെങ്കിൽ 10 മിനിറ്റും ബർപ്പ് ചെയ്യുക. എന്നിട്ട് കൊച്ച് ശാന്തമായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ബർപ്പിംഗ് അവസാനിക്കാം.
1: ശരിയായ മുലയൂട്ടൽ രീതിയെക്കുറിച്ചും കുഞ്ഞിനെ ശരിയായി പിടിക്കേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ?
2: അമ്മ ആദ്യമേ തന്നെ ഒരു കൊച്ചിനെ മുലയൂട്ടുന്നതിന് മുന്നേ എല്ലാ പരിസരങ്ങളും സ്വസ്ഥമായി ഇരിക്കാനൊരു സ്ഥലം കണ്ടെത്തുക. പുറം എപ്പോഴും ചാരി ഇരിക്കുന്നതാണ് നല്ലത്. ഇറുകിയ വസ്ത്രങ്ങൾ അയഞ്ഞ നിലയിലാക്കുക. കുഞ്ഞിൻ്റെ പുറം ഭാഗം, തല എന്നിവ അമ്മയുടെ കൈകൾ കൊണ്ട് താങ്ങണം. കുഞ്ഞിൻ്റെ തല അല്പം ഉയർന്ന രീതിയിൽ പിടിക്കുക. മുലഞ്ഞിട്ടും ചുറ്റുമുള്ള കറുത്ത നിറത്തിലുള്ള ഭാഗം അതായത് ഏരിയോളയും കുഞ്ഞിൻ്റെ വായ്ക്കകത്താക്കുന്ന വിധം മുലയൂട്ടാൻ ശ്രദ്ധിക്കണം. കാരണം മുലയൂട്ടുമ്പോൾ ഈ ഒരു പ്രത്യേകത, അതായത് കുഞ്ഞിൻ്റെ അമ്മയുടെ മുലഞ്ഞെട്ടും പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കറുത്ത ഭാഗങ്ങളും കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് എത്തി എന്ന് അമ്മമാർ നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുലഞ്ഞെട്ടുകളിൽ മുറിവുണ്ടാകാതിരിക്കാനും ശരിയായി കുഞ്ഞിന് പാല് വലിച്ചു കുടിക്കാനും ഇത് സഹായിക്കും. മൂക്ക് അമർന്ന് ശ്വാസതടസ്സം ഉണ്ടാവാതെ ശ്രദ്ധിക്കുകയും വേണം. അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു മുലഞ്ഞെട്ടിൽ മാത്രമല്ല പാൽ കൊടുക്കേണ്ട, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പുറം ഭാഗം ഏരിയോളയും കൊച്ചിൻ്റെ വായ്ക്കകത്തായി എന്ന് ഉറപ്പാക്കിയിട്ട് വേണം എല്ലാ അമ്മമാരും പാൽ കൊടുക്കേണ്ടത്.
1: അങ്ങനെ അല്ലാത്തപ്പോഴാണ് കൂടുതൽ ഈ എയർ ഉള്ളിലോട്ട് കയറുന്നത്.
2: അങ്ങനെ അല്ലാത്തപ്പോൾ കൂടുതൽ എയർ ഉള്ളിലോട്ട് പോവുകയും കൊച്ചി ഈ മുലഞ്ഞെട്ടുകൾ മാത്രം കടിക്കുകയും കൊച്ചിന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കൊച്ച് അത് കിട്ടത്തുമില്ല, പാല് കറക്റ്റായിട്ട് കുട്ടിക്ക് കിട്ടുകയില്ല, പിന്നെ അതിന് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളും വരാൻ തുടങ്ങും.
1: ഈ മുലപ്പാൽ മാത്രം നൽകിയാൽ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുമോ?
2: തീർച്ചയായും മുലപ്പാൽ മാത്രം നൽകിയാൽ ഒരു 6 മാസം വരെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറേണ്ടതാണ്. ഒരു ഏകദേശം ഈ മുലപ്പാലിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സമീകൃത ആഹാരമാണല്ലോ.
1: ശരിയായ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മിനിറ്റ് കൊടുക്കണം കുഞ്ഞിന്, കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സമീകൃത ആഹാരം കിട്ടത്തുള്ളൂ
2: കുട്ടിക്ക്. അത് കറക്റ്റ് ആ നേരം ഇൻ്റർവെല്ല് അത്ര ഡ്യൂറേഷൻ അത്ര സമയത്തിൽ നിർബന്ധമായിട്ടും മുലപ്പാൽ കൊടുക്കേണ്ടതാണ്. കുഞ്ഞ് കരയുന്നത് വരെ കാത്തിരിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുന്നത് ഒരു നിർബന്ധം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 2 മണിക്കൂർ
1: ഇടവേളകൾ
2: കൊടുക്കണം. പിന്നെ മുലപ്പാൽ മാത്രം കുഞ്ഞിൻ്റെ വിശപ്പ് മാറുന്നതെന്ന് വെച്ചാൽ ഈ മുലപ്പാലിൻ്റെ ഒരു പ്രത്യേകതയിൽ അന്നജം ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഒരു 7 ഗ്രാം അന്നജം ഇതിലുണ്ട്. ഇത് കുഞ്ഞിൻ്റെ വിശപ്പ് മാറുന്നതാണ്. ഓരോ തവണയും നേരത്തെ പറഞ്ഞ പോലെ 20 മുതൽ 45 മിനിറ്റ് മുലയൂട്ടണം. പിന്നെ പറഞ്ഞു ആദ്യം വരുന്ന ഈ പാലില്ലേ, ദാറ്റ് ഈസ് ആദ്യം വരുന്ന ഈ നേർത്ത പാല് അത് ഫോർ മിൽക്കാണ്, ഇത് കുഞ്ഞിൻ്റെ ദാഹം നിർബന്ധമായിട്ട് ശമിക്കും. രണ്ടാമത് വരുന്ന ഹൈൻ മിൽക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ വിശപ്പ് ശമിക്കുകയും തൂക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു തവണ ഒരു മുലയിൽ നിന്നും മുഴുവനായി കുടിപ്പിച്ച ശേഷം വേണം അടുത്ത മുലയിലോട്ട് മാറാനായിട്ട്.
1: മുലയൂട്ടുന്ന അമ്മമാർ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
2: മുലയൂട്ടുന്ന അമ്മമാർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അമ്മമാർ ചിലപ്പം കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നപ്പം അവരൊക്കെ അമിതമായിട്ട് കഴിക്കുകയോ ശ്രദ്ധിക്കുകയോ അവരുടെ ആഹാരത്തെക്കുറിച്ച് അവർ ചിലപ്പം ശ്രദ്ധയുണ്ടാവാറില്ല. അങ്ങനെയുള്ളപ്പം അമ്മമാർ മിക്കവാറും സമീകൃതവും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് നന്നായി വെള്ളം കുടിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക. മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക. ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടിയതിന് ശേഷം മാത്രം ഈ മുലയൂട്ടുന്ന സമയത്ത് കഴിക്കുക. അമ്മമാരെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് നല്ല റെസ്റ്റ് എടുക്കുക. ഈ കുട്ടികളുണ്ടായി കഴിയുമ്പം ഒരു പോസ്റ്റ് പാർട്ടത്തിലോട്ടൊക്കെ പോകുമ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം കൂടി നോക്കാണ്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു സഹായം കൂടി മുലയൂട്ടുന്ന ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് സമീകൃത ആഹാരം നിർബന്ധമായിട്ടും വേണം. പ്രോട്ടീന്, ധാന്യങ്ങൾ, പിന്നെ മുട്ട, പാല് ഇതൊക്കെ അധികം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക. ചില അമ്മമാരൊക്കെ ചിലപ്പോൾ ഈ ഫീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ വെള്ളം കൂടി വളരെയധികം കുറഞ്ഞു. നമ്മുടെ ബോഡിയിൽ നിന്നാണ് ഈ കുഞ്ഞിനുള്ള മുലപ്പാലൊക്കെ വരുന്നത്. നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ അതായത് ധാന്യങ്ങൾ, ഇലക്കറികൾ, മത്സ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുമ്പോൾ മാത്രമേ ഒരമ്മയ്ക്ക് അതിന് കുഞ്ഞിന് വേണ്ട മുലപ്പാൽ നൽകാനും ആരോഗ്യമായിട്ടിരിക്കാനും സാധിക്കത്തുള്ളൂ. ആരോഗ്യമായിട്ടിരിക്കുന്ന മാത്രമേ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിലോട്ട് മുമ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
1: ഈ മുലപ്പാൽ എത്ര നേരം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനൊക്കെ കഴിയും? ഇപ്പം ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ, പിന്നീട് അത് സൂക്ഷിച്ചു വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാൻ കഴിയില്ല, അതെങ്ങനെയാണ്?
2: ഈ ജോലിക്ക് പോകുന്ന അമ്മമാരുടെ ഏറ്റവും വലിയൊരു ഇതാണ് ജോലിക്ക് പോവുകയും വേണം കുഞ്ഞിനെ നോക്കുകയും വേണം. അപ്പം ജോലിക്ക് പോകുന്ന അമ്മമാർക്കിപ്പം പെയ്ഡ് മറ്റേണിറ്റി ലീവ് ഉണ്ട്. അത് ഇത് പ്രൊമോഷൻ, അതാണ് നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരു സമൂഹത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പെയ്ഡ് മറ്റേണിറ്റി ലീവൊക്കെ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജോലിയുടെ അടുത്ത് ജോലി സ്ഥലത്തിന് അടുത്ത് വീട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പോയി ഫീഡ് ചെയ്യാൻ പറ്റും. ചിലർക്കത് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൃത്തിയുള്ള പാത്രത്തിലോ പ്രത്യേകമായിട്ട് ക്യാരി ചെയ്യുന്ന ഒരു സംഭരണ ബാഗിലോ പാൽ ശേഖരിക്കുക. എന്നിട്ട് അതിൽ ഡേറ്റും ടൈമും രേഖപ്പെടുന്നു. കാരണം കൊച്ച് അമ്മ ഉണ്ടാവത്തില്ല വീട്ടിൽ, ആ സമയത്ത് ഫീഡ് കൊടുക്കുന്ന സമയത്ത് അമ്മ കാണത്തില്ല. വീട്ടിലെ സഹായങ്ങളുള്ള ആൾക്കാരോ ഹെൽപ്പേഴ്സോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും ആ സമയത്തുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ തീയതിയും സമയവും രേഖപ്പെടുത്തി വേണം ഇത് സൂക്ഷിക്കാൻ. റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഈ മിൽക്ക് ഒരു 4 മണിക്കൂർ വരെയും റെഫ്രിജറേറ്ററിലാണെങ്കിൽ ഒരു 24 മണിക്കൂർ വരെയും സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ സ്റ്റോർ ചെയ്ത മിൽക്ക് കൊച്ചിന് ഒരു 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും നല്ലത് നമുക്ക് അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ഫീഡ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ പറ്റാത്ത അമ്മമാർ നമ്മൾ എക്സ്പ്രസ് ചെയ്തെടുത്തിട്ട് മിൽക്ക് കൊടുക്കുന്നതാണ് നല്ലത്.
1: ഇപ്പം സ്റ്റോർ ചെയ്ത് വെച്ചത്, ഒരു തവണ ഓപ്പൺ ചെയ്തു, അത് പിന്നീട് കുഞ്ഞു മുഴുവൻ കുടിച്ചില്ല. അപ്പോൾ അത് വീണ്ടും അങ്ങനെ തന്നെ തിരിച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും?
2: തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല, റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ്.
1: അപ്പോൾ ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കി സെപ്പറേറ്റ് ചെയ്ത്
2: അതിൻ്റെ ടൈമും ആ ടൈം എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര സമയം വരെ നിൽക്കുമെന്ന്.
1: ഇതിന് വേണ്ടി എന്ത് ബോട്ടിലാണ്?
2: സ്റ്റീലിൻ്റെ ബോട്ടിൽസ് ആണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ അതിന് പറ്റിയ ക്യാരി ബാഗ്സ് വരുന്നുണ്ട്, അപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത്.
1: ഈ മുലയൂട്ടലിലൂടെ കുഞ്ഞിനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ?
2: മുലയൂട്ടലിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം, അതുപോലെ വൈകാരിക ബന്ധം മുലയൂട്ടലിലൂടെ ദൃഢമാകുന്നുണ്ട്. കുഞ്ഞിന് പോഷകങ്ങളും ആരോഗ്യങ്ങളും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സംരക്ഷണമാണ് ഈ മുലയൂട്ടലിലൂടെ ലഭിക്കുന്നത്. മുലപ്പാലിലൂടെ എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഒരേപോലത്തെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്.
1: കുഞ്ഞിന്റെ കണ്ണിലേക്ക് നോക്കി പാൽ കൊടുക്കണം അങ്ങനെയൊക്കെ പറയാറ്?
2: അതെന്ന് വെച്ചാൽ ഇമോഷണൽ കണക്ഷനാണ്, അതായത് ഒരു വൈകാരിക ബന്ധം ഉണ്ടാവുകയാണ് കൊച്ചും അമ്മയും തമ്മിൽ. കൊച്ചിന് ലാളന കിട്ടുന്നത് ഈ മുലപ്പാലിലൂടെയാണ്. അപ്പം മുലപ്പാൽ കുഞ്ഞുങ്ങളിൽ മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ അതിൽ ആസ്മ, കൊച്ചിന് അമിതവണ്ണം ചെവിയിലെ അണുബാധ, എക്സിമ, വയറിളക്കം, ഛർദി, ശ്വാസകോശ അണുബാധ, അതേപോലെ ടൈപ്പ് ടു ഡയബറ്റീസ്, ഭാവിയിൽ കൊച്ചിന് ടൈപ്പ് ടു ഡയബറ്റീസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ തടയുന്നു. കൂടാതെ അമ്മമാരിലാണെങ്കിൽ ഈ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്തനാർബുദം, അതേപോലെ അണ്ടാശയ അർബുദം, പിന്നെ പ്രസവാനന്തര വിഷാദം, ടൈപ്പ് ടു പ്രമേഹം, മാനസിക സമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യതയും വളരെയധികം കുറയ്ക്കുന്നുണ്ട്. മുലപ്പാലിൽ കൊടുക്കുന്നതിലൂടെ ഒരു മുലയൂട്ടലിലൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെയും അമ്മേനെയാണ് നമ്മൾ ഈ ഒരു സമൂഹത്തിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്.
1: എത്ര വയസ്സുവരെയാണ് ഒരു കുഞ്ഞിനെ മുലയൂട്ടേണ്ടത്?
2: കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം നിർബന്ധമായ 6 മാസം ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ ചെയ്യാം. പിന്നെ 1 വയസ്സിന് ശേഷവും നമുക്ക് മുലയൂട്ടുന്നത് വളരെ ഗുണകരമാണ്. 2 വയസ്സുവരെ മുലയൂട്ടൽ തുടരുന്ന ഉത്തമമാണ്. പ്രായത്തിന് അനുയോജ്യമായ ഭക്ഷണത്തോടൊപ്പം, അതായത് ഇപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങാമല്ലോ, അപ്പം പ്രായത്തിന് അനുസൃതമായ ഭക്ഷണത്തോടൊപ്പം മുലയൂട്ടൽ തുടർന്നാൽ കുഞ്ഞിന് പോഷകങ്ങളും രോഗപ്രതിരോധ ശേഷിയും കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നിർബന്ധമായിട്ട് 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക, അതിനുശേഷം ചെറിയ ഭക്ഷണങ്ങൾ കൊടുക്കുക. കാരണം ആ സമയത്താണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ കുറച്ചും കൂടി അഡാപ്റ്റ് ചെയ്ത് വരുന്നത്. അതിനുശേഷം 2 വയസ്സുവരെ നമുക്ക് മുലയൂട്ടൽ തുടരാവുന്നതാണ്.
1: അമ്മയ്ക്ക് ജലദോഷമോ പനിയോ ഒക്കെ വന്നാൽ മുലയൂട്ടാമോ? കുഞ്ഞിലേക്ക് ആ അസുഖം പകരാനുള്ള ചാൻസ് ഉണ്ടോ?
2: ഒട്ടുമിക്ക സാധാരണ വൈറൽ ജലദോഷ പനിയിലും മുലയൂട്ടൽ തുടരാൻ സാധിക്കും. മുലപ്പാലിലൂടെ കുഞ്ഞിന് രോഗപ്രതിരോധ ഘടകങ്ങൾ ലഭിക്കുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതാണ്. അപ്പോൾ കൈകൾ നന്നായി കഴുകുകയും ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ മുൻകരുതുകൾ പാലിക്കുകയും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഗുരുതരമായ അസുഖങ്ങളോ എന്തെങ്കിലും വേറെ പ്രത്യേക ചികിത്സയോ ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്.
1: മുലയൂട്ടലിനെ കുറിച്ച് സമൂഹത്തിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്?
2: അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ കൊളസ്ട്രോൾ, ഈ ആദ്യത്തെ മഞ്ഞപ്പാൽ കുഞ്ഞിന് കൊടുക്കരുതെന്ന് പലരും പറയാറുണ്ട്. അത് പക്ഷേ ഒരു തെറ്റായ ധാരണയാണ്. ആദ്യത്തെ മുലപ്പാലാണ്, കൊളസ്ട്രോളാണ് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രതിരോധ ശേഷി കൊടുക്കുന്ന സാധനം. അത് വളരെ വിലപ്പെട്ടതാണ്, അത് നിർബന്ധമായിട്ടും കൊടുക്കുക. പിന്നെ ചെറിയ മുലകളിൽ പാല് കുറവായിരിക്കും എന്ന് പറയുന്നതും ശരിയല്ല. പിന്നെ കുഞ്ഞ് കരയുന്നത് എപ്പോഴും പാല് കുറവ് കൊണ്ടല്ല എന്ന് കാര്യം ശ്രദ്ധിക്കുക. അപ്പം വീട്ടിലൊക്കെ പറയണ്ടാവും കുഞ്ഞ് കരയുന്നത് പാല് കൊടുക്ക്, പാല് കൊടുക്കേണ്ട സമയത്ത് പാല് കൊടുക്കുക. വേറെയും ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കുഞ്ഞ് കരയുന്നുണ്ടാവും. അപ്പം കുഞ്ഞ് എപ്പോഴും കരയുന്നത് പാലിന് വേണ്ടിയല്ല എന്നുള്ള കാര്യം ഓർക്കുക. ആദ്യ 6 മാസം വെള്ളം കൊടുക്കണം എന്ന് പൊതുവെ തെറ്റായ ധാരണയാണ്. നേരത്തെ പറഞ്ഞ പോലെ 6 മാസം വരെ മുലപ്പാൽ മാത്രം മതി, വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല. അമ്മയ്ക്ക് പിന്നെ ജലദോഷവും നേരത്തെ പറഞ്ഞ പോലെ അത് വന്നാൽ പാല് കൊടുക്കരുതെന്ന് പറയാറുണ്ട്. അത് മിക്ക സാഹചര്യങ്ങളിലും ശരിയല്ല.
1: ഈ മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് എന്താണ് അമ്മമാർക്ക് നൽകാനുള്ള ഒരു സന്ദേശം?
2: മുലയൂട്ടൽ കുഞ്ഞിന് ഏറ്റവും മികച്ചൊരു തുടക്കമായി കരുതേണ്ടതാണ്. കാരണം കുഞ്ഞിന് കിട്ടാവുന്ന ഒരു, അതൊരു കുഞ്ഞിൻ്റെ ഒരു അവകാശമാണ് ഈ മുലയൂട്ടൽ എന്ന് പറയുന്നത്. ഓരോ അമ്മയുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും. ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ കുടുംബമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും എല്ലാം നേടേണ്ടതാണ്. ഇനി എന്തെങ്കിലും ചിലവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകാം മുലയൂട്ടുന്ന സമയത്ത്, അത് നിർബന്ധമായിട്ടും ഒരു കൺസൾട്ടൻ്റ് ഡോക്ടറിനെ കണ്ട് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കും. കാരണം ആദ്യത്തെ 6 മാസത്തേക്ക് കിട്ടുന്ന ഈ മുലയൂട്ടലിലൂടെ കുഞ്ഞിന് കിട്ടുന്ന ശാരീരിക രോഗപ്രതിരോധ ശേഷിയും ഭാവി തലമുറയുടെ ഒരു കൈക്കരുതലാണ് ഈ മുലയൂട്ടലെന്ന് പറയുന്നത്. അപ്പം മുലപ്പാലിന് പകരമായിട്ട് മറ്റൊരു ആഹാരവും ഇല്ല എന്നൊരു കാഴ്ചപ്പാടിലൂടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നിർബന്ധമായിട്ടും മുലയൂട്ടേണ്ടതാണ്.
1: അമ്മയ്ക്ക് പാൽ കുറവാണ്, കുഞ്ഞിന് പാല് ശരിയായി കിട്ടുന്നില്ല, കുഞ്ഞിന് കുറച്ച് പാലേ കിട്ടുന്നുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
2: കുഞ്ഞിന് പാൽ കിട്ടാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ലാച്ചിങ് ഉണ്ടാവില്ല, ഫീഡിങ് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റായിട്ടുണ്ടാവില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റായിട്ട് ഈ നിപ്പിളും ഏരോളയും കൊച്ചിൻ്റെ വായിൻ്റെ അകത്ത് പോയി കറക്റ്റായിട്ട് കൊച്ച് സക്ക് ചെയ്താൽ മാത്രമേ പാല് ചുരത്തുകയുള്ളൂ. ആ ഒരു കറക്റ്റ് ലാച്ചിങ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് പാലുണ്ടാവില്ല. പിന്നെ ചില അമ്മമാർക്ക് പാൽ കുറവായിരിക്കും, എന്ത് കൊണ്ടാണ് പാൽ കുറവെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഡോക്ടറുടെ സേവനം എടുത്തിട്ട് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തിലൂടെയും ഹോമിയോപ്പതിയിലും നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും മരുന്നുള്ളത് പോലെ പാല് കുറവുള്ളതും അങ്ങനത്തേനൊക്കെ മരുന്നുകളുണ്ട്. ഒരു ഡോക്ടറുടെ സേവനം എടുത്തതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കുക. ചിലർക്ക് പാല് കെട്ടിയിരിക്കും, കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാത്തത് കൊണ്ടും കറക്റ്റായിട്ട് കൊടുക്കാത്തത് കൊണ്ടും പാല് കെട്ടിയിരിക്കുന്ന അവസ്ഥ വന്നു, പിന്നെ ഒരു ബ്രസ്റ്റിൽ തടിപ്പൊക്കെ ആയിട്ടൊക്കെ വരാം. അപ്പോൾ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്താൽ മാത്രമേ ഈ പാല് കെട്ടിയിരിക്കുന്ന അവസ്ഥയൊക്കെ മാറത്തുള്ളൂ.
1: അമ്മയ്ക്കും കുഞ്ഞിനും ഒരു സപ്പോർട്ടാകേണ്ടത് കുടുംബം തന്നെയാണ്. കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്താണ്?
2: കുടുംബം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് വെച്ചാൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഈ മൂലയൂട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അമ്മ ഓൾറെഡി ഡെലിവറി കഴിഞ്ഞ് ഒരു പോസ്റ്റ്മോർട്ടം, ചിലർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വരാം. അമ്മ എന്ന് പറയുന്നതിൻ്റെ ഒരു സപ്പോർട്ട് വേണം. അതായത് കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനോ കുറച്ച് ഈ കുഞ്ഞിനെ വേറെ സമയങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനും കൂടെ നമ്മുടെ ഫാമിലി ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അമ്മയ്ക്ക് വിശ്രമിക്കാനും അതേപോലെ പോഷകാഹാരം കഴിക്കാനും സഹായിക്കുക. വീട്ടുജോലികളിൽ പങ്കാളികളാകുക. കുഞ്ഞിൻ്റെ മറ്റ് പരിചരണങ്ങൾ, അതായത് കുഞ്ഞിന് വേറെ സഹായങ്ങളുണ്ടാകും, കുറച്ച് നേരം ഡയപ്പർ മാറ്റാനോ മറ്റ് പരിചരണങ്ങൾ കുടുംബാംഗങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കാനാണ്. അമ്മയെ പ്രോത്സാഹിപ്പിക്കുക. ആവശ്യമായ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം നേടാനും കുടുംബാംഗങ്ങളുടെ സഹായം നിർബന്ധമാണ്.
1: അമ്മയുടെ മെൻ്റൽ ഹെൽത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ കുഞ്ഞിനെ പരിചരിക്കുന്നതിന്. അതിനെന്തൊക്കെയാണ് മാർഗങ്ങൾ?
2: അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പം ഇപ്പം ഈ ഹോർമോൺസിൻ്റെ ഒരു വ്യതിയാനങ്ങൾ ഉണ്ടാവും ഈ ഡെലിവറിക്ക് ശേഷം. അപ്പം അമ്മയെ മാക്സിമം ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പം അമ്മയെ ഹാപ്പി ആക്കി വെക്കുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആവശ്യമായ ശാരീരിക വിശ്രമം നിർബന്ധമാണ്. പിന്നെ രാത്രി ഉറക്കം, ഇപ്പോൾ രാത്രി കുഞ്ഞുങ്ങൾ നന്നായിട്ട് കരയുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, ചില കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങുന്ന കുഞ്ഞുണ്ടാവും. അപ്പോൾ രണ്ടും ഡിഫറൻറ്റാണ്. ഒരു അമ്മയ്ക്കുണ്ടാകുന്ന അനുഭവമായിരിക്കില്ല വേറൊരു അമ്മയ്ക്കുണ്ടാവുക. പണ്ടുള്ളവർ പറഞ്ഞ പോലെ എല്ലാവരും പ്രസവിച്ചതല്ലേ, എല്ലാവരും കൊച്ചിന് നോക്കിയതല്ലേ, അതല്ല കാര്യം. ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളാണ്. അവർക്ക് ഓരോ വ്യത്യാസങ്ങളുണ്ടാവും. ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിരിക്കില്ല മറ്റൊരു. അപ്പം നമ്മൾ ആ കാഴ്ചപ്പാടി കാണാതെ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കൊച്ച് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും അതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുക. ഇപ്പം ഒരമ്മയ്ക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കുടുംബങ്ങളുടെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ, കുടുംബത്തിലെ വ്യക്തികളുടെ സഹായം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൊച്ചിനെ നോക്കുകയും അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അതൊരു ഭയങ്കര ആശ്വാസമുള്ളൊരു കാര്യമാണ്. ഈ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനസിക സപ്പോർട്ടിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടുംബാംഗങ്ങളുടെ ഒരു ഒത്തൊരുമയും കുടുംബാംഗങ്ങളുടെ ഒരു പ്രോത്സാഹനത്തിലൂടെ മാത്രമേ ഒരു മാനസികമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മുലയൂട്ടൽ അമ്മയ്ക്ക് സാധിക്കുകയുള്ളൂ.
1: മുലപ്പാൽ കുഞ്ഞിന് ഏറ്റവും മികച്ച തുടക്കമാണ്. അത് കുഞ്ഞിന് ലഭ്യമാക്കുക എന്നത് അമ്മയുടെ മാത്രമല്ല കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത് രാജകുമാരി ഗവൺമെൻറ് മോഡൽ ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരിജാകുമാരി ആർ ആണ്. ഇന്ന് ആരോഗ്യവേദിയിൽ പങ്കെടുത്തതിന് ഡോക്ടറിന് വളരെയധികം നന്ദി.
2: താങ്ക് യു.
0: ആരോഗ്യവേദി സമാപിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ കേൾക്കാം പുത്തൻ പാട്ടുകൾ. ഈ പരിപാടിയിൽ നിന്ന് ആദ്യ ഗാനം പാടുന്നത് കെ എസ് ചിത്രയാണ്. ജസ്റ്റിൻ വർഗീസിൻ്റെ കെ എസ് ചിത്രയോടൊപ്പം ജസ്റ്റിൻ വർഗീസ് പാടിയത്. സുഹൈൽ കോയയുടേതാണ് രചന. ജസ്റ്റിൻ വർഗീസ് ഇണമിട്ടത്. ചിത്രം പൊന്മാൻ.

ചിത്രം രണ്ടാം യാമം. ഈ ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്. നേമം പുഷ്പരാജാണ് ഗാനം എഴുതിയത്. മോഹൻ സിതാര ഇണമിട്ടു.

ചിത്രം ദ സീക്രട്ട് ഓഫ് വുമൻ, ഷഹാബ സമൻ്റെ ആലാപനം. നിതീഷ് നടേരി എഴുതി, അനിൽ കൃഷ്ണ ഇണമിട്ട ഗാനമാണ് ഇനി.

ഈ ഗാനം കെ എസ് ഹരിശങ്കർ പാടിയത്. ശബരീഷ് വർമ്മയും രാജേഷ് മുരുകേശനും ചേർന്നൊരുക്കിയ ഗാനം. ചിത്രം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഈ ഗാനം പാടിയത് കെ എസ് ഹരിശങ്കർ.

ചുണ്ടിൽ വിടരും ചിരികളിൽ ഞാൻ കാണും മോഹങ്ങളടിമുടി പുളകം.

ചിത്രം പെർഫ്യൂം. ഈ ഗാനം രഞ്ജിനി ജോസ് പാടിയത്. സുജിത് കാറ്റോട്ടിൻ്റെ വരികൾക്ക് രാജേഷ് ബാബു കെ ശൂരനാട് ഈണമിട്ട ഗാനമാണ്.

0: പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. 10 ശ്രോതാക്കളുടെ പ്രിയഗാന പരിപാടി ഇസൈ തെണ്ടൽ. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനായി ചിത്രപാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കലാധരൻ, സംഗീതം ശ്യാം.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. രണ്ടാം ദിവസം ശ്രീ വിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഡൽഹി IIT യുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൃശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയും കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ താബോറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബോർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. മുതലപ്പൊഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഡോണിയർ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്നാരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ OP ടിക്കറ്റിൽ വരുമാനം 1,600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ കേരള ലോട്ടറി ഓഫീഷ്യലിലൂടെ നറുക്കെടുപ്പിന്റെ തത്സമയ സംരക്ഷണം, സമ്മാനാർഹമായ നമ്പരുകൾ, മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. QR കോഡ് സ്കാൻ ചെയ്തോ ടിക്കറ്റ് നമ്പർ നേരിട്ട് നൽകിയോ നറുക്കെടുപ്പ് ഫലം പരിശോധിക്കാനാകും. നെല്ല് സംഭരണത്തിന് കർഷകർക്കുള്ള സംസ്ഥാന പ്രോത്സാഹന ബോണസ് നൽകാൻ 3-ാം ഗഡുവായി 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ ഇനത്തിൽ കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക നേടിയെടുക്കുന്നതിന് സപ്ലൈകോ പ്രതിനിധികൾ തിങ്കളാഴ്ച ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തരകാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 456 പോയിന്റ് ഇടിഞ്ഞ് 78,499-ലും നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 24,571-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 15 രൂപ കൂടി 13,740 രൂപയും പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയുമാണ് ഇന്നത്തെ സ്വർണ നിരക്ക്. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രൽഹാദ് ജോഷി ആഹ്വാനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനം KS ചിത്രപാടിയത്. ചിത്രം ഞാൻ ഗന്ധർവൻ. കഴുതപ്രതിന്റെ വരികൾക്ക് ജോൺസന്റെ ഈണം.

0: cattle fodder, while extensive crop losses have added to their distress. Prakash Das for Akashvani News, Bhubaneswar.
1: India's market regulator SEBI has said in its annual reports that the capital markets remained resilient during the financial year 2025-26 despite global uncertainties. It said India retained the top position globally in the number of initial public offerings and ranking third in funds raised. According to the report, despite decline in corporate bond mobilization by 8.4% to 9.1 lakh crore rupees, primary equity market remains strong. Public debt issuances rose nearly 39%, while municipal bond fundraising surged to 1,756 crore rupees through 14 issues. On to sports. At the Asian Youth and Junior Weightlifting Championships in Tashkent, India's Thitli Marji clinched a silver medal in the women's 45kg category, marking an impressive start for the country. She secured the medal with a total lift of 145 kg, comprising 65 kg in the snatch and 80 kg in the clean and jerk. In Korea Masters Badminton, Indian shuttlers Rakshita Ramraj and Ashmita Chaliha have entered the women's singles semi-finals at Assen. And now before we end the bulletin, the headlines once again. Parliament clears MSME Development Amendment Bill to ensure faster payments and quicker dispute resolution. External Affairs Minister Dr. S. Jaishankar says relations with Pakistan can only move ahead in an environment free of terror, hostility and violence. New Delhi reiterates its call for safe and unhindered navigation in international waters. Government e-marketplace completes 10 years with cumulative procurement crossing 20 lakh crore rupee mark. Alert issued for very heavy rain in Haryana, Chandigarh, Delhi, Kerala and Odisha. And in Asian Youth and Junior Weightlifting Championships, Thitli Marji clinches silver medal in women's 45kg category. That is all in the news at 9. Good night.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഗണിത ലോകത്തിലെ ജോർജ് കാൻഡറും കർട്ട് ഗോഡലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ എം ആർ സി നായർ.
4: വർഷം 1904 ജർമ്മനിയിൽ കൂടിയ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ അന്തർദേശീയ സമ്മേളനമാണ് വേദി. കുറെ കാലമായി രോഗാവസ്ഥ മൂലം പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന ജോർജ് കാൻഡറുമുണ്ട് സദസ്സിൽ. അനാരോഗ്യം മൂലം കഷ്ടത അനുഭവിക്കുന്ന അദ്ദേഹത്തെ തൻ്റെ രണ്ട് പെൺമക്കളും അനുഗമിച്ചു. മൂത്ത കുട്ടിക്ക് അന്ന് 9 വയസ്സ് മാത്രമായിരുന്നു പ്രായം. വേദിയിൽ അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു ഹംഗറിക്കാരൻ ഗണിതശാസ്ത്രജ്ഞൻ പ്രസംഗിക്കുന്നു. കാൻഡറുടെ അനന്തങ്ങൾ അനന്തമാണെന്ന സിദ്ധാന്തം തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ. അതിനകം തന്നെ നിരവധി ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനന്ത സിദ്ധാന്തത്തെ ഒരല്പജ്ഞാനി വേദിയിൽ നിന്ന് അവഹേളിക്കുന്നത് കേട്ടിരുന്ന കാൻഡർ ക്ഷുഭിതനായി. അദ്ദേഹം അവിടെ ഇരുന്ന് അലറി വിളിച്ചു. ഒടുവിൽ ആക്രോശിച്ചുകൊണ്ട് വേദിയിലേക്ക് ചാടിയെടുത്തപ്പോൾ വളരെ പണിപ്പെട്ടാണ് പെൺമക്കൾ അദ്ദേഹത്തെ ശാന്തനാക്കിയത്. കാൻഡറെപ്പോലെയുള്ള ദുരന്ത നായകന്മാർ ഗണിതശാസ്ത്ര ലോകത്ത് എത്ര വേണമെങ്കിലുമുണ്ട്. സ്വന്തം അമ്മ മരുന്ന് നിഷേധിച്ചതിനാൽ ക്യാൻസറിൻ്റെ പിടിയിലമർന്ന് നീറി മരിച്ച എയ്തേ ലൗലേസ്, മതഭ്രാന്തന്മാർ മാംസം ചുരണ്ടിയെടുക്കുകയും കൈകാലുകൾ വെട്ടി തീയിലിടുകയും ചെയ്ത ഹിപ്പേഷ്യ, 20-ാം വയസ്സിൽ ശത്രുക്കൾ ഒരുക്കിയ കെണിയിൽപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച ഗാൽവ, കോഷി എന്ന ശാസ്ത്രജ്ഞൻ്റെ അവഗണന മൂലം 26-ാം വയസ്സിൽ ഒരു വാടകമുറിയിൽ കിടന്ന് മരിക്കേണ്ടി വന്ന ആബേൽ, ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് നരകിച്ച ട്രാഷൻവർക്ക് തുടങ്ങി ഗണിത ലോകത്ത് എരിഞ്ഞടങ്ങിയ ജീവിതങ്ങൾ നിരവധിയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അവസരവാദിയായ ലാപ്ലാസ്, മദ്യം കൊടുത്ത് മയക്കി താർത്താഗ്ലിയുടെ കണ്ടുപിടുത്തം അപഹരിച്ച കാർഡാനോ, ജോൺ ബർണൌലിയുടെ കണ്ടുപിടുത്തം കാശുകൊടുത്തു വാങ്ങി തൻ്റെ പേരിലാക്കിയ ലോപ്പിത്താൽ, ദുർമന്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന നേപ്പിയർ വിശ്വാസങ്ങൾക്കിരയായി ദിവ്യശക്തിയിലും വെളിപാടുകളിലും മനസ്സർപ്പിച്ച് പാതിജന്മം പാഴാക്കിയ പാസ്കൽ തുടങ്ങിയവരുടെ കഥകൾ കൂടി കേട്ടെങ്കിലേ ഗണിത

0: ശാസ്ത്രചരിത്രം പൂർണ്ണമാവുകയുള്ളൂ. കണക്ക് പഠിക്കാതെ ഗണിതശാസ്ത്രജ്ഞനായ ഫെർമയും കാൽക്കുലസിനെ ചൊല്ലി ജീവിതകാലം മുഴുവൻ വഴക്കടിച്ച ലീബ്നിസും ന്യൂട്ടനുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഗണിതശാസ്ത്രത്തിലെ ഓരോ ചുവടുവയ്പ്പിനും പിന്നിൽ എരിഞ്ഞടങ്ങിയ ഓരോ ജീവിതമുണ്ട്. എന്നാൽ ആ എരിഞ്ഞടങ്ങലിലൂടെ അവർ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരുകയായിരുന്നു. നമുക്ക് കാൻഡറിലേക്ക് തന്നെ മടങ്ങാം. സെറ്റ് തിയറിയുടെ ഉപജ്ഞാതാവായാണ് കാൻഡർ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ പോലെ പീഡനങ്ങൾ സഹിച്ച ഒരു ഗണിതശാസ്ത്രജ്ഞൻ വേറെ ഉണ്ടാവുകയില്ല. 1845 മാർച്ച് 3 റഷ്യയിലെ സെൻറ് പീറ്റേഴ്സ്ബർഗിലാണ് കാൻഡർ ജനിച്ചത്. പിതാവ് ധനികനായ ഒരു ബിസിനസ്സുകാരനും അമ്മ ഒരു കലാകാരിയുമായിരുന്നു. പിതാവിന് ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടായിരുന്നതിനാൽ നല്ല കാലാവസ്ഥ നോക്കി കുടുംബം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് താമസം മാറ്റി. ഫ്രാങ്ക്ഫർട്ടിൽ ബിസിനസ് തഴച്ചു വളർന്നെങ്കിലും ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഏറെ താമസിയാതെ പിതാവ് മരിച്ചു. 6 മക്കളിൽ മൂത്തവനായിരുന്നു കാൻഡർ. കാൻഡറുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഫ്രാങ്ക്ഫർട്ടിൽ തന്നെയായിരുന്നു. അച്ഛനമ്മമാർക്ക് മകനെപ്പറ്റി വലിയ പ്രതീക്ഷകളായിരുന്നു. മകൻ പഠിച്ച് വലിയ നിലയിലെത്തുമെന്ന് പ്രവചിച്ച് അച്ഛൻ മകനയച്ച കത്ത് കാൻഡർ നിധി പോലെ സൂക്ഷിച്ചു. ഈ കത്ത് തന്നെ വളരെയേറെ സ്വാധീനിച്ചുവെന്ന് കാൻഡർ തന്നെ പിൽക്കാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള കരുത്തും ജീവിതത്തിൽ മുന്നേറാനുള്ള ആവേശവും നൽകുന്നതായിരുന്നു പിതാവിൻ്റെ വാക്കുകൾ. എന്നാൽ അമിത പ്രതീക്ഷകൾ നൽകി കാൻഡറെ മാനസിക രോഗത്തിലേക്ക് തള്ളിവിട്ടതിലും ഈ കത്തിന് പങ്കുണ്ടെന്ന് ചരിത്രകാരനായ ET Bell സംശയിക്കുന്നു. 15 വയസ്സിലാണ് കാൻഡറുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അദ്ദേഹം ഗണിതവും സയൻസുമാണ് പഠിച്ചത്. അതിസമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു കാൻഡർ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് സർവകലാശാലയിൽ ചേർന്നു. എന്നാൽ ഏറെക്കാലം അവിടെ തുടർന്നില്ല. അദ്ദേഹം ബെർലിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. അക്കാലത്തെ പ്രമുഖ ഗണിതശാസ്ത്രജ്ഞരായിരുന്ന കുമർ, വയസ്ട്രസ്, ക്രോണക്കർ തുടങ്ങിയവരായിരുന്നു അധ്യാപകർ. നമ്പർ തിയറിയിലായിരുന്നു കാൻഡർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ ഓരോന്നായി പുറത്തുവന്നു. ഡോക്ടറേറ്റ് എടുത്ത ശേഷം കാൻഡർ ഹാലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ട്യൂട്ടറായി ജോലിക്ക് ചേർന്നു. ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്ര പ്രൊഫസറാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഗണിതശാസ്ത്ര ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച കാൻഡറുടെ തിയറി ഓഫ് ഇൻഫിനിറ്റി പുറത്തു വന്നതോടെ ക്രോണക്കർ തൻ്റെ വിദ്യാർത്ഥിയെ ശത്രുതാ മനോഭാവത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി. ഇൻഫിനിറ്റി തിയറിക്കെതിരെ വലിയ ആക്രമണമാണ് അയാൾ തുടങ്ങിവെച്ചത്. വിരുദ്ധ ആശയങ്ങളുടെ സംഘടന എന്നതിലുപരി യുവാവായ കാൻഡർ തനിക്ക് മീതെ വളരുന്നത് കണ്ടുള്ള അസൂയയാണ് ക്രോണക്കറെ പ്രകോപിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അവസാന കാലത്ത് ആരോഗ്യം തകർന്ന് കാൻഡർ മാനസിക രോഗാശുപത്രിയിൽ അടയ്ക്കപ്പെട്ടതിന് പ്രധാന കാരണക്കാരൻ ക്രോണക്കർ തന്നെ. ക്രോണക്കറിന് അന്ന് ബെർലിൻ സർവകലാശാലയിൽ വലിയ സ്വാധീനമായിരുന്നു. കാൻഡറിന് അവിടെ പ്രൊഫസർ സ്ഥാനം ലഭിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം അയാൾ തടസ്സം നിന്നതാണ്. കാൻഡർ ഹാലെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ തുടർന്നു. കൂടുതൽ പഠിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും അവിടെ സൗകര്യങ്ങൾ കുറവായിരുന്നു. ആശയങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ച ചെയ്യാനും പറ്റിയ ആളുകളുമില്ലായിരുന്നു. എങ്കിലും കാൻഡർ തൻ്റെ കണ്ടെത്തലുകളുമായി മുന്നോട്ട് പോയി. ഹാലെയിൽ നിന്ന് നല്ല സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ തൻ്റെ ഓരോ പ്രബന്ധം പുറത്തു വരുമ്പോഴും ബെർലിനിൽ ക്രോണക്കർ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. സഹപ്രവർത്തകനായ കുമറെ മാത്രമല്ല യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെയും അയാൾ കൂട്ടുപിടിച്ചു. കാൻഡറെ പരിഹസിക്കാനും മാനസികമായി തളർത്താനും അയാൾക്ക് കഴിഞ്ഞു. ക്രെല്ലയുടെ ജേർണൽ എന്ന പ്രസിദ്ധീകരണത്തിലേക്ക് കാൻഡർ തൻ്റെ ഏറ്റവും പുതിയ സിദ്ധാന്തം പ്രസിദ്ധീകരണത്തിനയച്ചു. എന്നാൽ പൊട്ടൻ സിദ്ധാന്തമെന്ന് പറഞ്ഞ് എഡിറ്ററെ തെറ്റിദ്ധരിപ്പിച്ച് ക്രോണക്കർ അതിൻ്റെ പ്രസിദ്ധീകരണം തടഞ്ഞു. മാസങ്ങളായി പ്രസിദ്ധീകരിച്ച് കാണാഞ്ഞ് വിവരം തിരിക്കിയപ്പോഴാണ് ശുദ്ധനായ കാൻഡർ ചതി മനസ്സിലാക്കുന്നത്. അതോടെ അദ്ദേഹം ആ പ്രസിദ്ധീകരണവുമായുള്ള സഹകരണം അവസാനിപ്പിച്ചു. എന്നാൽ ഈ കാലയളവിലെല്ലാം കാൻഡറിന് പിന്തുണയുമായി വയസ്ട്രസ്, ഡെഡിക്കൻറ്റ് എന്നീ ഗണിതശാസ്ത്രജ്ഞന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവർ കാൻഡറിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരുന്നു. ആക്റ്റ മാത്തമെറ്റിക്ക എന്ന പ്രസിദ്ധീകരണം കാൻഡറുടെ പ്രബന്ധങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അവിടെയും ക്രോണക്കർ ഇടപെട്ട് തടഞ്ഞു എന്ന് മാത്രമല്ല, അതിൻ്റെ എഡിറ്ററെ കാൻഡറിൻ്റെ ശത്രുവാക്കി മാറ്റുന്നതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. 1847 കാൻഡർ വിവാഹിതനായി. അന്ന് അദ്ദേഹത്തിന് 29 വയസ്സായിരുന്നു പ്രായം. വാലി ഗഗ്മാനായിരുന്നു ഭാര്യ. 2 ആണും 4 പെണ്ണുമായി അവർക്ക് 6 കുട്ടികളുണ്ടായി. എന്നാൽ മക്കൾ ആർക്കും തന്നെ പിതാവിൻ്റെ ഗണിത പാരമ്പര്യം ലഭിക്കുകയുണ്ടായില്ല. മാനസിക സംഘർഷം കാൻഡറെ ആകെ തളർത്തി. അദ്ദേഹം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങുകയും ഏറെ താമസി അത് കിടപ്പിലാവുകയും ചെയ്തു. കുടുംബത്തിനേറ്റ ഒരു വലിയ ആഘാതമായിരുന്നു അത്. ഗണിതം പാടെ മറന്ന കാൻഡറുടെ മനസ്സ് അനന്തതയിൽ അലഞ്ഞുകൊണ്ടിരുന്നു. ഇതിനകം ഹാലെ സർവകലാശാലയിൽ അദ്ദേഹത്തിന് പ്രൊഫസർ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞിരുന്നു. അനാരോഗ്യം കണക്കിലെടുത്ത് തന്നെ ആ സ്ഥാനത്ത് നിന്നൊഴിവാക്കി പകരം ലൈബ്രറിയൻ്റെ ചുമതല നൽകണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു നോക്കി. എന്നാൽ ഗവൺമെൻറ് അത് നിരസിക്കുകയാണുണ്ടായത്. ഈ ഘട്ടത്തിലാണ് ജർമ്മനിയിൽ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ അന്തർദേശീയ സമ്മേളനം നടക്കുന്നത്. അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ. അനന്തങ്ങൾ പലതുണ്ടെന്ന് കാൻഡർ സ്ഥാപിച്ചു. ഏറ്റവും ചെറിയ അനന്തത്തെ അലഫ് നോട്ട് എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. പിന്നീടുള്ളവയെ അലഫ് 1, അലഫ് 2 എന്നിങ്ങനെയും വിളിച്ചു. സത്യത്തിൽ ഹംഗറിക്കാരൻ്റെ അന്നത്തെ വാദം അസംബന്ധമായിരുന്നു. കാൻഡറിൻ്റെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. അദ്ദേഹം മാനസിക രോഗാശുപത്രിയിൽ അടയ്ക്കപ്പെട്ടു. 1918 ജനുവരി 6 അദ്ദേഹത്തിൻ്റെ ആത്മാവ് അനന്തതയിൽ വിലയം പ്രാപിച്ചു. മറ്റൊരു ദുരന്ത നായകനെ കൂടി പരിചയപ്പെട്ടെങ്കിലേ കഥ പൂർത്തിയാവുകയുള്ളൂ. കഥാപാത്രം മറ്റാരുമല്ല, സാക്ഷാൽ കർട്ട് ഗോഡൽ തന്നെ. 1906 ഏപ്രിൽ 28 ചെക്കോസ്ലോവാക്യയിൽ ജനിച്ച ഗോഡൽ പൗരത്വങ്ങൾ പലത് മാറി 42 അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. പഠനകാലത്ത് അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഗോഡൽ. 18 അദ്ദേഹം വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഗണിതവും ഫിലോസഫിയുമായിരുന്നു ഇഷ്ടവിഷയങ്ങൾ. ബെർട്രൻ റസലിൻ്റെ ഇൻട്രഡക്ഷൻ ടു മാത്തമെറ്റിക്കൽ ഫിലോസഫി എന്ന പുസ്തകം വായിച്ചതോടെ മാത്തമെറ്റിക്കൽ ലോജിക്കിൽ ആയി താൽപ്പര്യം. 1930 ഈ വിഷയത്തിൽ അദ്ദേഹം വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. 1933 ഗോഡൽ അമേരിക്കയിലേക്ക് പോയി. അവിടെ ആൽബർട്ട് ഐൻസ്റ്റീനുമായി പരിചയപ്പെടുകയും അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. ഈ സന്ദർശന വേളയിൽ ഗോഡൽ അമേരിക്കൻ മാത്തമെറ്റിക്കൽ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അടുത്ത വർഷം പ്രിൻസ്റ്റണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി എന്ന സ്ഥാപനത്തിൽ ഗോഡലിൻ്റെ പ്രഭാഷണ പരമ്പരകൾ തന്നെ നടന്നു. 1938 ഗോഡൽ ഏദൽ നീംബേസ്കിയെ വിവാഹം കഴിച്ചു. വീട്ടുകാർ ഈ വിവാഹത്തെ എതിർത്തു. കാരണം അവർ വിവാഹമോചനം നേടിയ ഒരു ഡാൻസുകാരിയായിരുന്നു. പോരെങ്കിൽ ഗോഡലിനേക്കാൾ 6 വയസ്സ് പ്രായക്കൂടുതലും. 1946 ഗോഡലിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ സ്ഥിരാംഗത്വം ലഭിക്കുകയും ഏറെ താമസിയാതെ അദ്ദേഹം പ്രൊഫസർ സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. ഈ കാലയളവിൽ ഐൻസ്റ്റീനും പ്രിൻസ്റ്റണിൽ താമസമാക്കിയിരുന്നു. അവർ ഒന്നിച്ച് ദീർഘദൂരം നടക്കുക പതിവായിരുന്നു. ഗോഡലും ഒന്നിച്ചുള്ള നടത്തം തനിക്കൊരിക്കലും മറക്കാനാവാത്ത അനുഭവമാണെന്ന് ഐൻസ്റ്റീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഗോഡലിൻ്റെ അവസാന നാളുകൾ കഷ്ടത നിറഞ്ഞതായിരുന്നു. അദ്ദേഹം വിഷാദ രോഗത്തിനടിമയായി. ഭക്ഷണത്തിൽ വിഷം കലർത്തി ആരെങ്കിലും തന്നെ കൊല്ലുമോ എന്ന ഭയം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഭാര്യ പാകം ചെയ്യുന്നതല്ലാതെ വേറെ ഭക്ഷണമൊന്നും ഗോഡൽ കഴിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഭാര്യ ആശുപത്രിയിലായി. ഏതാണ്ട് 6 മാസക്കാലം അവർക്ക് ചികിത്സയിൽ കഴിയേണ്ടി വന്നു. ഇക്കാലമെല്ലാം ഗോഡൽ പട്ടിണി കിടന്നു. ആശുപത്രിയിലാക്കിയിട്ടും അദ്ദേഹം ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയില്ല. മിഥ്യാഭയത്തിന് കീഴടങ്ങി 1978 ജനുവരി 14 ആ ദുരന്ത നായകൻ അന്ത്യശ്വാസം വലിച്ചു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 29 കിലോഗ്രാം മാത്രമായിരുന്നു ഭാരം.
1: ഗണിത ലോകത്തിലെ ജോർജ് കാൻഡറും കർട്ട് ഗോഡലും. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ MRC നായർ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565321, 9496593 ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. കണ്ണൻ ഒരു വാക്ക്, പക്ഷെ അതിൽ നിറയുന്നത് സ്നേഹത്തിൻ്റെ സംഗീതവും ഓർമ്മകളുടെ മധുരവും പ്രണയത്തിൻ്റെ നനവും. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ കണ്ണൻ എന്ന വാക്കിൽ തുടങ്ങുന്ന, കാലം കടന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന പ്രിയ ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്രയ്ക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ദേവികുളം സ്പൈസ് FM 101.4 MHz നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കണ്ണൻ എന്ന് തുടങ്ങുന്ന ഗാനങ്ങൾ കണ്ണിൽ കിനിയുന്ന ഓർമ്മകളുമായി, കാതിൽ നിറയുന്ന ഇണങ്ങളുമായി നമുക്ക് തുടങ്ങാം സംഗീതത്തിൻ്റെ ഈ സുന്ദരയാത്ര. ഇന്ന് ആദ്യം ഈ പരിപാടിയിൽ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനത്തോടെയാണ് തുടങ്ങുന്നത്. കണ്ണൻ്റെ ചുണ്ടിൽ തേന്മാരി പെയ്യും പുല്ലാങ്കുഴലെന്ന പോലെ പ്രണയത്തിന് സംഗീതത്തിൻ്റെ മാധുര്യം പകർന്ന വരികൾ, കേദാരരാഗത്തിൻ്റെ മനോഹാരിതയിൽ അലിഞ്ഞുചേരുന്ന അനുരാഗഭാവം. ഈ ഗാനം പാടിയത് KS ചിത്രയാണ്. യൂസഫലി കേച്ചേരിയുടെ കവിത, M. ജയചന്ദ്രൻ്റെ മനോഹരമായ ഈണം.

കണ്ണനൊപ്പം രാധയും വേണം, രാമനൊപ്പം സീതയും വേണം. പ്രണയത്തിന് പൂർണ്ണത നൽകാൻ ഹൃദയത്തോട് ചേർന്നൊരു കൂട്ടും വേണം. പ്രണയത്തിൻ്റെ ഈ സുന്ദര സങ്കല്പത്തെ സംഗീതമാക്കിയ കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്ന ഗാനം, യേശുദാസും റിമി ടോമിയും ചേർന്ന് ആലപിച്ച പട്ടണത്തിൽ സുന്ദരൻ എന്ന ചിത്രത്തിലെ പ്രിയപ്പെട്ട ഗാനമാണിനി. പാട്ട് കേട്ടോളൂ.

കണ്ണൻ അവൻ പ്രണയത്തിൻ്റെ കാമുകനാകുമ്പോൾ, കുസൃതിയുടെ കണ്ണനാകുമ്പോൾ, ഭക്തിയുടെ മനസ്സിൽ ഗുരുവായൂരപ്പനാകുമ്പോൾ, സ്നേഹവും ഭക്തിയും സംഗീതവും ഒരുമിക്കുന്ന മറ്റൊരു മനോഹര ഗാനം കണ്ണ ഗുരുവായൂരപ്പ. ചിത്രം പൊൻതൂവൽ. എസ് ജാനകിയാണ് ഈ ഗാനം പാടിയത്. പൂജൽ ഖാദറിൻ്റെ വരികൾക്ക് രഘു ഈണമിട്ടത്.

കണ്ണനെ തേടിയൊരു മനസ്സ്, കണ്ണനെ കണ്ടൊരു നിമിഷം, അത് പിന്നെ മറക്കാനാവുമോ? കണ്ണൻ്റെ കുസൃതിയും പ്രണയത്തിൻ്റെ നാണവും സംഗീതത്തിൻ്റെ മധുരവും ചേർന്നൊരു മനോഹര ഗാനം ഇനി. കണ്ണനെ കണ്ടോ സഖി, പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിൽ ഈ ഗാനം പാടിയത് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയാണ്. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ്റെയാണ്.

0: മനസ്സും അതൊരു പൂവനം, മദനമോഹനം മൃദുര കോമളം. മനസ്സം അതൊരു പൂവനം, മദനമോഹനം മൃദുര കോമളം. കണ്ണനേ കണ്ടു ശശി, കാവന്നനേ കണ്ടു ശശി.
1: സസസരി ഗഗഗമ മമ മപ മകരി സസസരി.

കണ്ണനെ കുറിച്ചുള്ള ഈ ഫാസ്റ്റ് നമ്പർ സോങ് എം ജി ശ്രീകുമാർ പാടിയതാണ്. ചുനക്കര രാമൻകുട്ടി എഴുതി, എം ജി രാധാകൃഷ്ണൻ വിട്ട ഗാനം. ചിത്രം പൂച്ചക്കൊരു മൂക്കുത്തി. ഈ ഗാനത്തിൻ്റെ ക്രെഡിറ്റ്സ് പൂച്ചക്കെടുക്കാത്ത പൂക്കളെന്ന് തെറ്റായി അനൗൺസ് ചെയ്തതിൽ ഖേദിക്കുന്നു. ഇനി ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ ആ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഇണമിട്ട ഗാനം. പൂച്ചക്കെടുക്കാത്ത പൂക്കളിലെ പാട്ടിതാണ്.

ഇന്നത്തെ ഈ ഗാനങ്ങളെല്ലാം കണ്ണനെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇതെല്ലാം പ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന സിനിമയിലെ ഗാനങ്ങൾ കൂടിയാണ്. ഇനി പ്രമുഖ നേതൃത്വത്തിലെ ഗാനം ജ്യോത്സനയും ശ്യാം ധർമ്മനും പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ശ്യാം ധർമ്മൻ ഇണവിട്ട ഗാനം.

0: കണ്ണനെ വിളിച്ചും കണ്ണനെ കാത്തും കണ്ണൻ്റെ കുസൃതികളിൽ ലയിച്ചും മലയാള സിനിമ സമ്മാനിച്ച മനോഹര ഗാനങ്ങളിലൂടെയുള്ള ഈ സംഗീതയാത്ര പൂർണ്ണമാവുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ശ്രോതാക്കളുടെ പ്രിയ ഗാന പരിപാടി ഇസൈ തെൻഡ്രൽ ആരംഭിക്കുന്നു. ഈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശം കൊണ്ട് ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഈ പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ എം ബി ബിജു. നമുക്ക് ആദ്യ ശ്രോതാവിൻ്റെ ഗാനത്തിലേക്ക് പോകാം. നന്ദിനി ശിവൻ ദേവികുളം എന്ന ശ്രോതാവാണ് ആദ്യത്തെ ഗാനം ആവശ്യപ്പെട്ട് ഇസൈ തെൻഡറിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. തിരുമലൈ എന്ന ചിത്രത്തിലെ അഴകൂരിൽ പൂത്തവളെ എന്ന മനോഹര ഗാനമാണ് നന്ദിനി കേൾക്കാൻ കാത്തിരിക്കുന്നത്. എസ് പി ബാലസുബ്രഹ്മണ്യവും സുജാതയും പാടിയ ഗാനം. നമുക്ക് പാട്ട് കേട്ടാലോ.

ഇനി ഇസൈ തെണ്ടറിൽ ഇഷ്ടഗാനം കേൾക്കാൻ സന്ദേശം അയച്ചിരിക്കുന്നത് രാജു തുറവൂരാണ്. കാതൽ ദീപം ഒൻട്ര് ചിത്രം കല്യാണരാമൻ. ഈ പാട്ടാണ് രാജുവിൻ്റെ ഇഷ്ടഗാനം. എല്ലാ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം നമുക്ക് കേൾക്കാം. ഈ ഗാനം പാടിയത് മലേഷ്യ വാസുദേവൻ. പാട്ട് കേട്ടോളൂ.

ഇനി ഇഷ്ടഗാനത്തിനായി കാത്തിരിക്കുന്ന ശ്രോതാവ് രേണുക ദേവികുളമാണ്. രേണുകയുടെ ഇഷ്ടഗാനമാണിനി ചന്ദ്രനെ തൊട്ടത് ആർ ആംസ്ട്രോങ്. ഈ ഗാനമാണ് കേൾക്കാൻ കാത്തിരിക്കുന്നത്. ചിത്രം

0: പ്രിയമുള്ള ഇസൈ തെൻഡ്രലിന് നമസ്കാരം. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. പ്രിയപ്പെട്ട എൻ്റെ ഓഫീസിലെ എല്ലാ ജീവനക്കാർക്കും കൂട്ടുകാർക്കും വേണ്ടി ഉന്നൈ നിനയിത്ത എന്ന സിനിമയിലെ എന്നൈ താലാട്ടും സംഗീതം എന്ന ഗാനം കേൾപ്പിച്ചു തരാമോ? ഞങ്ങളുടെ ഓഫീസിലെ അരുണിമ, അജുമ, സിബി സാർ, ടോമി സാർ, ഗോകുൽ, അമൽ, ഷാലിച്ചേച്ചി, ലീന, ജയ, ബിജി, പ്രിയ, ഷൈനി മാഡം, ബിജു എന്നിവർക്ക് സ്നേഹത്തോടെ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. നീണ്ട സന്ദേശം അയച്ചത് ശ്രീദേവി രാജകടന്ന ശ്രോതാവാണ്. ശ്രീജയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഉന്നൈ നിനയിത്ത നേതൃത്വത്തിലെ ഈ ഗാനം പാടിയത് ഹരിഹരനും സുജാതയും.
1: ഉൻകൾ മനതിൽ തൊടും പാടൽകൾ.

ശ്രീദേവിയുടെ ഇഷ്ടഗാനം പാടിയത് ഹരിഹരനല്ല, ഉണ്ണിമേനോനും സുജാതയുമാണ്. പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതിൽ ക്ഷമിക്കണം. ഇനി നമുക്ക് സുഭാഷ് പാല എന്ന ശ്രോതാവിന് ഇഷ്ടഗാനം കേൾക്കാം. സുഭാഷിൻ്റെ ചെന്നൈയിലുള്ള കൊച്ചുമകൻ ഇവാൻ ജിൻഡോയ്ക്ക് വേണ്ടി ചിന്നത്തമ്പി എന്ന സിനിമയിലെ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നാണ് ശ്രോതാവ് സന്ദേശം അയച്ചത്. അരച്ച ചന്ദനം എന്നാരംഭിക്കുന്ന ഗാനം. ഈ കുട്ടി നേഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇവാൻ ജിൻഡോയ്ക്കും സുഭാഷിനും മറ്റു ശ്രോതാക്കൾക്കും വേണ്ടി നിങ്ങളുടെ ഇഷ്ടഗാനം കേട്ടോളൂ. എസ് പി ബാലസുബ്രഹ്മണ്യം നയിച്ചതാണ് ഈ ഗാനം, ചിത്രം ചിന്നത്തമ്പി.

ഇനി അഞ്ജു അരവിന്ദ് ദേവികുളം എന്ന ശ്രോതാവിൻ്റെ ഇഷ്ട ഗാനമാണ്. ഒരു ദൈവം തന്ത പൂവേ എന്നാരംഭിക്കുന്ന ഈ ഗാനം ജയചന്ദ്രനും ചിന്മയയും പാടിയതാണ്. ചിത്രം കന്നത്തിൽ മുത്തമിട്ടാൽ. അഞ്ജുവിൻ്റെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.

ഈ പരിപാടിയിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ഹായ്, ഞാൻ ഷീബ കുമരകം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജയങ്കർ ഫോർട്ട് കൊച്ചിയുടെ മോൾ ശ്രീനന്ദയുടെ ബർത്ത്ഡേയാണിന്ന്. ഒരു പാട്ട് വെച്ച് തരണം. സൂര്യവംശം എന്ന ചിത്രത്തിലെ റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന ഗാനം വെച്ച് തരണം. തീർച്ചയായും ഗാനം വെച്ച് തരാം. ശ്രീനന്ദയുടെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെയും ആശംസകൾ നേരുകയാണ്. ഇഷ്ടഗാനം കേട്ടോളൂ. ഈ ഗാനം ഹരിഹരൻ പാടിയത്.

ഹായ്, ഗുഡ് ഈവനിങ് ഇസൈ തെൻട്രൽ. കുങ്കുമച്ചുവീഴ നേതൃത്വത്തിലെ നിലവു തൂങ്ങും നേരം ഡുവറ്റ് വെർഷൻ പാട്ട് കേൾപ്പിക്കാമോ? ഡെഡിക്കേറ്റഡ് ടു മൈ ഹസ്ബൻഡ് ജോൺസൺ. ജോൺസണു വേണ്ടി ഇഷ്ടം.

ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് ജിഷ ജോൺസൺ തിരുമുപ്പം എന്ന ശ്രോതാവാണ്. ജിഷയുടെ ഇഷ്ടഗാനം കേട്ടോളൂ. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയതാണ് ഈ ഗാനം.

ിലെ മറ്റൊരു സന്ദേശം വായിക്കാം. ഹായ് നമസ്കാരം സ്പൈസ് എഫം, എനിക്ക് ഭാഷ എന്ന ചിത്രത്തിലെ എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയ നീ നടന്നാൽ നടയഴക് എന്ന ഗാനം കേൾപ്പിക്കാമോ ഇസൈ തെണ്ടറിലൂടെ. സന്ദേശം വായിച്ച ശ്രോതാവ് ഷാജു മടത്തുംപടിയാണ്. ഷാജുവിൻ്റെ ഇഷ്ടഗാനം കേട്ടല്ലോ.

ഇനിയൊരു ദീർഘ സന്ദേശമാണ്. ഹായ് ആകാശവാണി ദേവികുളം, ഞാൻ ആദ്യമായാണ് ദേവികുളം നിലയത്തിലേക്ക് ഒരു ഗാനം ആവശ്യപ്പെടുന്നത്. എനിക്ക് കൊഞ്ചും ചിലങ്ക നേതൃത്വത്തിലെ ജാനകിയമ്മ പാടിയ ശിങ്കാരവേലരനെ ദേവ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം പ്രിയ സുഹൃത്ത് ജയങ്കർ സലിത ദമ്പതികളുടെ എല്ലാമെല്ലാമായ മകൾ ശ്രീനന്ദമോൾക്കുള്ള പിറന്നാൾ സമ്മാനമായി സമർപ്പിക്കുന്നു. ശ്രീനന്ദമോൾക്ക് ഇത് രണ്ടാമത്തെ ഇഷ്ടഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ശ്രീനന്ദമോൾക്ക് ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. കൂടാതെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാ കൂട്ടുകാർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഈ സന്ദേശം അയച്ചത് നാരായണൻ നായർ, പേരൂർ ഏറ്റുമാനൂർ എന്ന ശ്രോതാവാണ്. പുതിയ ശ്രോതാവിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ എല്ലാ പരിപാടികളും കേൾക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക. ഇഷ്ടഗാനം കേട്ടോളൂ.

ഇന്നത്തെ ഈ സേറ്റിന് തെൻഡറിൽ അവസാനമായി എസ് ജാനകി പാടിയ മറ്റൊരു ഗാനം കൂടി കേൾക്കാം. ഈ ഗാനത്തിനായി സന്ദേശമയച്ച് കാത്തിരിക്കുന്നു സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം. വണക്കം ഇസൈ തെൻഡ്രൽ, എനിക്കൊരു ഗാനം വെച്ച് തരുമോ? ഒരു പൂങ്കാവനം ഫ്രം ദ മൂവി അഗ്നി നക്ഷത്രം. അഗ്നിനക്ഷത്രം എന്ന ചിത്രത്തിലെ ഈ ഇഷ്ടഗാനം പാടിയത് എസ് ജാനകിയാണ്. ഇഷ്ടഗാനം കേട്ടുള്ളൂ. ഈ പാട്ടാണ് ഇന്നത്തെ ഇസൈ തെൻഡ്രലിലെ അവസാന ഗാനം.

0: ഇസൈ തെറലിൻ്റെ ഇനിയ സംഗീതമഴ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഒരു മധുമയമായ ഇസൈ തെറലിൽ വീണ്ടും സന്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം.
1: ഇസൈ തെറൽ ഉൾ മനതിൽ തൊടും പാടലുകൾ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.